ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 24, മലയാള വർഷം 1201 ഇടവം 31, 2026 ജൂൺ 14 ഞായറാഴ്ച. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോ ഹെഡ്സിലും FM 101.1 മെഗാഹെഡ്സിലും പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 50 സെക്കൻഡും.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കൃഷ്ണദാസ് എളയടത്ത്.
1: സൗഹൃദം, എന്താണ് സൗഹൃദം? എന്താണ് സൗഹൃദത്തിൻ്റെ അടിസ്ഥാനം? നല്ല സൗഹൃദം, മോശം സൗഹൃദം എന്നിങ്ങനെ വിഭജിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? സൗഹൃദം എന്ന പദത്തിൽ നിന്നാണ് സുഹൃത്ത് എന്ന പദമുണ്ടായത്. സൗഹൃദം സൂക്ഷിക്കുന്നവൻ സുഹൃത്ത്. നല്ല സുഹൃത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല രീതിയിലുള്ള സൗഹൃദം പുലർത്തുന്നവൻ എന്നാണ്. ആളുകൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഊഷ്മളമായ ബന്ധമാണ് സൗഹൃദം. ഇത് വൈകാരികമായ പിന്തുണയും സന്തോഷവും നൽകുന്ന അഗാധമായ ബന്ധമാണ്. പരസ്പരം മനസ്സിലാക്കാനും കുറ്റങ്ങളും കുറവുകളും തിരുത്തി നന്മയിലേക്ക് നയിക്കാനും കഴിയുന്നതാണ് യഥാർത്ഥ സൗഹൃദം. ഇനി സൗഹൃദത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്ന് നോക്കാം. ആത്മബന്ധം, സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ഒരുപോലെ കൂടെ നിൽക്കുന്ന കൂട്ട്. രണ്ട്, താങ്ങ്, വീഴ്ചകളിൽ തണലേകാനും വിജയങ്ങളിൽ പങ്കുചേരാനും കഴിയുന്നത്. മൂന്ന്, വിശ്വാസം, തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് ശരിയായ വഴിയിൽ നയിക്കുന്ന ആത്മാർത്ഥത. എന്നാൽ ഈ പുതിയ കാലത്ത് നാം ന്യൂ

0: ജൻ എന്ന് വിളിക്കുന്ന ഈ കാലത്ത് സൗഹൃദങ്ങളുടെ ലെവലുകൾ വളരെ വളരെ മാറിയിരിക്കുന്നു. പഴയ തലമുറയിൽ കണ്ടിരുന്ന ആ സൗഹൃദം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവിടെ കണ്ടിരുന്ന ആത്മാർത്ഥത നമുക്കിപ്പോൾ കാണാനാവുന്നില്ല. അതിന് പ്രധാന കാരണം വളർന്നു വരുന്ന സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റമാണ്. ഇപ്പോൾ ലോകം തന്നെ നമ്മുടെ വിരൽത്തുമ്പിലാണ്. എന്തിനും ഏതിനും സോഷ്യൽ മീഡിയയെ ആശ്രയിക്കുന്ന നാം സൗഹൃദങ്ങളുടെ അർത്ഥം തന്നെ മറന്നിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട് സൗഹൃദം സ്ഥാപിച്ച് അത് വളർത്തിക്കൊണ്ടുവന്ന് അത് പ്രണയത്തിൽ കലാശിച്ച് അവസാനം ജീവൻ തന്നെ അപകടത്തിലാവുന്ന എത്രയോ വിവരങ്ങൾ നാം ദിവസവും കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ കാണുന്നുണ്ട്. എന്നാൽ പുത്തൻ തലമുറയുടെ എല്ലാ സൗഹൃദങ്ങളും ഇങ്ങനെയാണ് എന്ന് അർത്ഥമില്ല. നല്ല സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്നവരും ഉണ്ട്, എന്നാൽ അത് കുറവാണെന്ന് മാത്രം. ചന്ദനത്തോട് ചാരിയാൽ ചന്ദനം അണക്കും, ചാണകത്തോട് ചാരിയാൽ ചാണകവും എന്ന ആ ആപ്തവാക്യം എത്ര സത്യമാണ്. നമ്മുടെ സൗഹൃദം നാം കാത്തു സൂക്ഷിക്കണം. മറ്റുള്ളവർ നമുക്ക് തരുന്ന സൗഹൃദഭാവം എത്രയാണോ അതിൻ്റെ ഇരട്ടി നാം തിരിച്ചു കൊടുക്കണം. നല്ല നല്ല സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുക ഏറെ ശ്രമകരമാണ്. സൗഹൃദം നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന വേദന ചിലർക്ക് സഹിക്കാനാവില്ല. എപ്പോഴും നാം എല്ലാവരെയും സ്നേഹിക്കുകയും അവരോടുള്ള സൗഹൃദബന്ധം അല്ലെങ്കിൽ സുഹൃദ് ബന്ധം നിലനിർത്തുകയും വേണം.
1: ഡോക്ടർ കൃഷ്ണദാസ് ഇലയിടത്ത് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: ആകാശവാണി.
1: ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് പി കുഞ്ഞിരാമൻ നായരുടെ സൗന്ദര്യ ദേവത എന്ന കവിതയിലെ ചില ഭാഗങ്ങൾ പാരായണം ചെയ്യുന്നത് ജീവൻ പത്മകുമാർ.

0: Addressing the CSIR RISE conclave in Bengaluru, ISRO chief explained that Chandrayaan 3 lander Vikram, fueled by solar energy, operated only for 14 days on the moon. ISRO will now work with the Atomic Energy Department to develop a lunar lander that can survive on the moon for up to 200 days. The White House said that US President Donald Trump will meet Prime Minister Narendra Modi and other world leaders during the next week's G7 summit in France. A senior administration official said discussions are expected to focus on economic growth, supply chains, artificial intelligence, investment partnerships and a range of global security challenges. On Wednesday, President Trump is scheduled to hold a bilateral meeting with Prime Minister Modi before joining a working lunch attended by G7 leaders, outreach partners and technology executives. US President Donald Trump has said a deal to end the war with Iran will be signed today and that the strategic Strait of Hormuz will be opened to all immediately afterwards. He made this announcement on a social media post and at the same time Trump kept the threat of fresh attacks dangling if the deal failed to pan out as expected. He said, hopefully this process will work out. If it doesn't, they have the ultimate alternative. The US president also contrasted the proposed agreement with the 2015 Joint Comprehensive Plan of Action. Meanwhile, Iran's foreign ministry spokesperson Ismail Baghaei has said the signing of any agreement is unlikely to take place immediately, stating that it will not happen today and may take place in the coming days. In men's cricket, India defeated Afghanistan by 7 wickets in a rain-affected first one-day international of the three-match series in Dharamshala, Himachal Pradesh last night. Chasing 195 runs, India overhauled the target in 22.5 overs. Indian skipper Shubman Gill scored unbeaten 84 off 66 balls. In the ICC Women's T20 World Cup, India will begin their campaign against arch rivals Pakistan at Edgbaston in Birmingham today. The match will start at 7 p.m. Indian Standard Time. India holds a strong record against Pakistan in women's T20 internationals, winning 13 of their 16 encounters. In Group B action, Scotland defeated Ireland by 40 runs at Old Trafford in Manchester on Friday. And that is the end of this news bulletin.
1: ആകാശവാണി തൃശൂർ സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 പ്രഭാതവന്ദനം, ഭക്തിഗാനങ്ങൾ. നെടുമ്പുഴ സെന്റ് ജോൺസ് ബാപ്റ്റിസ്റ്റ് ചർച്ച് ഗായകസംഘം അവതരിപ്പിച്ചത്. 6:35 വിളംബരം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ, പ്രദക്ഷിണം. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7 മണിക്ക് പുലരിപ്പൂക്കളിൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 അക്ഷര കേരളം, ഉജ്ജ്വല വാഗ്മിയായ മഹാകവി ഉള്ളൂരിൻ്റെ ശബ്ദജാലം. പ്രഭാഷണം എഴുതി അവതരിപ്പിക്കുന്നത് BMK നമ്പൂതിരി. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ രചിച്ച കവിത, പ്രേമസംഗീതം, ചൊല്ലുന്നത് ശിവദാസ് അടികൾ. 7:20 സൈമൺ സൈ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ശ്രോതാക്കൾക്കൊപ്പം. 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ്, ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ, ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8 മണിക്ക് ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 10:15 രാത്രി 8:15 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 9:30 യുവവാണി. ഈ വർഷത്തെ കാലിക്കറ്റ് സർവകലാശാല ഇന്റർസോൺ കലോത്സവത്തിൽ കലാപ്രതിഭ പുരസ്കാരം നേടിയ യദു പിയുമായി അഞ്ജു പി അർജുന നടത്തുന്ന അഭിമുഖം. 10 മണിക്ക് ലളിത സംഗീത പാഠം. രചന ഡോക്ടർ പി സിന്ധുമോൾ. ഈണം നൽകി പഠിപ്പിക്കുന്നത് എ വാമനൻ നമ്പൂതിരി. പഠിക്കുന്നത് ദിനി സുനിൽ. 10:25 റീഗൽ ജുവലേഴ്സ്, ഇക്കണ്ടവാരി റോഡ്, തൃശൂർ, ഇന്നത്തെ സ്വർണവില. 10:30 പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി പുനഃപ്രക്ഷേപണം. പങ്കെടുത്തത് സുരഭി അനിൽകുമാർ, അന്തിക്കാട്. 10:45 ഗസൽ. 11 മണിക്ക് നവഗീതികൾ, വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ.

0: പന്ത്രണ്ട് മണിക്ക് ഹിന്ദിയിലും 12:30 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 തായമ്പക. തൃത്തല കെ പി കേശവദാസും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. ലോക രക്തദാതാ ദിനം. ഡോക്ടർ സനൂജ പിങ്കി സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. ഒരു മണിക്ക് ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും. അവതരിപ്പിക്കുന്നത് കൊച്ചി ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ നിജിൽ ക്ലീറ്റസ്. 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 നാടകഗാനങ്ങൾ. 2:30 കഥകളി പദങ്ങൾ. അഭിജിത് വർമ്മയും സംഘവും അവതരിപ്പിച്ചത്. 3 മണിക്ക് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 3:30 ആനന്ദ് കെ രാജന്റെ സംഗീത കച്ചേരി. വയല രാജേന്ദ്രൻ വയലിൻ, ആലത്തൂർ പി ബി കൃഷ്ണൻ മൃദംഗം. 4:30 വനിതാവേദി പുനഃപ്രക്ഷേപണം. അന്താരാഷ്ട്ര യോഗാദിന പ്രമേയത്തെക്കുറിച്ചും സ്ത്രീകളും യോഗയും എന്ന വിഷയത്തെക്കുറിച്ചും യോഗ തെറാപ്പിസ്റ്റും യോഗ അധ്യാപികയുമായ ഇന്ദു എൻ വിയുമായി വൈ എസ് പൗർണമി സംസാരിക്കുന്നു. 5 മണിക്ക് ഗാന്ധിമാർഗം പുനഃപ്രക്ഷേപണം. ഗാന്ധിജിയുടെ ജീവിതത്തിൽ വഴികാട്ടിയായി കവി റായ്ചന്ദ് മാറിയ സന്ദർഭം. 5:10 സ്വാസ്ഥ്യം പുനഃപ്രക്ഷേപണം. 5:20 കഥകളതിസാദനം പുനഃപ്രക്ഷേപണം. മാധവിക്കുട്ടി രചിച്ച കഥ സോനാഗച്ചി. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 സമകാലികം പുനഃപ്രക്ഷേപണം. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, പി എം ജൻധൻ യോജന. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ബർമിംഗ്ഹാമിൽ നടക്കുന്ന ഐ സി സി വിമൻസ് T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ പ്രക്ഷേപണം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി
1: കാലാവസ്ഥ.
0: സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്കോ ഇടിയോടുകൂടിയ അതിതീവ്ര മഴയ്ക്കോ സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചു.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, ഇന്നത്തെ സ്വർണ്ണവില
3: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
4: കാഴ്ച
2: തിങ്കൾ രാവിലെ 8:30.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
2: ബുധൻ രാവിലെ 8:30. AIHMS ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
4: ഫോൺ 9387168444.
0: ആകാശവാണി തൃശൂർ. പ്രഭാതവന്ദനം, ഭക്തിഗാനങ്ങൾ. പാടിയത് നെടുപുഴ സെന്റ് ജോൺസ് ബാപ്റ്റിസ്റ്റ് ചർച്ച് ഗായക സംഘം.

0: നെടുപുഴ സെൻറ് ജോൺസ് ബാപ്റ്റിസ്റ്റ് ചർച്ച് ഗായക സംഘം പാടിയ ഭക്തിഗാനങ്ങളാണ് പ്രഭാതവന്ദനത്തിൽ ഇതുവരെ കേട്ടത്.
1: ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
4: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
3: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
5: അക്കൗണ്ടൻസ് അക്കാഡമി, ചോദ്യം ഉത്തരം, ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
6: സിആർഎഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി.
7: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
8: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
9: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
10: ദൃശ്യം കണ്ണാശുപത്രി.
0: ആകാശവാണി, തൃശൂർ.
11: വിളംബരം. പത്രവാർത്തകൾ.
0: ഇന്നത്തെ പത്രങ്ങളിലെ ചില പ്രധാന വാർത്തകൾ. ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ അടുത്ത കരസേനാ മേധാവിയായി നിയമിച്ചു. ഈ മാസം 30 നിലവിലെ ആർമി സ്റ്റാഫ് ചീഫ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വിരമിക്കുമ്പോൾ ഇദ്ദേഹം രാജ്യത്തിന്റെ 31 കരസേനാ മേധാവിയായി ചുമതലയേൽക്കും. തൃശൂർ ജില്ലയിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. വടക്കാഞ്ചേരി നഗരസഭയിലെ കരുതക്കാട് ഡിവിഷൻ പരിധിയിലുള്ള 4, 7 വയസ്സ് പ്രായമുള്ള സഹോദരങ്ങൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. നാളെ രാവിലെ 8:30 തമ്പാനൂർ ബസ് ടെർമിനലിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രിയദർശിനി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നതോടെ KSRTC ഓർഡിനറി ബസിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർമാർക്കും സൌജന്യ യാത്ര എന്ന ചരിത്ര നിമിഷത്തിന് തുടക്കം കുറിക്കും. രാജ്യത്തിന്റെ പ്രതിരോധശേഷിക്ക് കരുത്ത് പകർന്ന് ബഹുതല ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെയും മധ്യദൂര കപ്പൽവേധ മിസൈലിന്റെയും പരീക്ഷണം വിജയം നേടി. DRDO പരീക്ഷിച്ച ഇന്റർസെപ്റ്റർ മിസൈലുകൾക്ക് 2,000 കിലോമീറ്ററിനും 5,000 കിലോമീറ്ററിനും ഇടയിൽ ദൂരപരിധിയുള്ള മിസൈലുകളെ തകർക്കാനുള്ള ശേഷിയുണ്ട്. അസമിലെ ജോർഹട്ട് വ്യോമത്താവളത്തിൽ ലാൻഡിംഗിനിടെ വ്യോമസേനയുടെ IN-32 യാത്രാവിമാനം തകർന്നുവീണ് 5 സൈനികർക്ക് വീരമൃത്യു. സഹപൈലറ്റ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 3 പിന്നിട്ട യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന കരാറിന്റെ പ്രാഥമിക രൂപരേഖ വരും ദിവസങ്ങളിൽ US ഒപ്പിടാൻ സാധ്യതയുണ്ടെന്ന് ഇറാൻ. വെനസ്വേലയിലെ കുപ്രസിദ്ധ മാഫിയ സംഘമായ ട്വന്റെ അരഗ്വയുടെ തലവനും മയക്കുമരുന്ന് കടത്തുകാരനുമായ നിനോ ഗുരോരോയെ വ്യോമാക്രമണത്തിലൂടെ US വധിച്ചു. 32 ശേഷം അമേരിക്കൻ മണ്ണിലേക്ക് വീണ്ടും വിരുന്നെത്തിയ ലോകകപ്പിൽ ആതിഥേയർക്ക് അവിസ്മരണീയ വിജയം. പരാഗ്വയ്ക്കെതിരെ നടന്ന മത്സരത്തിലാണ് USA 4-1 വിജയം നേടിയത്. അഫ്ഗാനിസ്ഥാനെതിരെ നടന്ന 3 ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 7 ആധികാരിക ജയം. ഇനി
11: പ്രദക്ഷിണം.

0: അഖില കേരള റേഡിയോ ലിസ്ണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ആകാശവാണിയുടെ 90 വർഷങ്ങൾ സെമിനാറും കോഴിക്കോട് ആകാശവാണിയിൽ നിന്ന് വിരമിച്ച നിലയാംഗങ്ങൾക്കുള്ള യാത്രയപ്പും അരീക്കോട് വ്യാപാരഭവൻ ഓഡിറ്റോറിയത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 1:30. ഇതുവരെ കേട്ടത്
1: വിളംബരം.

0: ഇനി ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. 2026 ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിന് ആതിഥേയത്വം വഹിക്കുന്നത് ഏത് രാജ്യമാണ്? ചോദ്യം ആവർത്തിക്കാം. 2026 ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിന് ആതിഥേയത്വം വഹിക്കുന്നത് ഏത് രാജ്യമാണ്? ഉത്തരം രാവിലെ 7:55.
1: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ പണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
2: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
3: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
4: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
5: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
4: പ്രായോജകർ
5: വന്ധ്യത നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ആവർത്തിക്കാം. 2026 ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിന് ആതിഥേയത്വം വഹിക്കുന്നത് ഏത് രാജ്യമാണ്? ഉത്തരത്തിനായി കാത്തിരിക്കൂ രാവിലെ 7:55 വരെ.

അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ, സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കണം. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 31 ജൂലൈ.

ഷിഗെല്ല ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു കുടൽ സംബന്ധ രോഗമാണ് ഷിഗെല്ല. മലിനമായ ഭക്ഷണം, വെള്ളം, കൈകൾ എന്നിവയിലൂടെ ഷിഗെല്ല പകരാം. പ്രധാന രോഗലക്ഷണങ്ങൾ വയറിളക്കം, വയറുവേദന, പനി, ഛർദി, ക്ഷീണം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഭക്ഷണത്തിന് മുൻപും ശൗചാലയം ഉപയോഗിച്ച ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. തിളപ്പിച്ചാറ്റിയ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകുക. രോഗലക്ഷണങ്ങളുള്ളവർ ഭക്ഷണം തയ്യാറാക്കുന്നത് ഒഴിവാക്കുക. ശ്രദ്ധിക്കുക: കടുത്ത വയറിളക്കം, രക്തം കലർന്ന മലം അല്ലെങ്കിൽ നിർജ്ജലീകരണ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടുക.

ആകാശവാണി തൃശൂർ. സമയം 6 മണി കഴിഞ്ഞ് 41 മിനിറ്റും 45 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ട് വിശേഷം?
0: എന്തു പറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പോ അതവിടെ സ്വീറ്റ്സ്.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് നൈസിൽ കൂടിക്കാഴ്ച നടത്തും. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ടെത്തും. എറണാകുളം പര്യത്തുക്കാവ് ഭൂമി തർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തർ സ്വിറ്റ്സർലാൻഡ്, ബ്രസീൽ മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ. വാർത്തകൾ വിശദമായി. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന്റെ ആദ്യഘട്ടമായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നൈസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് ഇരുവരും ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക ആഗോള വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ ഇരുവരും ചർച്ച ചെയ്യും. G7 ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഫ്രാൻസിലെ നൈസിൽ ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തിന് നന്ദി പറഞ്ഞു. അവിസ്മരണീയ മുഹൂർത്തമാണിതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നാട്ടിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയാണെങ്കിലും രാജ്യവുമായി ഇന്ത്യൻ പ്രവാസികളുടെ ബന്ധം എക്കാലത്തെയും പോലെ ശക്തമായി തുടരുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് രാത്രി സ്ലോവാക് റിപ്പബ്ലിക്കിലെത്തുന്ന പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
6: സ്ലോവാക് റിപ്പബ്ലിക്കിൽ എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാനായി പ്രൗഢഗംഭീരമായ ഒരുക്കങ്ങളാണ് ബ്രാറ്റിസ്ലാവിയയിൽ നടക്കുന്നത്. പ്രസിഡന്റ് പെലേഗ്രിനിയുമായും പ്രധാനമന്ത്രി ഫിക്സോയുമായും ശ്രീ നരേന്ദ്രമോദി ബ്രാറ്റിസ്ലാവിയയിൽ ചർച്ചകൾ നടത്തും. മുൻനിര ബിസിനസ് നേതാക്കന്മാരുമായുള്ള ആശയവിനിമയവും സന്ദർശനത്തിനിടെ നടക്കും. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ വൻ അവസരങ്ങൾ ഉയർത്തുന്ന പശ്ചാത്തലത്തിലാണ് ഇതാദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശിക്കുന്നത്.
5: അടുത്തയാഴ്ച ഫ്രാൻസിൽ G7 ഉച്ചകോടിക്കിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും മറ്റ് ലോക നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖലകൾ, നിർമ്മിത ബുദ്ധി, നിക്ഷേപ പങ്കാളിത്തം, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. അസമിലെ ജോർഹട്ടിൽ AN-32 വിമാനാപകടത്തിൽ 5 വ്യോമസേനാ സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം അറിയിച്ചു. സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് സിംഗ്, ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ശുഭം കുമാർ, സർജൻ ജിതേന്ദ്ര ശർമ്മ, അഗ്നിവീർ വായു ഖേമാരാം കുമാവത്ത്, അഗ്നിവീർ വായു ഡാനിഷ് ആലം എന്നിവർ കർത്തവ്യ നിർവഹണത്തിനിടെ പരമത്യാഗം ചെയ്തതായി രാജ്നാഥ് സിംഗ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിക്കുകയാണ്. രാവിലെ 6:15 തുടങ്ങിയ പരിപാടി 7:35 വരെയാണ്. മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ, ഹാബിൽഡ് എന്നിവയുമായി സഹകരിച്ചാണ് പരിപാടി. കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവും സംരംഭത്തിൽ പങ്കെടുക്കും. യൂട്യൂബ് ലൈവ് യോഗ സ്ട്രീമിൽ ഏറ്റവും കൂടുതൽ

0: പകർച്ചക്കാരെ നേടുന്ന പുതിയ ലോക റെക്കോർഡ് സൃഷ്ടിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് ആയുഷ് മന്ത്രാലയം അറിയിച്ചു. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ടെത്തും. ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹം അവലോകനം ചെയ്യും. നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി എ പി അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലാ കലക്ടറുടെ ചേംബറിൽ അവലോകന യോഗം ചേർന്നു. രോഗിയുടെയും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരുടെയും വിവരങ്ങൾ ആരാഞ്ഞ മന്ത്രി അവർക്കാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി. ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ, മരുന്നുകൾ തുടങ്ങിയവയുടെ ലഭ്യതയും മന്ത്രി ചോദിച്ചറിഞ്ഞു. നേരത്തെ നിപ്പ ബാധയുണ്ടായപ്പോൾ സ്വീകരിച്ച പ്രതിരോധ നടപടികൾ തുടരണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ജില്ലയിൽ സന്ദർശനത്തിനെത്തിയ കേന്ദ്ര സംഘവുമായും മന്ത്രി ആശയവിനിമയം നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ നയിക്കപ്പെടുന്ന ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായി. 12 വർഷങ്ങൾ പ്രധാന മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെ സംബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക ഫീച്ചറിൽ ഇന്ന് രാജ്യത്തെ പൌരന്മാരുടെ ജീവിതം സുഗമമാക്കുന്നതിന് ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട്.
1: എല്ലാ നികുതിദായകർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ 2025-26 കേന്ദ്ര ബജറ്റിൽ നികുതി സ്ലാബുകൾ, നിരക്കുകൾ എന്നിവയിൽ സമഗ്ര പരിഷ്കാരങ്ങൾ രൂപകൽപ്പന ചെയ്തു. പുതിയ നികുതി വ്യവസ്ഥയിൽ 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കി. 2022 സാമ്പത്തിക വർഷത്തിൽ ആദായ നികുതി ഫയൽ ചെയ്യുന്നവരുടെ എണ്ണം 6,09,00,000 2025-9,02,00,000 ഉയർന്നു. ഗവൺമെന്റ് വരും തലമുറ GST ലളിതമാക്കുകയും പൌരന്മാരുടെ ജീവിതം എളുപ്പമാക്കുകയും ചെയ്തു. 5% 18% സ്ലാബുകളെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ രാജ്യത്തെ GST ഘടന. ഈ വർഷം ഏപ്രിലിൽ രാജ്യത്തെ GST വരുമാനം 2.42 ലക്ഷം കോടി രൂപയിലെത്തി. ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. നരേന്ദ്രമോദി ഗവൺമെന്റ് രാഷ്ട്രീയ നയരൂപീകരണ മേഖലയിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി. കേവലം 22 മാസത്തിനകം രാജ്യത്തെ 99.6% ജില്ലകളിൽ 5G സേവനങ്ങളെത്തി. ഇന്റർനെറ്റ് ഡാറ്റയുടെ നിരക്ക് 97.7% കുറഞ്ഞു. 6G സാങ്കേതിക വിദ്യയിൽ ആഗോളതലത്തിൽ ഒന്നാമതെത്താനുള്ള ഒരുക്കത്തിലാണ് രാജ്യം.
0: എറണാകുളം പരുത്തുകാവ് ഭൂമി തർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി റോജി എം ജോൺ അറിയിച്ചു. താമസക്കാർക്ക് 5 സെന്റ് സ്ഥലവും വഴിയും നൽകാൻ ഇന്നലെ സ്ഥലവാസികളും ഭൂവുടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. ഇവർക്ക് 1 വർഷത്തിനകം വീട് വെച്ച് നൽകുമെന്നും ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ മരം മുറിച്ചു മാറ്റുന്നതിന് അവസരം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. വീടുപണി തീരുന്നതുവരെ നിവാസികൾക്ക് നിലവിലെ വീടുകളിൽ തന്നെ താമസിക്കാം. കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട സമരങ്ങളുടെ ഭാഗമായ കേസുകൾ പിൻവലിക്കാനും യോഗത്തിൽ ധാരണയായി. PM3 വിഷയത്തിൽ പഴയ നിലപാട് തന്നെയാണ് ഗവൺമെന്റിന് ഇപ്പോഴുമെന്ന് മന്ത്രി KM ഷാജി കോഴിക്കോട്ട് പറഞ്ഞു. LDF ഗവൺമെന്റ് ഒപ്പുവെച്ച കരാർ മരവിപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് നിങ്ങൾ കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തർ, സ്വിറ്റ്സർലാൻഡ്, ബ്രസീൽ, മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ. ഇന്ന് ഓസ്ട്രേലിയ തുർക്കിയെയും ജർമ്മനി ക്രൊയേഷ്യയെയും നേരിടും. വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ആവേശം മലകടൽ തീർത്ത പോരാട്ടത്തിൽ ബ്രസീലിനെ പിടിച്ചുകെട്ടി കരുത്തറിയിച്ചിരിക്കുകയാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ. ആദ്യ പകുതിയിൽ 1 ഗോളിന് പിന്നിൽ പോയ മഞ്ഞപ്പടയെ സൂപ്പർതാരം വിനീഷ്യസ് ജൂനിയറിന്റെ ഉജ്ജ്വലമായ ഗോളാണ് മത്സരത്തിലേക്ക് തിരികെ എത്തിച്ചത്. കളിയുടെ 21-ാം മിനിറ്റിൽ ഇസ്മായിൽ സെബാരിയിലൂടെ മൊറോക്കോ ആദ്യം വലവിളക്കി. ബ്രസീൽ പ്രതിരോധ നിരയെയും ഗോൾ കീപ്പർ അലിസനെയും അമ്പരപ്പിച്ചുകൊണ്ട് സെബാരി നേടിയ ഗോൾ ബ്രസീൽ ആരാധകരെ ശരിക്കും ഞെട്ടിച്ചു. എന്നാൽ 32-ാം മിനിറ്റിൽ റയൽ മാഡ്രിഡ് വിംഗർ വിനീഷ്യസ് ജൂനിയർ ബ്രസീലിന്റെ രക്ഷകനായി അവതരിച്ചു. ബ്രൂണോ ഗുയിമാരിസ് പാസിൽ നിന്ന് ബോക്സിനുള്ളിലേക്ക് കുതിച്ച വിനീഷ്യസ് ജൂനിയർ മൊറോക്കൻ ഗോൾ കീപ്പർ യാസിൻ ബോണോയ്ക്ക് ഒരു അവസരവും നൽകാതെ ഉതിർത്ത തകർപ്പനടി ആഫ്രിക്കൻ വല കുലുക്കി. ആദ്യ പകുതിയിൽ മിഡ്ഫീൽഡിൽ പിടിമുറുക്കി എതിരാളികളെ വിറപ്പിച്ച മൊറോക്കോയ്ക്ക് പക്ഷേ 2-ാം പകുതിയിൽ കാര്യങ്ങൾ കൈവിട്ടു. വിജയദാഹവുമായി ഇരമ്പിക്കേറിയ ബ്രസീലിനെ നന്നേ പാടുപെട്ടാണ് ആഫ്രിക്കൻ ടീം ചെറുത്തത്. കളിയുടെ അവസാനത്തിൽ ഒരു മിന്നലാക്രമണത്തിലൂടെ മൊറോക്കോ എതിരാളികളെ ഞെട്ടിച്ചെങ്കിലും ഗോൾ പിറന്നില്ല. ഇന്ന് പുലർച്ചെ നടന്ന ആദ്യ മത്സരത്തിൽ കരുത്തരായ സ്വിറ്റ്സർലൻഡിനെ 1-1 സമനിലയിൽ കുരുക്കി ഖത്തർ ലോകകപ്പിലെ ആദ്യ പോയിന്റ് നേടി. അവസരങ്ങളുടെ പെരുമഴ തീർത്തിട്ടും ഖത്തറിനെതിരെ സ്വിസ് പടയ്ക്ക് വിജയം കൈവിട്ടു.
0: ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബർമിംഗ്ഹാമിലെ എഡ്ബെസ്റ്റൺ സ്റ്റേഡിയത്തിൽ രാത്രി 7-ന് മത്സരം. അടുത്ത മാസം 5-ന് ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് T20 മത്സരങ്ങളുടെ ഫൈനൽ. 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ധർമ്മശാലയിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ 195 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 22.5 ഓവറിൽ ലക്ഷ്യം മറികടന്നു. ഇന്ത്യൻ നായകൻ ശുഭ്മൻ ഗില്ലാണ് മത്സരത്തിലെ മികച്ച കളിക്കാരൻ.

0: കളിക്കാരൻ ബുധനാഴ്ച ലക്നൌവിലാണ് അടുത്ത മത്സരം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ അവസാനത്തെ ആരാധനയായ രോഹിണി ആരാധന ഇന്ന്. പ്രസിദ്ധമായ ആലിംഗന പുഷ്പാഞ്ജലിയും ഇന്നാണ്. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: ആരാധനകളിൽ പ്രാധാന്യമേറിയതാണ് രോഹിണി ആരാധന. തിരുവോണം, അഷ്ടമി, രേവതി ആരാധനകൾ പൂർത്തിയായതിനു ശേഷമാണ് രോഹിണി ആരാധന നടക്കുന്നത്. ശിവഭഗവാന്റെ കോപം ശമിപ്പിക്കാൻ സ്വയംഭൂവിനെ ആലിംഗനം ചെയ്യുന്ന ചടങ്ങാണ് രോഹിണി ആരാധനാ നാളിലെ അതിവിശിഷ്ടമായ ആലിംഗന പുഷ്പാഞ്ജലി. കുറുമാത്തൂറിലത്തെ നായ്ക്കർ സ്ഥാനികനാണ് ആലിംഗന പുഷ്പാഞ്ജലി നടത്താനുള്ള അവകാശം. ആരാധനകൾ പൂർത്തിയാവുന്നതോടെ ചതുശതങ്ങൾക്ക് തുടക്കമാകും. ചൊവ്വാഴ്ചയാണ് തിരുവാതിര ചതുശതം. കൊട്ടിയൂരിലേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. ഗതാഗത കുരുക്കുമുണ്ട്.
0: മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി 90 വർഷങ്ങൾ എന്ന വിഷയത്തിൽ ഇന്ന് അരീക്കോട് സെമിനാർ സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് നടത്തുന്ന പരിപാടിയിൽ ആകാശവാണിയിൽ നിന്ന് വിരമിച്ചവരെ ആദരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് നൈസിൽ കൂടിക്കാഴ്ച നടത്തും. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ടെത്തും. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തർ, സ്വിറ്റ്സർലാൻഡ്, ബ്രസീൽ, മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:35.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസ് ദേശസ്യ നീസ് നഗരം സംപ്രാപ്തവാൻ. ഭാരതീയ പ്രവാസി ജനൈഃ തസ്യ ഹാർദികം സ്വാഗതം കൃതം. ഭാരതസ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹോദയ രാത്രൌ ഫ്രാൻസ് സ്ലോവാക്കിയ ദേശയോഃ യാത്രയാ പ്രഥമചരണേ നീസ് നഗരം സംപ്രാപ്തവാൻ. തത്ര ഫ്രാൻസ് ദേശസ്യ വരിഷ്ഠാധികാരിഭിഃ തസ്യ ഹാർദികം സ്വാഗതം കൃതം. തത്ര ഹോട്ടൽ നെഗ്രിസ്കോ സ്ഥലെ ഭാരതീയ പ്രവാസി ജനൈഃ തേഷാം ഹാർദികം സ്വാഗതം കൃതം. പ്രധാനമന്ത്രി സ്വീയ യാത്രാകാലേ ഫ്രാൻസ് രാഷ്ട്രപതിനാ സഹ ദ്വിപക്ഷീയ വാർത്താം കരിഷ്യതി തഥാ വിവിധേഷു കാര്യക്രമേഷു സഹഭാഗിത്വം വഹിഷ്യതി. ഫ്രാൻസ് ദേശസ്യ നീസ് നഗരെ പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന ഭാരതീയ പ്രവാസി ജനൈഃ ഭവ്യം സ്വാഗതം കൃതം. തത്ര ഫ്രാൻസ് ഇറ്റലി കലാകാരൈഃ പ്രസ്തുതാനി കഥക് ഭരതനാട്യാദീനി ഭാരതീയ ശാസ്ത്രീയ നൃത്യാനി അപി ദൃഷ്ടാനി. നീസ് നഗരെ ഭാരതീയ പ്രവാസി ജനാനാം സ്നേഹപൂർണ സ്വാഗതായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തേഷാം ധന്യവാദം അകരോത്. ഫ്രാൻസ് ദേശസ്യ നീസ് നഗരെ പ്രാപ്തസ്യ ഹാർദിക സ്വാഗതസ്യ കൃതേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതീയ പ്രവാസി ജനേഭ്യഃ ധന്യവാദം അകരോത്. സാമാജിക അന്തർജാല മാധ്യമേന പ്രകാശിതെ സന്ദേശേ തേന ഉക്തം യത് ഏതത് സ്വാഗതം സ്മരണീയം. സഹ അവദത് യത് സ്വദേശാ ദൂരസ്ഥിതഃ അപി ഭാരതീയഃ പ്രവാസിനഃ ജനാഃ ഭാരതേന സഹ സ്വീയം ദൃഢം സംബന്ധം നിരന്തരം ധാരയന്തി. പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ സ്ലോവാക്കിയ യാത്ര ഭാരത് സ്ലോവാക്കിയ സംബന്ധാൻ സുദൃഢീകരിഷ്യതി. സ്ലോവാക്കിയ ദേശെ ഭാരതസ്യ രാജദൂതഃ അപൂർവചന്ദ്രഃ ഉക്തവാന് യത് പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ സ്ലോവാക്കിയ യാത്ര ഉഭയോഃ ദേശയോഃ സഹയോഗസ്യ നൂതനാന് മാർഗാന് ഉദ്ഘാടയിഷ്യതി. ബ്രാതിസ്ലാവാ നഗരെ ആകാശവാണ്യാഃ വാർത്താഹരേണ സഹ വാർത്താലാപെ അസൌ അവദത് യത് ഏഷാ യാത്ര വിശേഷതഃ ആർത്ഥിക വ്യാപാരിക സംബന്ധാനാം സുദൃഢീകരണേ മഹത്വപൂർണാം ഭൂമികാം നിർവഹിഷ്യതി. ഭാരതീയ അന്തരിക്ഷ അനുസന്ധാന സംസ്ഥായാ അധ്യക്ഷ ഡോക്ടർ വി നാരായണന സൂചിതവാൻ യത് ഇസ്രോ തഥാ പരമാണു ഊർജാ വിഭാഗ ചന്ദ്ര അവതരണ ജ്ഞാനസ്യ വികാസാർത്ഥം സംയുക്ത രൂപേണ കാര്യം കുരുതഃ. ഭാരതീയ അന്തരിക്ഷ അനുസന്ധാന സംസ്ഥായാ അധ്യക്ഷ ഡോക്ടർ വി നാരായണന അവദത് യത് ഇസ്രോ പരമാണു ഊർജാ വിഭാഗേന സഹ മിലിത്വാ അത്യന്ത ശീതല പരിസ്ഥിതേഃ സംരക്ഷണാർത്ഥം ഉന്നത കൃത്രിമ താപന പ്രണാലീം ച വികസിതും കാര്യം കുരുതഃ. ബംഗളൂരു നഗരെ ആയോജിതെ CSIR RISE സമ്മേളനേ സഹ ഉക്തവാന് യത് സൗര ഊർജയാ സഞ്ചാലിതം ചന്ദ്രയാനത്രയസ്യ ലാൻഡർ വിക്രമ अवतरणयानं चन्द्रे केवलं चतुर्दश दिनानि यावत् कार्यम् अकरोत्।

0: പുലരിപ്പൂക്കളിൽ ആദ്യം
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ
3: മൗലാന ഐ വി എഫ് സെന്റർ പെരിന്തൽമണ്ണ.
2: ഫോൺ 90 48 255 333.
4: ഹൃദയ സംരക്ഷണത്തിൽ എന്നും കരുതലോടെ മൗലാന ഹാർട്ട് ഫൗണ്ടേഷൻ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗത്തോടുകൂടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ സമ്പൂർണ്ണ ഹൃദ്രോഗ ചികിത്സാ കേന്ദ്രം
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ഫോൺ 0499332662.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം ഓഫീസിൽ നിന്നും വിവിധയിനം ഒട്ടുമാവ് തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. പോളി ബാഗ് മാവ് ഗ്രാഫ്റ്റ് ഒരെണ്ണത്തിന് 125 രൂപ, എച്ച് ഡി പി ഇ ചട്ടിയിൽ മാവ് ഗ്രാഫ്റ്റ് വില ഒന്നിന് 500 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8281200673. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തവനൂരിൽ പ്രവർത്തിക്കുന്ന കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജിയിലെ എം ടെക് റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് പ്രവേശനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസാന തീയതി ഈ മാസം 20. ഫോൺ നമ്പർ 0494268621. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന കൂൺകൃഷി എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിൻ്റെ പുതിയ ബാച്ച് ഈ മാസം 27-ാം തീയതി ആരംഭിക്കും. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായി കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. ജൂലൈ 7-ാം തീയതിക്ക് ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായി മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 9 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിൻ്റെ സൗകര്യാർത്ഥം പ്രയോജനപ്പെടുത്താം. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാകുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. കാർഷിക വിളകളിലെ പ്രജനന രീതികൾ, ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്ന വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ഈ മാസം 23-24 തീയതികളിലായി 2 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയത്ത് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ഈ മാസം 22-ാം തീയതിക്ക് മുൻപായി ബന്ധപ്പെടുക. പരിശീലന ഫീസ് 1100 രൂപ. ഫോൺ നമ്പറുകൾ 8547-07-7773. മറ്റൊരു നമ്പർ 0487-23-7773.

0: കാലത്ത് വാഴക്കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ തോട്ടത്തിൽ ചാലുകൾ കീറി നീർവാർച്ചയ്ക്കുള്ള സൗകര്യമുണ്ടാക്കണം. വാഴത്തോട്ടത്തിലെ കളകൾ നീക്കം ചെയ്ത് കട ചെത്തിക്കൂട്ടണം. വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം നിയന്ത്രിക്കാനായി 1% വീര്യമുള്ള ബോഡോ മിശ്രിതം സാൻഡോവിറ്റ് എന്ന പശ രണ്ട് മില്ലി 1 ലിറ്ററിലേക്ക് എന്ന തോതിൽ കൂട്ടിച്ചേർത്ത് തളിക്കണം. മാത്രമല്ല മരുന്ന് തളിക്കുമ്പോൾ ഇലയുടെ 2 വശത്തും വീഴുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയും വേണം. അല്ലെങ്കിൽ സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ഈ രോഗം വരാതിരിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും നല്ലതാണ്. കമുകിൻ തോട്ടത്തിലെ നീർവാർച്ച ഉറപ്പാക്കണം. കമുകിൻ തോട്ടങ്ങളിൽ വളരെ വ്യാപകമായി കണ്ടുവരുന്ന ഒന്നാണ് മഞ്ഞളിപ്പ്. ഇതിൻ്റെ കാരണങ്ങൾ നിരവധിയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മണ്ണിൻ്റെ നീർവാർച്ച. ഇടച്ചാലുകളുടെ ആഴം 2 അടിയിലും കുറയരുത്. മരമൊന്നിന് 500 ഗ്രാം വീതം കുമ്മായം തടത്തിൽ വിതറി കൊത്തിച്ചേർക്കണം. പുളിരസം, വെള്ളക്കെട്ട് എന്നിവ തടയുകയും ചിട്ടയായി വളം ചേർക്കുകയും ചെയ്താൽ ചെടിയുടെ ആരോഗ്യം മെച്ചപ്പെടുകയും മഞ്ഞളിപ്പ് കുറയുകയും ചെയ്യും. ഒട്ടുജാതി, വാഴ, തീറ്റപ്പുല്ല്, ഇഞ്ചി, മഞ്ഞൾ എന്നിവ കമുകിൻ തോട്ടത്തിൽ ഇടവേളയായി കൃഷി ചെയ്താൽ ആദായം കൂടും. അന്തരീക്ഷ ആർദ്രത കൂടുന്നതുമൂലം കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാൻ ഇടയുണ്ട്. 2 കിലോ ട്രൈക്കോഡർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വെക്കണം. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടു കൊടുക്കേണ്ടതാണ്.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ വന്ധ്യത ചികിത്സ കുറഞ്ഞ ചെലവിലും ഉയർന്ന വിജയ നിലവാരത്തിലും
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ.
4: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ചലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. 2 ശനിയാഴ്ചകളിൽ നേത്രപരിശോധന, ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
0: അക്ഷര കേരളം.
7: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അക്ഷര കേരളത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം.
8: മലയാള ഭാഷയിലെ പ്രമുഖ കവിയും പണ്ഡിതനുമായിരുന്ന ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ ഓർമ്മ ദിനമാണ് June 15. ആധുനിക കവിത്രയത്തിൽ ഉജ്ജ്വല ശബ്ദാഢ്യൻ എന്ന വിശേഷണമുള്ള അദ്ദേഹത്തിന്റെ കവിതകൾ അലങ്കാരങ്ങൾ കൊണ്ടും കൽപ്പനകൾ കൊണ്ടും സമൃദ്ധമായിരുന്നു. ആ മഹാവ്യക്തിത്വത്തിനു മുൻപിൽ സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അക്ഷരകേരളത്തിൽ ഇന്നാദ്യം ഒരു പ്രഭാഷണം കേൾക്കാം. ഉജ്ജ്വലവാഗ്മിയായ മഹാകവി ഉള്ളൂരിന്റെ ശബ്ദജാലം. എഴുതി അവതരിപ്പിക്കുന്നത് VMK നമ്പൂതിരി.
9: മലയാളത്തിന്റെ മഹാശോഭയാണ് പ്രഖ്യാത കവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ജീവിതകാലം 1877 മുതൽ 1949 വരെ ആധുനിക മലയാള കവിതയ്ക്ക് അടിത്തറപാകിയ പവിത്രയത്തിൽ സർവശ്രേഷ്ഠത പ്രകാശിപ്പിച്ചു. പിതാവ് ചങ്ങനാശ്ശേരി P.സുബ്രഹ്മണ്യ അയ്യരും മാതാവ് ഭഗവതി അമ്മാളും ആയിരുന്നു. ബാല്യകാലത്തിൽ പരമ്പരാഗത സംസ്കൃത പഠനം, തുടർന്ന് വിദ്യാലയത്തിൽ ചേർന്ന് BA BL ബിരുദങ്ങൾ സമ്പാദിച്ചു. സെൻസസ് ഓഫീസിൽ ഉദ്യോഗസ്ഥനായി പ്രവേശിച്ചു. തിരുവിതാംകൂർ സർക്കാരിന്റെ പല ഉന്നത പദവികളും വഹിച്ചു. സീനിയർ ദിവാൻ പേഷ്കാർ, റവന്യൂ കമ്മീഷണർ, ചീഫ് സെക്രട്ടറി എന്നിങ്ങനെയുള്ള ഔദ്യോഗിക സ്ഥാനങ്ങളിൽ കഴിവും മിഴിവും പ്രശോഭിച്ചു. ഇതിനിടയിൽ മലയാളം ക്യൂറേറ്ററായിരുന്നു. ആ കാലത്ത് അനവധി പ്രാചീന ഗ്രന്ഥങ്ങളും പരിശോധിച്ച് പ്രസിദ്ധപ്പെടുത്തി. കേരള സാഹിത്യ പരിഷത്തിന്റെ ആവിർഭാവത്തോടുകൂടി ഏറെ നാൾ അതിന്റെ പ്രസിഡന്റായിരുന്നു. പരിഷത്ത് ത്രൈമാസികത്തിന്റെ പത്രാധിപർ, കൊച്ചിയിലെ ഭാഷാ പരിഷ്കരണ കമ്മിറ്റിയിലെ അംഗം എന്നീ നിലകളിൽ സാഹിത്യ സൗഷ്ടവം മഹോന്നതമാക്കാൻ നിസ്വാർത്ഥ സേവനം ചെയ്തു. ജീവിതത്തിന്റെ ഏറിയ കാലവും ഭാഷാ സാഹിത്യ ഗവേഷണങ്ങൾക്കായി വിനിയോഗിച്ചു. ഗൗരവമേറിയ സാഹിത്യ ഗവേഷണത്തിന് അടിസ്ഥാനമിട്ടത് മഹാകവി ഉള്ളൂർ തന്നെ. ബാല്യകാലം മുതൽ കാവ്യരചനയ്ക്ക് തുടക്കം കുറിച്ചു. കേരളവർമ്മ വലിയകോയിത്തമ്പുരാന്റെ സംസ്കൃത മാതൃകയിലുള്ള ക്ലാസിക് ശൈലിയിൽപ്പെട്ട വർണ്ണനാഭംഗിയുള്ള മധുരോദാരങ്ങളായ കൃതികളിലൂടെ സാഹിത്യ ലോകത്തിന്റെ ഉത്തുംഗ ശ്രേണിയിലേക്ക് കുതിച്ചുയരുന്നു. കേരളവർമ്മയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ദ്വിതീയാക്ഷരപ്രാസം പുഷ്കലമാക്കുവാൻ ഉമാകേരളം എന്നൊരു ലക്ഷണമൊത്ത മഹാകാവ്യം തന്നെ വിരചിച്ചു. തിരുവിതാംകൂർ ചരിത്രത്തെ ആസ്പദമാക്കി സ്വതന്ത്രമായി ആവിഷ്കരിച്ച ഇതിവൃത്തമാണ് ഈ മഹാകാവ്യത്തിൽ

സന്നിവേശിപ്പിച്ചിരിക്കുന്നത്. സംസ്കൃതത്തിലെ ശംഭുകാവ്യപ്രസ്ഥാനത്തിന്റെ ആരാധകനായിരുന്നു ഉള്ളൂർ. വ്യാസദേവന്റെ മഹാഭാരതം സാർവകാലിക പ്രാധാന്യമുള്ള ആശയാദർശങ്ങളുടെ അമൃതസാഗരം എന്ന നിലയും കവിരചനയ്ക്ക് ഉള്ളൂർ എന്നും അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിരുന്നു. ആർഷഭാരത സംസ്കാരത്തോടുള്ള അതീവമായ ഭക്തി ഉള്ളൂരിന്റെ ജീവിതത്തെയും കൃതികളെയും നിർണായകമായി സ്വാധീനിച്ചിരുന്നു. സമകാലികരായ വള്ളത്തോൾ, കുമാരനാശാൻ എന്നിവരുടെ നേതൃത്വത്തിൽ കാൽപ്പനിക പ്രവണത ഉൾക്കൊള്ളുന്ന ഖണ്ഡകാവ്യപ്രസ്ഥാനവും ഭാവഗീത ശൈലിയിലുള്ള ലഘുകവിതാപ്രസ്ഥാനവും മലയാള സാഹിത്യരംഗത്ത് വർണ്ണശോഭ പ്രകാശിപ്പിച്ചപ്പോൾ ഉള്ളൂരും ആ വഴിയെ സഞ്ചരിച്ചു. തിരുവിതാംകൂർ മഹാരാജാവിന്റെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുൻകൈയെടുത്ത് പ്രവർത്തിച്ച് എല്ലാവർക്കും മഹത്വം നൽകി. ആ പ്രതിഭയും വായനയും കൈകോർത്തു പിടിച്ച് നടമാടാത്ത മറ്റൊരു രംഗം മലയാള സാഹിത്യത്തിൽ ബാക്കിയുണ്ടോ? അവതാരങ്ങളെ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്, കർണഭൂഷണത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. പൗരാണിക സിദ്ധന്മാർക്ക് സമനിലയിൽ വ്യവഹരിക്കുവാൻ സുവർണവേദി വിഭാവനം ചെയ്തിട്ടുണ്ട്. നവോത്ഥായികൾക്ക് നല്ല വഴി വെട്ടിത്തുറന്നിട്ടുണ്ട്. വേദാന്ത ഗഹ്വരങ്ങളിൽ സമാധി നൽകിയിട്ടുണ്ട്. നവീന ആദർശങ്ങളെ നിർമ്മലമാക്കിയിട്ടുണ്ട്. എന്തെന്താണ് സാഹിത്യ പ്രപഞ്ചത്തിൽ ആ പ്രതിഭയ്ക്കും വാസനയ്ക്കും അസാധ്യമാക്കിയിട്ടുള്ളത്? എവിടെയാണ് അവ എത്താതിരുന്നിട്ടുള്ളത്? ആരെയാണവ ആശ്ചര്യാനന്ദസ്തപ്തരാക്കാതിരുന്നിട്ടുള്ളത്? ഏതുമില്ല, എങ്ങുമില്ല, ആരുമില്ല എന്നിങ്ങനെ പ്രസിദ്ധ ഹാസ്യസാഹിത്യകാരൻ സഞ്ജയൻ മഹാകവി ഉള്ളൂരിനെ കീർത്തിക്കുന്നു. കൈരളിയുടെ കഥയിൽ പ്രൊഫസർ എൻ കൃഷ്ണപിള്ള വിവരിക്കുന്നത് ഇങ്ങനെ: ഉള്ളൂർ ആശയസമൃദ്ധിയും കൽപ്പനാസമ്പത്തും ഉള്ള ഒരു മഹാപ്രതിഭാശാലിയാണ്. കവിതയിൽ നമുക്ക് ഇത് ബോധ്യമാകും. ഉജ്ജ്വലമായ ശൈലിയാണ് ഉള്ളൂർ നിയതമായി പ്രയോഗിക്കുന്നത്. ഏകവിഷയത്തെ കേന്ദ്രീകരിച്ചു വേണം ഖണ്ഡകാവ്യം സൃഷ്ടി നിർവഹിക്കേണ്ടത് എന്ന നിയമം അദ്ദേഹം ശരിക്കും പരിപാലിക്കുന്നുണ്ട്. ഉക്തി വൈചിത്രം ഉള്ളൂർ കവിതയുടെ പ്രാണവായുവാണ്. ഉത്ബോധനം അതിൻ്റെ മുഖ്യ ലക്ഷ്യവുമാണ്. ഉജ്ജ്വല ശബ്ദാഢ്യം എന്ന് വിശേഷിപ്പിക്കുന്ന ഉള്ളൂർ ഉള്ളുണർത്തുന്നതും ഉയർത്തുന്നതും അമൃതവാണികളുടെ ആചാര്യൻ കൂടിയായിട്ടാണ്. കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറുമേറിടും, മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം. ദീപാവലി എന്ന കൃതി വിദ്യാധനത്തിൻ്റെ മഹത്വം പ്രതിപാദിക്കുന്നു. ഒരൊറ്റ മതമുണ്ടുലകിന്നുയരം പ്രേമമതൊന്നല്ലോ, പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം എന്നിങ്ങനെ പ്രേമസംഗീതത്തിൽ പ്രസന്നപൂജ ചെയ്യുന്നു. വിളക്കു കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം, വെണ്മ മനസ്സ് വിളങ്ങിന ഭദ്രനും മേന്മേലമൃതമയം എന്നിങ്ങനെ വളരെ വിശേഷിപ്പിച്ചു കാണുന്നു. വേഷമെനിക്കെന്തെന്നു വിരിപ്പതും വിഭോ ഭവൽ ചിത്തം, വിശ്വപ്രിയമായി നടനം ചെയ്തതും വിധേയനൻ കൃത്യം. പ്രേമസംഗീതത്തിൽ ഞാൻ തുടർന്നു പോകുന്നു. ഇറുപ്പവനും മലർഗന്ധമേകും വെട്ടുന്നവനും തരിചൂടകറ്റും, ഹനിപ്പവനും കിളിപ്പാട്ടുപാടും പരോപകാരപ്രവണം പ്രപഞ്ചം. ഈ നരജന്മനാടകത്തിൽ ആടുന്ന വേഷം എന്തായാലും ആയത് കൃത്യനിഷ്ഠയോടും അന്യജീവന് ഉപകാരമാകും വിധവും ത്യാഗസന്നദ്ധതയോട് വേഷം കെട്ടുക. സ്നേഹം എല്ലാത്തിൻ്റെയും മഹനീയവും ഉദാത്തമായതുമായ ജീവിത മൂല്യമാണ്. സ്നേഹത്തിൽ നിന്നും ഈശ്വരജന്മം സംജാതമാകുന്നു. യാതൊന്നു ദൈവത്തിനു മൂർത്തി പോലും, യാതൊന്നും വിശ്വത്തിനു തൂണുപോലും, യാതൊന്നു മോക്ഷത്തിനും കൂണി പോലും, ആ സ്നേഹം അഹോഹോ ജയിപ്പൂ എന്ന് തരംഗിണി എന്ന കാവ്യത്തിൽ സുഖം സുഖം എന്ന പദ്യഘടനയായി ഒഴുകുന്നു. സൗഹൃദവും ജയയും സത്യവും ധർമ്മവും മനുഷ്യത്വവും വിവേകവും സ്നേഹവും കാരുണ്യവും മതങ്ങളാണ്. ശരിയായ ഈശ്വരവിശ്വാസം അവയിലൂടെ പ്രവേശിക്കുന്നു. ആ വഴി ശ്രേഷ്ഠവും വരിഷ്ഠവുമാണ്. അല്ലാതെയുള്ള ചിന്തകൾ മതമെന്നല്ലതിനുപേർ, മതത്തിൻ്റെ മറയ്ക്കുള്ളിൽ മതം നിന്നു കാട്ടിക്കൂട്ടും മനുഷ്യദ്രോഹം എന്ന് ചൈത്രപ്രഭാവത്തിൽ വർണ്ണിക്കുന്നു. ദളിതരുടെ സന്തത സഹചാരിയായിരുന്നു മഹാകവി ഉള്ളൂർ. അവരുടെ എല്ലാ ആഘോഷ പരിപാടികളിലും ഉള്ളൂർ പങ്കെടുത്തു വന്നു. ഉറച്ചൊരു ഹിന്ദു വിശ്വാസിയായിരുന്നു എങ്കിലും സർവമത സാഹോദര്യത്തിൽ അതീവമായ വിശ്വാസം അർപ്പിച്ചു പോന്നു. ആനി ബസന്റിന്റെ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രവർത്തകനായിരുന്നു ഉള്ളൂർ. അതുകൊണ്ടാണ് കീശ സന്ദേശം, വിചാരധാര, തുമ്പപ്പൂവ തുടങ്ങിയ കവിതകൾ ഉദാഹരിക്കുന്നത്. കീശ സന്ദേശത്തിൽ ഉടയവനെയോർത്തിനി എന്നാകിലും വിടവടയ്ക്കുവിൻ
വിരോധം തീർക്കുവിൻ എന്ന് വിളിച്ചു പറയുന്നു. ലോകമെല്ലാം ഒന്നാണെന്നും

0: ജനതതി പരസ്പര സാഹോദര്യം പുലർത്തണമെന്നും ആദർശത്തിൽ അദ്ദേഹം വിശ്വസിച്ചു. ഐക്യഗാഥയിൽ ഈ നിരീക്ഷണം കാണാം. ഹിരോഷിമയിൽ അമേരിക്ക അണുബോംബിട്ടതിനും തുടർന്ന് രചിച്ച ആറ്റം ബോംബെന്ന കവിതയിൽ തന്റെ ഏകലോക ആദർശം വർണ്ണിക്കുന്നു. ഒരു ജനപദം മതിനിയതിയിൽ ശരിക്കു നീതിതൻ ഭരണവും മതി മതവും ജാതിയും നിറവും ലോകത്തെ പ്രസക്കരിച്ചിതു മതി മതി മതി. തിരുവിതാംകൂർ ചരിത്രത്തിലെ സംഭവങ്ങൾ നിരത്തി 19 സർഗങ്ങളും 2000-ലേറെ ശ്ലോകങ്ങളും ഉൾക്കൊള്ളുന്ന അതീവ മഹാത്മ്യമുള്ള മഹാകാവ്യമാണ് ഉമാകേരളം. മലയാള നാടിനെ വാനോളം സ്തുതിക്കുന്നു. അടിയനിനിയുമുണ്ടാം ജന്മമെന്നാൽ അതെല്ലാം അടിമുതൽ മുടിയോളം നിന്നിലാകട്ടെ തായേ. അടിമലരിണവേണം താങ്ങുവാൻ മറ്റൊരേടത്തും അടിയുവതു ഞെരുക്കം മുക്തിസിദ്ധിക്കുവോളം. ആദ്യന്തം ജ്വലിക്കുന്ന ആ ദേശഭക്തി അനന്യ ദുർലഭം തന്നെ. മഹനീയമായ ജീവിതം 1949 ജൂൺ 15 സ്വർഗവാതിൽ പക്ഷേ പോലെ പറന്നുപോയി മറഞ്ഞുപോയി.
1: ഉജ്ജ്വലവാഗ്മിയായ മഹാകവി ഉള്ളൂരിന്റെ ശബ്ദജാലം VMK നമ്പൂതിരി എഴുതി അവതരിപ്പിച്ച പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അക്ഷരകേരളത്തിൽ ഇനി ഒരു കവിത കേൾക്കാം. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ രചിച്ച പ്രേമസംഗീതം എന്ന കവിതയിലെ ആദ്യഭാഗം, ചൊല്ലുന്നത് ശിവദാസ് അടികൾ.
2: ഒരൊറ്റ മതമുണ്ടുലകിന്നുയരാം പ്രേമം അതൊന്നല്ലോ, പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണശശിബിംബം. ഭക്തനുരാഗദയാദിവപുസ്സപ്പരാത്മചൈതന്യം പലമട്ടേന്തി പാരിതിനെങ്ങും പ്രകാശം അരുളുന്നു. അതിന്നെരറിയാം നാസ്തിക്യം താൻ ദ്വേഷം ലോകത്തിന്നഹോ തമസ്സാമതിലടിപെട്ടാൽ അകാലമൃത്യുഫലം. മാരണദേവതയാമതുമാറ്റും മണവറ പട്ടടയായി മടുമലർവാടിക മരുപ്പറമ്പായി വാനം നാരകമായി. പദങ്ങളന്വയമാർന്നേ വാക്യം ഭവിപ്പു സാർത്ഥകമായി. ശ്രുതിയും താളവുമൊത്തേ ഗാനം ശ്രോത്രസുഖം നൽകൂ. പരാർത്ഥസംഖ്യം പരമാണുഗണം പരസ്പരം ചേരും. ശരീരമുടയോ നല്ലീ സകലം ചരാചരഗ്രാമം. പരാനപേക്ഷം പ്രാണിക്കമരാൻ പഴുതില്ലൊരിടത്തും. പരൻപുമാനും പ്രകൃതി സഹായൻ പ്രപഞ്ചഘടനത്തിൽ. പേർത്തും തമ്മിൽ പൃഥ്യ തേജോ വായ്വാകാശങ്ങൾ. പിണൈപ്പുമേന്മേൽ സൃഷ്ടിയിലീശൻ പിരിപ്പു സംഹൃതിയിൽ. വിരിഞ്ഞു നിൽപ്പൊരു സുമമളിയേത്തൻ വിശിഷ്ടഗന്ധത്താൽ. വിവിക്തവിരസം വീണ്ടും വീണ്ടും വിളിപ്പു സവിധത്തിൽ. മധുവ്രതത്തിനു മടുമലർ വേണം മനം കുളിർപ്പിപ്പാൻ. മലർന്ന പൂവിനു വണ്ടും വേണം മഞ്ഞിതു വിണ്ണാക്കാൻ. പ്രജകൾ ജഗത്തിൽ സുഹൃതികൾ ജായാ പതികൾ നടും ശുഭമാം. പരസ്പര പ്രണയാമരതരുവിൻ ഫല പ്രകാണ്ഡങ്ങൾ. ചൂടാൻ മലരും ഘനമായി തോന്നിന ദോഹദകാലത്തിൽ. ചുമന്നിരിപ്പു ദുർഭരഗർഭം സുഖേന ജനയിത്.

സ്ത്രീ. പിതാവു മാതാവുടപ്പിറന്നോർ ബാന്ധവരിഷ്ടന്മാർ, പ്രേയസി മക്കൾ ഭുജിഷ്യർ തുടങ്ങി പ്രേമപരാധീനർ, പരിചരണോദ്യതർ പലജീവികൾ തൻ പരിതസ്ഥിതി മൂലം, പദേ പദേ നാം പ്രമുദിതർ കാൺമോ ഭവാബ്ധി ഘോഷ്പദമായി. പ്രപഞ്ചമുകുരം നമ്മുടെ രൂപം പ്രതിബിംബിപ്പിപ്പൂ, പ്രപഞ്ചകുഹരം നമ്മുടെ ശബ്ദം പ്രതിധ്വനിപ്പിപ്പൂ. പ്രപഞ്ചമസ്വദ്യജനാമ്രേടന പണ്ഡിതമാം കീരം, പ്രപഞ്ചമസ്മൽ ഭാവവിടംബന പാടവമാർന്ന നടൻ. പ്രപഞ്ചഭൂമിയിൽ വിതച്ച വി

0: ಸೇನಾಂ ಪ್ರಮುದಿದರ್ ಕಾಣ್ಮು ಭವಾಬ್ಧಿ ಗೋಷ್ಪದಮಾಯ್. ಪ್ರಪಂಚಮುಗುರಂ ನಮ್ಮುಡೆ ರೂಪಂ ಪ್ರತಿಬಿಂಬಿಪ್ಪಿಪ್ಪು. ಪ್ರಪಂಚಕುಹರಂ ನಮ್ಮುಡೆ ಶಬ್ದಂ ಪ್ರತಿಧ್ವನಿಪ್ಪಿಪ್ಪು. ಪ್ರಪಂಚಮಸ್ವದ್ಯ ಜನಾಮ್ರೇಡನ ಪಂಡಿತ ಮಾಂ ಕೀರಂ. ಪ್ರಪಂಚಮಸ್ಮಲ್ ಭಾವವಿಡಂಬನ ಪಾಡವಮಾರ್ನ ನಡನ್. ಪ್ರಪಂಚಭೂಮಿಯ ವಿತಚ್ಚ ವಿತ್ತಿ ಫಲತ್ತೆ ನಾಂ ಕೊಯ್ವು. ಪ್ರಪಂಚಮರುಳ್ವು ಪಟ್ಟುಂ ವೆಟ್ಟುಂ ಪಗರತ್ತಿನು ಪಗರಂ. ವಿಳಕ್ಕು ಕೈವಶಮುಳ್ಳವನೆಂಗು ವಿಶ್ವಂ ದೀಪಮಯಂ. ವಿಳಕ್ಕು ಕೈವಶಮುಳ್ಳವನೆಂಗು ವಿಶ್ವಂ ದೀಪಮಯಂ.
1: ഉള്ളൂർ എസ് പരമേശ്വരയ്യർ രചിച്ച പ്രേമസംഗീതം എന്ന കവിതയിലെ ആദ്യ ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ചൊല്ലിയത് ശിവദാസ് അടികൾ.
2: അക്ഷര കേരളം സമാപിച്ചു. നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്. നിർവഹണം അഞ്ജു പി അർജുനൻ.
3: അക്ഷര കേരളം.
4: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG റോഡ് തൃശൂർ. ജാഗ്രത.
5: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
4: ഫോൺ 9387168444.
6: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
7: പുലരിപ്പൂക്കളിൽ അവസാനമായി
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കാഞ്ഞാണി. സേവന വാർത്തകൾ.
4: പ്രായോജകർ
5: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി. ഫോൺ 0487299-3299.
9: കണ്ണാശുപത്രി എന്നാ അത് നമ്മുടെ സൈമൺസ് മാത്രം. ഇപ്പൊ നമ്മുടെ കാഞ്ഞാണിയിൽ വന്നു സൈമൺ.
10: അപ്പൊ ചേട്ടൻ അറിഞ്ഞില്ലേ സൈമൺസ് കാഞ്ഞാണിയിൽ പ്രവർത്തനം തുടങ്ങിയത്?
9: കൊള്ളാം, നന്മയുടെ കാര്യങ്ങൾ നാട്ടിൽ പാട്ടാകില്ലേ. ഇനിയിപ്പൊ കണ്ണിന് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് വെച്ചാ തൃശൂർ വരെ പോകണ്ടല്ലോ.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
5: ഫോൺ 0487299-3299.
6: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
11: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിന്റെ ഉൽപ്പാദന വിലയിൽ നല്ല കിട്ടുന്ന സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
12: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
11: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
6: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
7: തൃത്തല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2024-25 അധ്യയന വർഷത്തിൽ പഠനം പൂർത്തിയാക്കിയ ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളിൽ കോഷൻ ഡെപ്പോസിറ്റ് തുക ഇതുവരെ കൈപ്പറ്റാത്തവർ നാളെ കോളേജ് ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. നിശ്ചിത തീയതിക്കുള്ളിൽ കൈപ്പറ്റാത്ത തുക സർക്കാരിലേക്ക് അടയ്ക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇമെയിൽ തൃത്തല ഗവൺമെന്റ് കോളേജ് @gmail.com. ഫോൺ നമ്പർ 0466-2270-335. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിൽ അംഗങ്ങളായവരുടെ മക്കളിൽ SSLC, CBSE, ICSE പരീക്ഷകളിൽ ഫുൾ A+, A1 കരസ്ഥമാക്കിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളിൽ നിന്ന് ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. അർഹരായവർ സ്കൂൾ മേലധികാരി സാക്ഷ്യപ്പെടുത്തിയ മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പ്, കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ഓൺലൈനായി അപേക്ഷ നൽകണം. അവസാന തീയതി നാളെ. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0487-2385-900. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കരയിലുള്ള സെൻട്രൽ ലൈബ്രറിയിലെ 2 വർഷത്തെ ഇന്റഗ്രേറ്റഡ് PG പ്രോഗ്രാമിലേക്ക് പ്രവേശന രജിസ്ട്രേഷൻ ആരംഭിച്ചു. കോഴ്സ് മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്. യോഗ്യത 50% മാർക്കോടുകൂടിയ ബിരുദം. മികച്ച പഠനാന്തരീക്ഷം, പരിചയ സമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ഡിജിറ്റൽ ലൈബ്രറി സൗകര്യങ്ങൾ എന്നിവയോടുകൂടി നടത്തുന്ന ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് വിവിധ മേഖലകളിൽ മികച്ച തൊഴിൽ സാധ്യതകളാണ് ഉള്ളത്. ഓൺലൈൻ അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും admissions.keu.in എന്ന വെബ് പോർട്ടലിൽ ലഭ്യമാണ്. അപേക്ഷകർ രജിസ്ട്രേഷന് ശേഷം

0: ഈ മാസം 20-ാം തീയതിക്കകം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 0487-243-8551.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കാഞ്ഞാണി. സേവന വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജികർ
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി. ഫോൺ 0487-299-3299.
2: സഹപ്രായോജകർ
4: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
6: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിത്തം.
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
6: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിശരണം.
7: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
8: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.
0: ആകാശവാണി തൃശൂർ. സമയം 7 മണി കഴിഞ്ഞ് 24:55. അല്പസമയത്തിനകം വാർത്തകൾ. തിരുവനന്തപുരം റിലേ. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ആദ്യപാദത്തിൽ ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് കൂടിക്കാഴ്ച. ഫ്രാൻസിൽ നടക്കാനിരിക്കുന്ന G7 ഉച്ചകോടിയോടനുബന്ധിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. കേരളത്തിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവെക്കുമെന്ന് അമേരിക്ക. കരാറിൽ ഉടൻ ഒപ്പുവെക്കില്ലെന്ന് ഇറാൻ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ് ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ബ്രസീൽ മൊറോക്കോ മത്സരം സമനിലയിൽ. ICC മഴത T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ ആദ്യപാദത്തിൽ ഫ്രാൻസിലെ നീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ നവീകരണ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നവേറ്റ്സ് പരിപാടിക്ക് പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റും സംയുക്തമായി ഇന്ന് തുടക്കം കുറിക്കും. തുടർന്ന് പ്രധാനമന്ത്രി സ്ലോവാക്കിയയിലേക്ക് തിരിക്കും. നീസിൽ തനിക്ക് ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികൾക്ക് നന്ദി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം സ്ലോവാക്കിയ ഇന്ത്യ സഹകരണത്തിൽ പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് സ്ലോവാക് പ്രസിഡന്റ് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവിയയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളിരുത്തി.
9: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിനുള്ള പുതിയ അവസരങ്ങൾ തുറക്കുമെന്നാണ് സ്ലോവാക് പ്രസിഡന്റ് പീറ്റർ പെലേഗ്രിനി സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. സ്ലോവാക് പ്രാദേശിക സമയം ഞായറാഴ്ച രാത്രി ബ്രാറ്റിസ്ലാവിയയിൽ എത്തുന്ന ശ്രീ നരേന്ദ്രമോദിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ അതിനിടെ അവസാന ഘട്ടത്തിലെത്തി. സ്ലോവാക് സ്വതന്ത്ര രാജ്യമായ ശേഷം ഇതാദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടം സന്ദർശിക്കുന്നത് ഇന്ത്യൻ സമൂഹത്തിനിടയിൽ വൻ ആവേശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്.
3: ഫ്രാൻസിൽ നടക്കാനിരിക്കുന്ന G7 ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ബുധനാഴ്ച പ്രസിഡന്റ് ട്രംപ് പ്രധാനമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖലകൾ, നിർമ്മിത ബുദ്ധി, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചു. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ആഗോള ഓൺലൈൻ യോഗ പരിപാടി പുരോഗമിക്കുന്നു. രാവിലെ 6:15 മുതൽ 7:35 വരെയുള്ള ഓൺലൈൻ യോഗ സെഷനിൽ 130-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവും സംരംഭത്തിന്റെ ഭാഗമായി. പരിപാടിയിൽ രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും വാട്സ്ആപ്പ് നമ്പറിൽ ഡിജിറ്റൽ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ചന്ദ്രോപരിതലത്തിലെ അതിശൈത്യത്തിൽ നിന്നും ലാൻഡറുകളെ സംരക്ഷിക്കുന്നത് ലക്ഷ്യമിട്ട് കൃത്രിമ താപ സംവിധാനം വികസിപ്പിക്കാൻ ആണവോർജ വകുപ്പുമായി സഹകരിക്കുന്നതായി ISRO ചെയർമാൻ V.നാരായണൻ. ഒരു റിപ്പോർട്ട്.
10: രാത്രി സമയങ്ങളിൽ ചന്ദ്രനിലെ താപനില -129 സെൽഷ്യസ് വരെ താഴാറുണ്ട്. ചന്ദ്ര ഉപരിതലത്തിലെ ഈ തണുപ്പിനെ അതിജീവിച്ച് 200 ദിവസത്തിലധികം പ്രവർത്തിക്കാൻ സാധിക്കുന്ന ലാൻഡർ വികസിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് നീക്കം. ബംഗളൂരുവിൽ നടന്ന CSIR റൈസ് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യവെയാണ് ISRO ചെയർമാൻ ഇക്കാര്യങ്ങൾ അറിയിച്ചത്. സൌരോർജ്ജത്തിൽ പ്രവർത്തിച്ച ചന്ദ്രയാൻ 3 ലൂണാർ ലാൻഡർ

0: 14 ദിവസം മാത്രമാണ് ആയുസ് ഉണ്ടായിരുന്നത്. എന്നാൽ കൃത്രിമ താപ സംവിധാനങ്ങൾ കൂടി ചേരുന്നതോടെ ഭാവി ദൌത്യങ്ങളിൽ കൂടുതൽ വിശദമായി ചന്ദ്രനെ പഠിക്കാൻ കഴിയും. CSIR ISRO തമ്മിൽ 40 സാങ്കേതിക മേഖലകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ധാരണയായതായി അറിയിച്ച ശ്രീ വി നാരായണൻ ഇതിൽ 17 ആദ്യഘട്ട നടപ്പാക്കലിന് അനുമതി ലഭിച്ചതായും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കഴിഞ്ഞ 12 വർഷത്തിനിടെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. രാജ്യത്തെ പൌരന്മാരുടെ ജീവിതം സുഗമമാക്കുന്നതിന് ഈ കാലയളവിൽ നിരവധി പദ്ധതികൾ നടപ്പാക്കി. GST, ഡിജിറ്റൽ ഇന്ത്യ, ഭാരത് നെറ്റ് പദ്ധതി തുടങ്ങിയ സംരംഭങ്ങളിലൂടെ ജീവിത സൌകര്യം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം പൌരന്മാരെ രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാക്കുകയും ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. നിപ സാഹചര്യം വിലയിരുത്തുന്നതിനായി കേന്ദ്ര സംഘം കോഴിക്കോടെത്തി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോടെത്തും. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്കപ്പട്ടികയിലുള്ള 3 പരിശോധനാ ഫലം നെഗറ്റീവായി. സമ്പർക്കപ്പട്ടികയിലുള്ള 4 കൂടി ഇന്നലെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവത്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിന്റെ ഭാഗമായി തന്ത്രപ്രധാനമായ ഹോർമോസ് കടലിടുക്ക് എല്ലാവർക്കുമായി തുറന്നു കൊടുക്കുമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. എന്നാൽ കരാർ പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം കരാറിൽ ഒപ്പുവയ്ക്കുന്നത് ഉടനടി നടക്കാൻ സാധ്യതയില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ് അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. ഫിഫ ലോകകപ്പിലെ തങ്ങളുടെ കന്നി മത്സരത്തിൽ ബ്രസീലിന് സമനില. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ മൊറോക്കോയാണ് മുൻ ചാമ്പ്യന്മാരെ 1-1 സമനിലയിൽ തളച്ചത്. ആകാശവാണിക്ക് വേണ്ടി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: അടിയേറ്റപ്പോൾ വീര്യം സടകുടഞ്ഞു, പിന്നെ തിരിച്ചടിച്ചു. പക്ഷേ ജയത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ മഞ്ഞപ്പടയെ ആഫ്രിക്കൻ കരുത്തർ ഒരു ഘട്ടത്തിലും അനുവദിച്ചില്ല. ആദ്യ പകുതിയിലെ ബലാബലം രണ്ടാം പകുതി നഷ്ടപ്പെട്ടെങ്കിലും ബ്രസീലിനെ പിടിച്ചുകെട്ടി വിലപ്പെട്ട പോയിന്റ് പിടിച്ചു വാങ്ങിയിരിക്കുകയാണ് മൊറോക്കൻ സംഘം. 21 മിനിറ്റിൽ ഇസ്മായിൽ സൈബാരിയിലൂടെ മൊറോക്കോ മുന്നിലെത്തിയപ്പോൾ 10 മിനിറ്റുകൾക്കകം 32 മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയർ ആണ് ബ്രസീലിന്റെ രക്ഷകനായത്. ആദ്യ പകുതിയിലെ കിടിലൻ പ്രകടനത്തിന് ശേഷം രണ്ടാം പകുതിയിൽ മൊറോക്കോ കൂടുതലും പ്രതിരോധിക്കുന്നതാണ് കണ്ടത്. തക്കം പാർത്ത് നിന്ന ബ്രസീലിയൻ മുന്നേറ്റക്കാർ നിരന്തരമായി മൊറോക്കൻ ഗോൾമുഖത്തേക്ക് ഇരമ്പിയെത്തി. പക്ഷേ പഴുതടച്ച പ്രതിരോധം കാനറികളുടെ മോഹം നിഷ്ഫലമാക്കി. കളിയുടെ അവസാന നിമിഷം മൊറോക്കയുടെ മിന്നലാക്രമണം ബ്രസീലിലെ തോൽവിയുടെ വക്കത്തെത്തിച്ചു. മൊറോക്കൻ താരം എൽ ഐനാവിയുടെ തകർപ്പനടി തടയാൻ ബ്രസീലിയൻ ഗോൾ കീപ്പർ അലിസൺ ഏറെ പാടുപെട്ടു.
1: ഗ്രൂപ്പ് സിയിലെ തന്നെ ഹെയ്ത്തി സ്കോട്ട്ലൻഡ് മത്സരം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഗ്രൂപ്പ് ഡിയിൽ രാവിലെ 9:30 നടക്കുന്ന മത്സരത്തിൽ ഓസ്ട്രേലിയ തുർക്കിയെ നേരിടും. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബെർമിംഗ്ഹാമിൽ രാത്രി 7 മത്സരം. UAE ഇന്ത്യൻ പാസ്പോർട്ട്, വിസ, കോൺസുലർ സേവനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏജൻസിയിൽ മാറ്റം വരുത്തിയതായി അറിയിപ്പ്. നിലവിലെ സേവനദാതാക്കളായ BLS ഇന്റർനാഷണൽ, SGIVS ഗ്ലോബൽ എന്നിവ June 30 വരെയാകും അപേക്ഷകൾ സ്വീകരിക്കുക. July 1 അൽഹിൻ ടൂർസ് ആൻഡ് ട്രാവൽസ് LLC ആയിരിക്കും പുതിയ സേവനദാതാവ്. July 1 നൽകിയ അപേക്ഷകൾ BLS, SGIVS കേന്ദ്രങ്ങൾ കൈകാര്യം ചെയ്യും. RSS സർസംഘചാലക് മോഹൻ ഭാഗവത് ഇന്ന് തൃശൂരിൽ. RSS ശതാബ്ദിയുടെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിക്കുന്ന പ്രഭാഷണ സഭയിൽ അദ്ദേഹം പങ്കെടുക്കും. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യുമറേഷൻ സൗകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 ലഭ്യമാകും. July 1 മുതൽ 30 സെൻസസിന്റെ 1 രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ് ആരംഭിക്കുന്നത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഹിമാചൽ പ്രദേശിലെ തപാൽ വകുപ്പ് ഡ്രോൺ

0: അധിഷ്ഠിത മെയിൽ ട്രാൻസ്മിഷൻ സേവനം ആരംഭിച്ചതായി കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. വിദൂരവും ദുർഘടവുമായ ഭൂപ്രദേശങ്ങളിൽ വേഗതയേറിയതും കാര്യക്ഷമവുമായ കണക്ടിവിറ്റി ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മണ്ഡി ഹെഡ് പോസ്റ്റ് ഓഫീസിനും റഹാർദർ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസിനും ഇടയിലാണ് ഈ സേവനം ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ ആദ്യപാദത്തിൽ ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് കൂടിക്കാഴ്ച. ഫ്രാൻസിൽ നടക്കാനിരിക്കുന്ന G7 ഉച്ചകോടിയോടനുബന്ധിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. കേരളത്തിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവെക്കുമെന്ന് അമേരിക്ക. കരാറിൽ ഉടൻ ഒപ്പുവെക്കില്ലെന്ന് ഇറാൻ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ബ്രസീൽ മൊറോക്കോ മത്സരം സമനിലയിൽ. ICC വരുന്ന T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി തൃശൂർ.
2: ശ്രോതാക്കൾക്കൊപ്പം ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ വെള്ളിയാഴ്ച കേരള സംഗീത നാടക അക്കാദമി ഹാളിൽ സംഘടിപ്പിച്ച ശ്രവ്യോത്സവത്തിനെ കുറിച്ച് അഭിപ്രായങ്ങൾ അറിയിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് കത്തുകളും വാട്സാപ്പ് സന്ദേശങ്ങളും അയച്ചിട്ടുള്ളത്. അന്ന് അവിടെ കൂടിയ ജനങ്ങൾ, ഞങ്ങൾക്ക് ലഭിച്ച കത്തുകൾ, ഇതെല്ലാം ആകാശവാണിയെ എത്രമാത്രം ജനങ്ങൾ നെഞ്ചിലേറ്റുന്നു എന്നതിന്റെ ശക്തമായ തെളിവാണ്. നമുക്ക് ആ കത്തുകൾ വായിച്ചുകൊണ്ട് തുടങ്ങാം.
4: എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം എന്നറിയാത്ത ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ. അത്രയധികം കത്തുകൾ സ്ഥിരം ശ്രോതാക്കളുടെയും ആദ്യമായി കത്തയക്കുന്നവരുടെയും, വളരെ വർഷങ്ങൾക്ക് മുൻപ് ആകാശവാണിക്ക് കത്തയച്ച് ഒരിടവേള എടുത്തവർ വീണ്ടും തിരിച്ചു വന്നതും ഒക്കെ ഈ കത്തുകളുടെ കൂട്ടത്തിൽ പ്രതിധ്വനിക്കുകയാണ്. നമുക്ക് ഡോക്ടർ VK പാർവതിയുടെ കത്തിൽ നിന്ന് തുടങ്ങാം.
3: എനിക്ക് തോന്നുന്നു ഡോക്ടർ VK പാർവതി ആദ്യമായാണ് പരിപാടിയെ സംബന്ധിച്ച് ഒരു അഭിപ്രായം അയക്കുന്നത്.
4: മുൻപ് പലതവണ ആകാശവാണിയിൽ ഒരുപാട് പ്രഭാഷണങ്ങളും മറ്റും ഡോക്ടർ നടത്തിയിട്ടുണ്ട്.
3: ഇപ്പോൾ സ്ഥിരമായി ചോദ്യമുത്തരം ചിന്താ വിഷയത്തിന്റെ ഉത്തരങ്ങൾ അയക്കാറുണ്ട്. പക്ഷേ ഒരു പരിപാടിയെ കുറിച്ചുള്ള അഭിപ്രായം ഇതാദ്യമായാണ്.
4: 90th വാർഷികം ആഘോഷിക്കുന്ന ആകാശവാണിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടാണ് കത്ത് ആരംഭിച്ചിരിക്കുന്നത്. എന്റെ കുട്ടിക്കാലം മുതൽ തന്നെ ഞാൻ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവായിരുന്നു. 1958 ആദ്യമായി റേഡിയോ കൊണ്ടുവരുന്നത് എന്ന് തുടങ്ങിയിട്ടാണ് ഒരു 3 പേജോളം ഉണ്ട് കത്ത്. തൃശൂർ രാമവർമ്മപുരത്തുള്ള ആകാശവാണി നിലയത്തിൽ പരിപാടികളുടെ റെക്കോർഡിങ്ങിനായി പോയിട്ടുണ്ട്. ശിശുരോഗ വിദഗ്ധ എന്ന നിലയിൽ ഒരുപാട് പ്രഭാഷണങ്ങളും നടത്തിയിട്ടുണ്ട്. ആകാശവാണിയുടെ വാർത്തകളും മറ്റു പരിപാടികളും ഒക്കെ എന്നെ ഏറെ ആകർഷിച്ചിട്ടുണ്ട് എന്നൊക്കെ പരാമർശിച്ചുകൊണ്ട്, ആകാശവാണി എന്നും ഒരു നല്ല സുഹൃത്താണ്, 90-ൽ നിന്ന് 100-ലേക്കും വളരെ നന്നായി തന്നെ നീങ്ങട്ടെ, എന്നും നീണാൾ വാഴട്ടെ എന്നാണ് ഡോക്ടർ ആശംസിച്ചിരിക്കുന്നത്.
3: കത്ത് അയച്ചതിന് ഡോക്ടർക്ക് നന്ദി. ശ്രവ്യോത്സവത്തെക്കുറിച്ച് ലഭിച്ചിരിക്കുന്ന കത്തുകൾ മുഴുവനായി വായിക്കാൻ കഴിയുമോ എന്ന സംശയമാണ്. വളരെ ചെറിയ സമയമല്ലേ നമുക്കുള്ളൂ. എങ്കിൽ കൂടിയും ആ കത്തുകൾ അയച്ച ആളുകളെ മുഴുവൻ പരാമർശിക്കേണ്ടതുണ്ട്. കത്തുകളുടെ സാരാംശവും ഏകദേശം ഉൾപ്പെടുത്താൻ ശ്രമിക്കാം.
4: വാട്സപ്പിലൂടെ ഒരു സന്ദേശം വന്നിരുന്നു, ജനാർദ്ദനൻ അധികാരത്ത് കാട്ടുകാമ്പാൽ എന്ന പേരിൽ. ആ പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഈ കൈപ്പട ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. എന്തുകൊണ്ടാണെന്നറിയാമോ? വളരെ വലിയ മനോഹരമായ കൈപ്പട. ഇത് വളരെ വർഷങ്ങൾക്ക് മുൻപ്, അതായത് എന്റെ ബാല്യകാലത്ത് കത്തുകൾ വന്ന ഒരു കൈപ്പടയായിരുന്നു. അദ്ദേഹം വാട്സപ്പ് സന്ദേശം മാത്രമല്ല കത്തും അയച്ചിട്ടുണ്ട്.
3: ഞാൻ പക്ഷേ ഇദ്ദേഹത്തിന്റെ കൈയക്ഷരവും കത്തും കാണുന്നത് ആദ്യമായാണ്.
4: അതിനൊരു കാരണമുണ്ട്. അദ്ദേഹം നാട്ടിൽ കുറെ കാലം ഉണ്ടായിരുന്നില്ല. കത്തിന്റെ രത്ന ചുരുക്കത്തിലേക്ക്, ഞാൻ ജനാർദ്ദനൻ അധികാരത്ത് കാട്ടുകാമ്പൽ. വർഷങ്ങൾക്ക് മുൻപ് ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവായിരുന്നു. നിങ്ങളുടെ കത്തുകൾ എന്ന പരിപാടിയിലേക്ക് സ്ഥിരമായി കത്തെഴുതുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജോലി സംബന്ധമായി കേരളത്തിന് പുറത്തും വിദേശത്തുമായി കഴിയേണ്ടി വന്നതിനാൽ ആകാശവാണിയുമായുള്ള കത്തെഴുത്ത് ബന്ധം നിലച്ചു പോവുകയായിരുന്നു. ആകാശവാണി ബന്ധം പുനഃസ്ഥാപിക്കാൻ വീണ്ടും കത്തെഴുത്ത് ആരംഭിക്കുകയാണ്. അദ്ദേഹം നേത്രദാനത്തെക്കുറിച്ചുള്ള ഒരു പരിപാടിയെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 90 വർഷങ്ങൾ പൂർത്തിയായ ആകാശവാണിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നിട്ടുണ്ട്. ആകാശവാണി സംഘടിപ്പിച്ച ശ്രവ്യോത്സവം 2026 എല്ലാ വിശദാംശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രൊഫസർ മുളങ്ങുന്നത് കാവ് കൃഷ്ണൻ നമ്പ്യാർ സുദീർഘമായ കൃത്യമായി പറഞ്ഞാൽ 5 പേജുള്ള ഒരു കത്താണ് അയച്ചിരിക്കുന്നത്.
3: എനിക്ക് തോന്നുന്നു അന്ന് നടന്ന പരിപാടിയുടെ മിനിറ്റ്സ് എഴുതാൻ

0: ഈ കത്ത് ഉപയോഗിക്കാം?
1: തീർച്ചയായിട്ടും. ഒന്നും വിട്ടുകളയാതെ എല്ലാ വിശദാംശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അദ്ദേഹം കത്തയച്ചിരിക്കുന്നത്. സാംസ്കാരിക തലസ്ഥാനം എന്ന ഖ്യാതിയുമായി വിരാജിക്കുന്ന കേരളീയ നഗരമായ തൃശൂരിന്റെ തിലകക്കുറി എന്ന രീതിയിൽ പരിശോഭിക്കുന്ന സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ June 5 വെള്ളിയാഴ്ച ആകാശവാണി തൃശൂർ നിലയം സംഘടിപ്പിച്ച ശ്രവ്യോത്സവം 2026 പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലും ചാരിതാർത്ഥ്യത്തിലുമാണ് ഈ വരികൾ കുറിക്കുന്നത്. നിറഞ്ഞു കവിഞ്ഞ പ്രൗഢ സദസ്സ്, ആകാശവാണി എന്ന കൽപ്പവൃക്ഷത്തെ നട്ടും നനച്ചും വളർത്തിയെടുത്ത പൂർവസൂരികളായ പ്രഗത്ഭരും പ്രശസ്തരുമായ പ്രക്ഷേപക ശ്രേഷ്ഠരും അണിയറ ശില്പികളും വേദിയിൽ. ഇടതടവില്ലാതെ ഈ പരിപാടിയുടെ വിജയത്തിന് അക്ഷീണം പരിശ്രമിച്ച നിലയത്തിലെ ഇപ്പോഴത്തെ കൈകാര്യകർത്താക്കളുടെ സജീവ സാന്നിധ്യം, എന്നെന്നും ആകാശവാണിയെ നെഞ്ചിലേറ്റിക്കൊണ്ടു നടക്കുന്ന പരശതം ശ്രോതാക്കളും അഭ്യുദയകാംക്ഷികളും സദസ്സിനെ ധന്യമാക്കാൻ എത്തിച്ചേർന്നു. പിന്നീട് അങ്ങോട്ട് ഓരോ പരിപാടിയെക്കുറിച്ചും വളരെ കൃത്യമായി അദ്ദേഹം വിലയിരുത്തിയിരിക്കുന്നു. വളരെ ചിട്ടയാർന്ന രീതിയിലാണ് ഈ സാംസ്കാരികോത്സവം അധികൃതർ ഒരുക്കിയിട്ടുള്ളതെന്ന് പരിപാടിയുടെ ക്ഷണപത്രിക തന്നെ സൂചിപ്പിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. പരിപാടിയുടെ സമാപന ഘട്ടത്തിൽ ഒരുക്കിയിരുന്ന പ്രത്യേക പരിപാടി ശ്രുതിലയ സംഗമം ഭംഗിയായി സദസ്സിന് സമ്മാനിക്കാൻ മുന്നോട്ട് വന്ന കലാകാരന്മാരെയും അദ്ദേഹം പ്രത്യേകം പ്രശംസിച്ചിട്ടുണ്ട്. ഒരു കാര്യം മാത്രം അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നു, 7 മണിക്കെങ്കിലും ഈ പരിപാടി തുടങ്ങിയിരുന്നെങ്കിൽ കൂടുതൽ പേർക്ക് അത് മുഴുവൻ ആസ്വദിക്കാമായിരുന്നു. പ്രഭാഷകർ കുറച്ചുകൂടി ചുരുക്കിക്കൊണ്ട് തങ്ങളുടെ വീക്ഷണങ്ങൾ പ്രകടിപ്പിക്കേണ്ടിയിരുന്നു എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആകാശവാണി സമയത്തിന് ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണല്ലോ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സുദീർഘമായ കത്തയച്ച ശേഷവും അദ്ദേഹത്തിന് ചില പോയിന്റുകൾ ഓർമ്മ വന്നപ്പോൾ
0: NB ഇട്ട് വീണ്ടും കുറച്ച് പോയിന്റ്സ് അടയാളപ്പെടുത്തി അയച്ചിട്ടുണ്ട്.
1: അതെ, ശ്രോതാക്കളുടെയും സംഘാടകരുടെയും പ്രാർത്ഥന കണക്കിലെടുത്തോ എന്തോ കാലത്ത് പെയ്തു തുടങ്ങിയ കനത്ത മഴ മാറി ശാന്തമായ അന്തരീക്ഷം സംജാതമായി എന്ന് എഴുതിയിട്ടുണ്ട്. ഹാളിന്റെ പ്രവേശന കവാടത്തിനു മുന്നിലായി അപൂർവമായ റേഡിയോ കളക്ഷൻ ഒരുക്കിയിരുന്നത് സവിശേഷ ശ്രദ്ധയാകർഷിച്ചു എന്നും ആകാശവാണിയുമായി ബന്ധപ്പെട്ട സ്ഥിര കാഷ്വൽ ജീവനക്കാരും ഉദ്യോഗസ്ഥരും ഒറ്റ മനസ്സായി പരിപാടിയുടെ വിജയത്തിനായി കൂട്ടായി പ്രവർത്തിച്ചതായി തോന്നി എന്നും കുറിച്ചിട്ടുണ്ട്.
0: ശ്രീ മുളങ്കുന്നത്തേവ കൃഷ്ണൻ നമ്പ്യാരുടെ കത്തിൽ സൂചിപ്പിച്ച എല്ലാ കാര്യങ്ങളും അന്നത്തെ പരിപാടിയുടെ നേർ ചിത്രം തന്നെയാണ്. അതിൽ അവസാനം പറഞ്ഞ 3 കാര്യങ്ങൾ, മഴ രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു, തീർച്ചയായും ഞങ്ങൾക്ക് എല്ലാവർക്കും പരിപാടിയെ എങ്ങനെ ഈ മഴ ബാധിക്കുമെന്ന സംശയമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു നല്ലൊരു ഉദ്യമത്തിനായി പുറപ്പെടുമ്പോൾ പ്രകൃതി കൂടി നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കും. അതുപോലെ കൃത്യസമയത്ത് തന്നെ മഴ തോർന്നു, ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടില്ലാതെ പരിപാടിക്ക് എത്തിച്ചേരാൻ പറ്റി. 2 അന്ന് അവിടെ ഒരുക്കിയ റേഡിയോ സെറ്റുകളുടെ പ്രദർശനത്തെക്കുറിച്ച്, 1902 മുതലുള്ള റേഡിയോ സെറ്റുകളുടെ കളക്ഷനുമായി വേലൂരിൽ നിന്നെത്തിയ ശ്രീ ഫ്രാൻസിസ്, അദ്ദേഹമാണ് അന്ന് ആ പ്രദർശനം ഒരുക്കിത്തന്നത്. ഒരുപാട് പേർക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു, വളരെയധികം പേർ അത് നവമാധ്യമങ്ങളിലെല്ലാം പങ്കുവച്ചു. അദ്ദേഹത്തോട് ആകാശവാണി തൃശൂർ നിലയത്തിന് വേണ്ടി ഇങ്ങനെയൊരു പ്രദർശനം ഒരുക്കാൻ സന്മനസ്സു കാണിച്ചതിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. 3 സൂചിപ്പിച്ചതുപോലെ ഏതൊരു പരിപാടിയുടെയും വിജയം കൂട്ടായ പ്രവർത്തനം തന്നെയാണ്. ഒരേ മനസ്സോടുകൂടി തൃശൂർ നിലയത്തിലെ എല്ലാവരും ഈ പരിപാടിക്ക് വേണ്ടി അശ്രാന്തം പരിശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമാണ് ആ പരിപാടിയുടെ വിജയവും. മറ്റൊരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത് പരിപാടിയുടെ സമയക്ലിപ്തതയെക്കുറിച്ചാണ്. അന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട തൃശൂർ ജില്ലാ കളക്ടർക്ക് ചില ഔദ്യോഗിക തിരക്കുകൾ കാരണം അല്പം വൈകിയാണ് എത്തിച്ചേർന്നത്. അന്ന് അവിടെയുണ്ടായിരുന്ന എല്ലാവരുടെയും അഭിപ്രായം കണക്കിലെടുത്താണ് പരിപാടി തുടങ്ങേണ്ട സമയം അല്പം വൈകിച്ചത്. മറ്റൊരു കാര്യം പ്രഭാഷണങ്ങളുടെ സമയം നീണ്ടുപോയി എന്നതായിരുന്നു. അന്ന് പ്രഭാഷണം നടത്തിയവരോട് പ്രഭാഷണത്തിന്റെ സമയം 10 എന്ന് മുൻപേ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഒരുപക്ഷെ ഏറെ സ്നേഹമുള്ള ശ്രോതാക്കളെ എല്ലാവരെയും കണ്ടപ്പോഴുള്ള സന്തോഷം കൊണ്ടായിരിക്കാം ചില പ്രഭാഷണങ്ങൾ അല്പം നീണ്ടുപോയത്. അന്ന് പ്രഭാഷണത്തിനായി തിരഞ്ഞെടുത്ത വിഷയങ്ങൾ വളരെയധികം വ്യാപ്തിയുള്ളതും കൃത്യമായ ഒരു സമയത്തിനകം പറഞ്ഞു തീർക്കാൻ എളുപ്പമുള്ളതുമായ ഒന്നായിരുന്നില്ല യഥാർത്ഥത്തിൽ. പ്രഭാഷണത്തിനായി തിരഞ്ഞെടുത്ത വിഷയങ്ങൾ അത്രയും ഏറെ വ്യാപ്തിയുള്ളതും നിശ്ചിത സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായവയായിരുന്നു. ആകാശവാണിയുടെ ഇത്രയും നാളത്തെ ചരിത്രവും സ്ഥാനവും പങ്കുമെല്ലാം 10 ഒതുക്കുക എന്നത് തീർച്ചയായും വലിയൊരു കർത്തവ്യമാണ്.
1: ശബ്ദ തരംഗങ്ങളുടെ മാറ്റൊലി എന്നൊരു തലവാചകവും ഇട്ടുകൊണ്ട് സുദീർഘമായൊരു വാട്സപ്പ് സന്ദേശം വത്സല ഞാങ്ങാട്ടിരി എഴുതിയിട്ടുണ്ട്. ശ്രവ്യോത്സവത്തെക്കുറിച്ച് തന്നെയാണ് വളരെ വിശദമായി അവർ എഴുതിയിരിക്കുന്നത്. 5 മുന്നേ ശ്രോതാക്കളെ കൊണ്ട് ആ ഹാൾ നിറയാൻ തുടങ്ങി എന്ന ആരംഭിക്കുന്ന സന്ദേശം ഇങ്ങനെ പോകുന്നു. റേഡിയോ പറയുമ്പോൾ 3 മാത്രമേ ഉള്ളൂവെങ്കിലും അതിന്റെ അർത്ഥവും വ്യാപ്തിയുമാണ് അവിടെ ശബ്ദ തരംഗങ്ങളായി മാറിയത്. നിറപ്പകിട്ടുള്ള അനേകം മാധ്യമങ്ങൾ അരങ്ങത്തെത്തിയിട്ടുണ്ടെങ്കിലും റേഡിയോ തരംഗങ്ങളെ നിഷ്പ്രഭമാക്കാൻ അവയ്ക്കൊന്നും കഴിഞ്ഞിട്ടില്ലെന്ന് അവിടെ ഒത്തുകൂടിയ റേഡിയോ

0: ശ്രോതാക്കളും മുൻകാല പ്രക്ഷേപകരും അടിവരയിട്ടു പറഞ്ഞു. 90 വർഷം പൂർത്തിയായ ആകാശവാണിയെ ശബ്ദരൂപത്തിൽ നമ്മുടെ മുന്നിലെത്തിക്കുന്ന പുതിയ തലമുറയിലെ അവതാരകരും പ്രസ്തുത ചടങ്ങിന് ശബ്ദവും വർണ്ണവും പകർന്നു. പിന്നെ പരിപാടിയെക്കുറിച്ചുള്ള വിശദമായ അഭിപ്രായങ്ങളാണ് ശ്രോതാക്കളുടെ മനസ്സ് കീഴടക്കിയ സംഗീത വിരുന്നായ ശ്രുതിലയ സംഗമം നല്ലൊരു സംഗീത നിശയാക്കാൻ ശ്രീ സി എസ് അനുരൂപ്, കെ ജയകൃഷ്ണൻ, അനു വേണുഗോപാൽ, വെള്ളാറ്റഞ്ഞൂർ ശ്രീജിത്ത്, പല്ലാവൂർ ആദിത്യൻ, MD പോൾ, പോൾ സി ജെന്നിഫർ സൈസ, ഗോവിന്ദ് കുമാർ എന്നിവർക്ക് കഴിഞ്ഞു എന്നും എഴുതിയിട്ടുണ്ട്. തൃശൂർ ആകാശവാണിയിൽ നിന്ന് ലഭിച്ച ക്ഷണക്കത്തുമായി അവിടെയെത്തിയ ഞാൻ നിറഞ്ഞ ആത്മസംതൃപ്തിയോടെയാണ് മടങ്ങിയത്. മലയാളികളുടെ ഉള്ളിൽ റേഡിയോയ്ക്കുള്ള സ്ഥാനവും സാംസ്കാരിക തലത്തിൽ മറ്റെന്തിനേയും പിന്നിലാക്കുന്ന റേഡിയോ പ്രക്ഷേപണത്തിന്റെ ജനസമിതി സരസമായും ആധികാരികമായും ശ്രോതാക്കളുടെ മനസ്സിലേക്ക് പകരാൻ പ്രഭാഷകർക്കെല്ലാം നിഷ്പ്രയാസം സാധിച്ചു. മുൻപ് ആകാശവാണിയുടെ ശബ്ദ സൗകുമാര്യമായിരുന്ന പലരെയും അവിടെ കാണാനും പരിചയപ്പെടാനും സാധിച്ചു. ശ്രോതാക്കളുടെ മനസ്സ് പിടിച്ചടക്കിയിരുന്ന അന്നത്തെ ഘനഗാംഭീര്യമുള്ള ശബ്ദങ്ങൾ അക്കൂട്ടത്തിൽ മുഴങ്ങുന്നുണ്ടോ എന്ന് സദസ്സിലിരുന്ന് ഒരു നിമിഷം ഞാൻ ഓർത്തുപോയി. ആ നിരാശയിൽ നിന്ന് മുക്തി തരാൻ അവിടെ മറ്റൊരു ശബ്ദത്തിന്റെ രാജകുമാരനുണ്ടായിരുന്നു, മെജു. മനസ്സ് കീഴടക്കിയ ആ അസുലഭ മുഹൂർത്തത്തെ വർണ്ണിക്കാൻ എന്റെ ഈ ചെറിയ അക്ഷരങ്ങൾക്ക് 100% കഴിഞ്ഞിട്ടില്ലെങ്കിലും എന്റെ നിറഞ്ഞ മനസ്സും പരിമിതമായ അറിവും വെച്ച് ഞാൻ ഈ ശബ്ദചിത്രം റേഡിയോ ശ്രോതാക്കൾക്കായി സാദരം സമർപ്പിക്കുന്നു എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്.
1: ശ്രവ്യോത്സവത്തെക്കുറിച്ചും ശ്രുതിലയ സംഗമത്തെക്കുറിച്ചും ലഭിച്ച എല്ലാ കത്തുകളും ആകാശവാണി ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. ഒപ്പം തന്നെ വത്സല ഞാങ്ങാട്ടിരി അയച്ച ഈ സന്ദേശവും. വളരെ വൈകിയാണ് അന്ന് അവരും അവരുടെ സുഹൃത്തും പരിപാടിക്ക് ശേഷം മടങ്ങിയത്. പരിപാടി അല്പം വൈകിയാണ് അവസാനിച്ചത് എങ്കിലും അത് തീരുന്നിടം വരെ ഇവരോടൊപ്പം തന്നെ ഇതുപോലെ നിരവധി ശ്രോതാക്കൾ ഉണ്ടായിരുന്നു.
0: ഡോക്ടർ കൃഷ്ണദാസ് എളയടത്ത് മുതുകുരിശിയിൽ നിന്ന് ഇങ്ങനെ കുറിക്കുന്നു. 90-ന്റെ നിറവിൽ നിൽക്കുന്ന ആകാശവാണി അതിന്റെ സമാപനത്തോടനുബന്ധിച്ച് ലോക പരിസ്ഥിതി ദിനമായ June 5 തൃശൂർ റീജിയണൽ തിയേറ്ററിൽ വെച്ച് നടത്തിയ ശ്രവ്യോത്സവം എന്ന പരിപാടി മനം നിറയെ കേട്ടു, കൺകുളിർക്കെ കണ്ടു. പ്രഭാഷകരും സംഘാടകരും സംഗീതജ്ഞരും ചേർന്ന് അത് ശരിക്കും ഒരു ഉത്സവമാക്കി മാറ്റി. സി എസ് അനുരൂപ്, ഡോക്ടർ കെ ജയകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ശ്രുതിലയ സംഗമം എന്ന സംഗീത വിരുന്ന് അക്ഷരാർത്ഥത്തിൽ ശ്രോതാക്കളെ ഫ്യൂഷൻ സംഗീതത്തിന്റെ അവാച്യ മേഖലകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒന്നാന്തരം പ്രഭാഷണങ്ങളിലൂടെ, മിഴിവാർന്ന മികവാർന്ന താളമേള ലയവാദ്യങ്ങളിലൂടെ നല്ലൊരു ഉത്സവം തീർത്ത ആകാശവാണി തൃശൂർ നിലയത്തിലെ എല്ലാ അണിയറ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങളുടെ വാടാമലരുകളാണ് അദ്ദേഹം നേർന്നിട്ടുള്ളത്. ശ്രവ്യോത്സവം 2026 കുറിച്ച് AM ജോണി MG നഗർ ചെമ്പുക്കാവിൽ നിന്നും വാട്സപ്പ് സന്ദേശം അയച്ചിട്ടുണ്ട്. ഷില്ലോങ്ങിലെ അനുഭവങ്ങൾ പറഞ്ഞ PR വിപിൻ കുമാറിന്റെ ആശംസകൾ ഏറെ ഇഷ്ടപ്പെട്ടു എന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. കാരളം രാമചന്ദ്രൻ നമ്പ്യാർ ആ പരിപാടിയെക്കുറിച്ച് വിശദമായ വാട്സപ്പ് സന്ദേശം അയച്ചിട്ടുണ്ട്. പ്രക്ഷേപണത്തിന്റെ 90 വർഷങ്ങൾ പിന്നിട്ട വേളയിൽ ആകാശവാണി അക്ഷരാർത്ഥത്തിൽ ശ്രോതാക്കളുടെ മനസ്സിൽ ആനന്ദ സാഗരം തന്നെയാണ് തീർത്തത്. ദേശദേശാന്തരങ്ങളിൽ ശ്രദ്ധേയമായ ശൃംഖലയുള്ള ആകാശവാണിയുടെ ജൈത്രയാത്രയുടെ പന്ഥാവിൽ 1 വർഷം നീണ്ട വ്യത്യസ്തമായ പരിപാടികളിലൂടെ ജനഹിതം ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുന്ന മഹത്തായ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കാനും നിറഞ്ഞ മനസ്സോടെ ശ്രവ്യ സുഗന്ധം പകർന്ന പരിപാടിയിൽ സാക്ഷ്യമാകാനും കഴിഞ്ഞ ഈ ശ്രോതാവിന്റെ ഹൃദയാർച്ചനയുടെ വാടാമലരുകൾ അഭിമാന പുരസരം സ്നേഹാദരത്തോടെ സമർപ്പിക്കട്ടെ എന്നാണ് കാരളം രാമചന്ദ്രൻ നമ്പ്യാർ എഴുതിയിരിക്കുന്നത്. ER ജയൻ ഇങ്ങനെ കുറിക്കുന്നു. അന്ന് പരിപാടിക്ക് വന്നു. എല്ലാവരോടും തിരക്കായതിനാൽ സംസാരിക്കാൻ ശ്രമിച്ചില്ല. പരിപാടികൾ വളരെ നന്നായി. അഭിനന്ദനങ്ങൾ. രാജൻ തലൂർ എഴുതിയിരിക്കുന്ന അഭിപ്രായം ഇങ്ങനെ: കാലവും പ്രദേശവുമില്ലാതെ ഒരു മാധ്യമത്തിന് പ്രസരിപ്പോടെ നിലനിൽക്കാനാവില്ല. സാംസ്കാരിക തലസ്ഥാനത്തിന്റെ സ്പന്ദനങ്ങൾ തിരിച്ചുപിടിക്കാൻ തൃശൂർ ആകാശവാണിക്ക് കഴിയുന്നു. ഒരു വിഭാഗം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തതിന്റെ സന്തോഷം നമ്മോട് പങ്കുവെക്കുമ്പോൾ മറ്റു ചിലർ എത്തിച്ചേരാൻ കഴിയാത്തതിന്റെ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്.
1: അതെ, നിരവധി പേർ ഈ പരിപാടിക്ക് എത്താൻ കഴിയാത്തതിന്റെ സങ്കടവും നിരാശയും നമ്മളോട് പങ്കുവച്ചിരുന്നു.
0: നവതി ആഘോഷ പരിപാടിയിലേക്ക് എത്തിച്ചേരണമെന്ന അതിയായ ആഗ്രഹമുണ്ട്. വൈകിട്ടായതിനാൽ എത്തിച്ചേരുവാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ദേവി രാമചന്ദ്രനും രാമചന്ദ്രനും കോണത്തുകുന്നിൽ നിന്ന് എഴുതിയിരിക്കുന്നത്. രാജി മരത്തങ്കോട് ആ പരിപാടിയെക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നു: ശ്രവ്യോത്സവം 2026 എന്ന പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയ ശ്രുതിലയ സംഗമം എന്ന സംഗീത വിരുന്ന് ആസ്വദിച്ചു. ലളിതഗാനശാഖയിലെ ഘനശ്യാമ സന്ധ്യാഹൃദയം വയലിനിൽ കേൾപ്പിച്ചത് അതീവ ഹൃദ്യമായിരുന്നു. ശ്രവ്യോത്സവം നേരിൽ കാണാൻ കഴിയാതിരുന്നതിൽ അതിയായ ദുഃഖമുണ്ട് എന്ന ആമുഖത്തോടെ ആചാര്യ തിരുവത്ര ഇങ്ങനെ കത്തെഴുതിയിരിക്കുന്നു. ആകാശവാണിയുടെ മുൻകാല പ്രതിഭകൾ ഒത്തുചേർന്നതും കലാവിരുന്നുമൊക്കെ നേരിൽ കണ്ടവർക്ക് മറക്കാനാകാത്ത ഒരു

0: അനുഭവം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രവ്യോത്സവം പരിപാടി വൈകിട്ടായതുകൊണ്ട് വരാൻ പറ്റിയില്ല എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ ചില പ്രമുഖരെ അണിചേരാൻ വിളിച്ചില്ലേ എന്ന് അദ്ദേഹം ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. എം തങ്കമണി, എം ഡി രാജേന്ദ്രൻ, കെ ആർ ചാർലി തുടങ്ങിയവരെയൊക്കെ ഉൾപ്പെടുത്താമായിരുന്നു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്.
1: ഇവരെല്ലാവരും തന്നെ ആ പരിപാടിയിൽ ഉണ്ടായിരുന്നു. അവിചാരിതമായ കാരണങ്ങൾ കൊണ്ടാണ് കുറെ പേർക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നത്. മറ്റു ചിലർക്ക് എത്താനാവില്ല എന്നത് മുൻപേ തന്നെ അറിയിച്ചിരുന്നു.
0: തിരുവല്ലാമലയിൽ നിന്ന് ശാന്ത ടീച്ചർ ഇങ്ങനെ എഴുതുന്നു. 90-ന്റെ നിറവിൽ നിൽക്കുന്ന ആകാശവാണിക്കും തൃശൂർ നിലയത്തിലെ പ്രവർത്തകർക്കും സ്നേഹാദരം. തിരുവല്ലാമലയിൽ താമസിക്കുന്ന ഒരു റിട്ടയേർഡ് അധ്യാപികയാണ് ആദ്യമായിട്ടാണ് ആകാശവാണിയിലേക്ക് ഒരു കത്തെഴുതുന്നത്. 15 വയസ്സ് മുതൽ ആകാശവാണി എന്റെ കൂടെയുണ്ട്. ശ്രോതാക്കൾക്കൊപ്പം എന്ന പരിപാടി കേൾക്കുമ്പോൾ അതിലെ പലരെയും കുറെ കാലങ്ങൾ മുൻപ് തന്നെ പരിചയമുള്ളതായി തോന്നാറുണ്ട്. ബാല്യത്തിന്റെ ചടുലതയും യൗവനത്തിന്റെ പ്രസരിപ്പും വാർദ്ധക്യത്തിന്റെ പ്രൗഢിയും ഒത്തിണങ്ങിയ ആകാശവാണിക്ക് ഇനിയും കൂടുതൽ ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ, വൈവിധ്യമാർന്ന പരിപാടികൾ അവതരിപ്പിക്കാൻ അവതാരകർക്കും സാധിക്കട്ടെ എന്നാണ് 90-ന്റെ നിറവിൽ എത്തി നിൽക്കുന്ന ആകാശവാണിക്ക് സ്നേഹാശംസകൾ നേർന്നുകൊണ്ട് ശാന്ത ടീച്ചർ കുറിച്ചിരിക്കുന്നത്. മോഹൻദാസ് ഒറ്റപ്പാലം ഇങ്ങനെ എഴുതുന്നു. അന്നത്തെ പരിപാടിക്ക് വരണമെന്ന് വിചാരിച്ചതാണ്, പങ്കെടുക്കാൻ കഴിയാത്ത വിഷമം അറിയിക്കുകയാണ്. കേൾക്കാൻ പറ്റുന്നത്ര പരിപാടികൾ ആകാശവാണിയിൽ കൂടെ കേട്ട് സംതൃപ്തനായി. 8-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്ക് ആകാശവാണി സംഘടിപ്പിച്ച ശ്രോതാക്കൾക്കുള്ള പരിപാടിയും വളരെ നന്നായി. പരിപാടി കഴിയും വരെ വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു, പക്ഷേ കിട്ടിയില്ല. എന്തായാലും ഇത്രയും കാര്യങ്ങൾ ആകാശവാണി ശ്രോതാക്കൾക്ക് വേണ്ടി ചെയ്തതിന് നന്ദി അറിയിച്ചിരിക്കുകയാണ് മോഹൻദാസ്. അടുത്ത കത്ത് എം ജി ഗോപി ഇളന്തുരുത്തിയിൽ നിന്ന് എഴുതുന്നു. ആകാശവാണി 90-ന്റെ നിറവിൽ പുതുപുത്തൻ പരിപാടികൾ പ്രഖ്യാപിച്ചപ്പോൾ ശ്രോതാവായ ഞാൻ ഒരു സ്റ്റേജ് പരിപാടി ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും അത് ഇപ്പോൾ സാധിച്ചു. അതിന് വളരെയധികം സന്തോഷം. ആ പരിപാടിയുടെ റിപ്പോർട്ട് കേൾക്കാൻ സാധിച്ചതിൽ സന്തോഷവും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. സി എസ് സുബ്രഹ്മണ്യൻ പൂങ്കുന്നത്തുനിന്ന് ഇങ്ങനെ എഴുതുന്നു. 90-ന്റെ നിറവിൽ ആകാശവാണി ഒരുക്കിയ ശ്രവ്യോത്സവം 2026 പരിപാടിയിൽ ഞാനും എത്തിയിരുന്നു. പ്രഭാഷണങ്ങൾ ഇഷ്ടപ്പെട്ടു. അവിടെ വന്നവരെയൊക്കെ പരിചയപ്പെടാൻ പറ്റി. വളരെ സന്തോഷത്തോടെ അഭിനന്ദനങ്ങൾ നേരുകയാണ് അദ്ദേഹം. ശ്രവ്യോത്സവം 2026 എന്ന പരിപാടിക്ക് മംഗളങ്ങൾ നേർന്നുകൊണ്ട് മനസ്സ് എത്തുന്നിടത്ത് ശരീരം എത്താത്ത അവസ്ഥ കാരണം പരിപാടിക്ക് വരാൻ പറ്റിയില്ല എങ്കിലും ആശംസകൾ നേരുകയാണ് എന്ന് അമ്മിണിക്കുട്ടി രാമൻകുട്ടി നായർ ചിറ്റൂരിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. ലക്കിടിയിൽ നിന്ന് പി കൃഷ്ണൻകുട്ടി നായർ 4-ഓ 5-ഓ വാട്സപ്പ് സന്ദേശം ആകാശവാണിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് അയച്ചിട്ടുണ്ട്. 90 വയസ്സ് തികഞ്ഞ ആകാശവാണിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നിരിക്കുകയാണ് അദ്ദേഹം. ആകാശവാണി ഒരുക്കിയ ശ്രവ്യോത്സവം പരിപാടിയിൽ പങ്കെടുക്കുവാൻ കഴിയാത്ത ശ്രോതാക്കൾക്ക് ആ പരിപാടി നേരിട്ട് കണ്ട അനുഭൂതി ഉണ്ടാക്കാൻ June 8 പ്രക്ഷേപണം ചെയ്ത ശ്രവ്യോത്സവം 2026 റേഡിയോ റിപ്പോർട്ടിനും ശ്രുതിലയ സംഗമത്തിന്റെ ശബ്ദലേഖനത്തിനും കഴിഞ്ഞു എന്ന് നിരവധി ശ്രോതാക്കൾ എഴുതിയിട്ടുണ്ട്. മുരളി മേലേപ്പാട്ട് എടപ്പാളിൽ നിന്ന് എഴുതിയ കത്തിൽ ആ പരിപാടിയെക്കുറിച്ചും 6-ാം തീയതി പ്രക്ഷേപണം ചെയ്ത സമകാലികത്തിൽ 90 തികയുന്ന ആകാശവാണിയെക്കുറിച്ച് ഒരുക്കിയ പരിപാടിയെക്കുറിച്ചും അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആകാശവാണിയുടെ പോയ വഴികൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സമകാലികം തയ്യാറാക്കിയ ശാലിനി പടിയത്തിനും YS പൗർണമിക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചിരിക്കുന്നു നഫീസ കുഞ്ഞിപ്പ പന്താവൂർ. 90-ാം വാർഷികം ആഘോഷിക്കുന്ന ആകാശവാണിയുടെ ഫോണിൻ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല, പരിഭവമില്ല. എങ്കിലും ആകാശവാണിയും ശ്രോതാക്കളും ഒരു കുടുംബം പോലെയുള്ള ആത്മബന്ധം തന്നെയാണ് ഇങ്ങനെയൊരു കത്തെഴുതാൻ കാരണം എന്ന് പി കെ ചന്ദ്രൻ പെരുമണ്ണൂർ മലയിൽ നിന്ന് എഴുതിയിരിക്കുന്നു. ഇങ്ങനെ നിരവധി ശ്രോതാക്കൾ ശ്രവ്യോത്സവം 2026 ബന്ധപ്പെട്ട പരിപാടികളെക്കുറിച്ച് കത്തുകൾ അയച്ചിട്ടുണ്ട്.
1: ശ്രവ്യോത്സവത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന പ്രഭാഷണങ്ങളുടെ ശബ്ദലേഖനം വരുന്ന അക്ഷര കേരളത്തിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണത്തിന്റെ ദിവസങ്ങൾ അറിയിക്കാം.
0: ശ്രവ്യോത്സവം 2026 കുറിച്ച് ഇനിയും നിരവധി കത്തുകളും വാട്സപ്പ് സന്ദേശങ്ങളും നമ്മുടെ കയ്യിലുണ്ട്.
1: അത് മുഴുവൻ ഉൾപ്പെടുത്താൻ പറ്റാത്ത സ്ഥിതിക്ക് ബാക്കി പരിപാടികളെ കുറിച്ചുള്ള കത്തുകൾ ഇന്ന് വായിക്കണോ?
0: അടുത്ത ആഴ്ചയിലേക്ക് നമുക്ക് അത് മാറ്റിവെക്കാം.
1: അതെ, June 5 ആകാശവാണി തൃശൂർ നിലയം സംഘടിപ്പിച്ച ശ്രവ്യോത്സവത്തിൽ അന്ന് ആകാശവാണിയെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന നിരവധി വ്യക്തികളെ കണ്ടുമുട്ടുകയുണ്ടായി. ശബ്ദം കൊണ്ടും കൈയക്ഷരം കൊണ്ടും മാത്രം പരിചിതരായ പല ആളുകൾ. ശബ്ദം കൊണ്ട് തീർത്ത ഈ സൗഹൃദം ഇനിയും നമുക്ക് തുടരാം.
0: ആകാശവാണിയുടെ ഹൃദയസ്വരമായി തീർന്ന ശ്രവ്യോത്സവം 2026 എത്താൻ കഴിയാത്തവർക്കും എത്തിയവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ശബ്ദ സന്ദേശങ്ങളിലേക്ക് ഇനി നമുക്ക് കടക്കാം.
2: തിരുവില്ലാമലയിൽ നിന്നും അജിത രാമകൃഷ്ണൻ. ഇക്കഴിഞ്ഞ ജൂൺ 5 ശ്രവ്യോത്സവം പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തിങ്കളാഴ്ച രാവിലെ ആ പ്രോഗ്രാം റേഡിയോയിൽ കൂടി കേൾക്കാൻ കഴിഞ്ഞതിൽ അത്യധികം

0: സന്തോഷം. ചുരുങ്ങിയ സമയം കൊണ്ട് ആ പരിപാടി മുഴുവനും ഞങ്ങളെപ്പോലെയുള്ള ശ്രോതാക്കളിലേക്ക് എത്തിച്ചപ്പോൾ അതൊരു ശ്രവ്യ അനുഭവമല്ല, ദൃശ്യ അനുഭവം തന്നെയായിരുന്നു.
1: കുമാരി കാവീട്, ഈ കഴിഞ്ഞ ജൂൺ 5 എന്റെ ജീവിതത്തിലെ ധന്യ നിമിഷങ്ങളായിരുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ കേൾക്കുന്ന റേഡിയോയിലെ മധുര ശബ്ദത്തിന്റെ ഉടമകളെ കാണുക എന്നത് വലിയൊരു സ്വപ്നമായിരുന്നു. എല്ലാവരെയും കണ്ടു. സി എസ് അനുരൂപന്റെ വയലിനാവിഷ്കാരം ചെയ്യുവിൽ ഇപ്പോഴും കേൾക്കുന്ന പോലെയുണ്ട്. പഴയ റേഡിയോയുടെ വലിയൊരു ശേഖരം കണ്ടു. ഇത്തരത്തിലൊരു അവസരം ഒരുക്കിയതിൽ വളരെയധികം സന്തോഷം.
2: ഡട്ടിൽ നിന്നും ഷൈജ അരവിന്ദാണെ. ശ്രവ്യോത്സവം പരിപാടി നിറഞ്ഞ സദസ്സിൽ ഇരുന്ന് കാണാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അഭിമാനവും തോന്നി. കുറെ ശബ്ദം കൊണ്ട് മാത്രം കേട്ടിട്ടുള്ള നിലയത്തിലെ ജീവനക്കാരെയും ശ്രോതാക്കളെയും പരിചയപ്പെട്ടു. ആകാശവാണിയായിട്ട് കൂടുതൽ അടുത്ത പോലെ തോന്നി.
3: തുടർന്നും കത്തുകൾ അയക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം:
4: ശ്രോതാക്കൾക്കൊപ്പം കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തൃശൂർ, രാമവർമ്മപുരം പോസ്റ്റ്, പിൻകോഡ് 6806631.
5: നിങ്ങൾ കേട്ടത് ശ്രോതാക്കൾക്കൊപ്പം. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിൽ സംസാരിച്ചത് ജയ സി ആർ, വൈ എസ് പൗർണമി. നിർവഹണ സഹായം ബിനിത ഗോപിനാഥ്.
6: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം അടുത്ത ബുധനാഴ്ച പുലരിപ്പൂക്കളിൽ.
7: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധ തരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറുകൾക്കും മൃദുല ഫർണിച്ചർ വേൾഡ്.
8: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
9: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
7: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യമായ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
10: ദൃശ്യം കണ്ണാശുപത്രി.
11: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
12: ആകാശവാണി തൃശൂർ.
13: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം. പ്രായോജകർ
14: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
15: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
14: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് ഐ ഹോസ്പിറ്റൽ.
16: അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള കണ്ണാശുപത്രി.
14: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
16: മെഡിസപ് ആനുകൂല്യങ്ങൾ.
14: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
16: ഫോൺ 8078788881.
12: ചോദ്യം ഇതായിരുന്നു: 2026 ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിന് ആതിഥേയത്വം വഹിക്കുന്നത് ഏത് രാജ്യമാണ്? ഉത്തരം: ഇംഗ്ലണ്ടും വെയിൽസും. ജൂൺ 12 മുതൽ ജൂലൈ 5 വരെ 7 പ്രശസ്തമായ വേദികളിലായി 33 മത്സരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് 2026 ICC വനിതാ T20 ലോകകപ്പ്. ഗ്രൂപ്പ് 1 ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾക്കൊപ്പമാണ് ഇന്ത്യ. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം: 2026 ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് ആതിഥേയത്വം വഹിക്കുന്നത് ഏത് രാജ്യമാണ്? ഉത്തരം: ഇംഗ്ലണ്ടും വെയിൽസും. ജൂൺ 12 മുതൽ ജൂലൈ 5 വരെ 7 പ്രശസ്തമായ വേദികളിലായി 33 മത്സരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് 2026 ICC വനിതാ T20 ലോകകപ്പ്. ഗ്രൂപ്പ് 1 ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾക്കൊപ്പമാണ് ഇന്ത്യ. ഇനി ചിന്താവിഷയം.

ചിലർ അത് സംഭവിക്കാൻ ആഗ്രഹിക്കുന്നു, ചിലർ അത് സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, മറ്റു ചിലർ അത് സാധ്യമാക്കുന്നു. മൈക്കൽ ജോർദാൻ. ചിലർ അത് സംഭവിക്കാൻ ആഗ്രഹിക്കുന്നു, ചിലർ അത് സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, മറ്റു ചിലർ അത് സാധ്യമാക്കുന്നു. മൈക്കൽ ജോർദാൻ.

0: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം സമാപിക്കുന്നു. പ്രായോജകർ
1: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി തൃശൂർ.
2: ഐ കെയർ യു കാൻ ട്രസ്റ്റ്.
3: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
5: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
6: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
7: ദൃശ്യം കണ്ണാശുപത്രി.
8: രാവിലെ 9:30 യുവവാണി.

0: cricket at Dharamshala. And in ICC Women's T20 World Cup, India to begin their campaign against arch rivals Pakistan in Birmingham this evening. And with that, we end the morning news. Have a nice day.
1: ആകാശവാണി തൃശൂർ, സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം സുന്ദരപുരുഷൻ, ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം മോഹൻ സിത്താര.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ.
1: വെള്ളി രാവിലെ 7:20
0: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
2: ഈ കഥ ഒരു നേഴ്സും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. സാലറി വന്നല്ലേ, ഒരു പുതിയ ജിമിക്കി ആയാലോ?
3: വേണ്ട, ആദ്യം സേവിങ്സ്.
2: ആദ്യം ജിമിക്കി. ശ്രദ്ധിക്കൂ, എല്ലാ മാസവും കുറച്ച് സേവ് ചെയ്യൂ, അല്പം ഇൻവെസ്റ്റും ചെയ്യൂ, പിന്നെ കുറച്ച് എമർജൻസിക്കായും മാറ്റി വെക്കൂ. അങ്ങനെ ആകൂ ടെൻഷൻ ഫ്രീ. എന്നാലും ആ ജിമിക്കി പോകുന്നോ അതോ ഇഞ്ചക്ഷൻ വേണോ?
4: RBI പറയുന്നു,
2: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി,
4: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: പ്രജ എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം MG രാധാകൃഷ്ണൻ.

0: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം
1: പറയൂ.
0: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
1: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
0: എങ്ങനെ ചെയ്യേണ്ടത്?
1: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
0: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
1: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
0: ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
1: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
0: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
3: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ
3: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കീസ്റ്റാൻ തൃശൂർ സേവന വാർത്തകൾ.
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
4: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ഈ പറക്കും തളിക ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

0: குட்டினை காக்காத்தியே வா, பூப்பாட்டினை பாப்பாத்தியே பாரினே வா.
1: ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ദീപൻ ചാറ്റർജി ഈണമിട്ട്, എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ചിത്രം കാക്കക്കുയിൽ.

0: മണിമുറ്റത്തൊരു കോണി റാവിൻ മണിവിളക്കെരിയാറ
1: ഗോപപ്പൻ

രാവിലെ 9:30 യുവവാണി. ഈ വർഷത്തെ കാലിക്കറ്റ് സർവകലാശാല ഇന്റർ സോൺ കലോത്സവത്തിൽ കലാപ്രതിഭാ പുരസ്കാരം നേടിയ യദു പി എമ്മുമായി അഞ്ജു പി അർജുന നടത്തുന്ന അഭിമുഖം രാവിലെ 9:30. പത്ത് മുപ്പതിന് പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി പുനഃപ്രക്ഷേപണം. പങ്കെടുത്തത് സുരഭി അനിൽകുമാർ അന്തിക്കാട്. ഉച്ചയ്ക്ക് 1 മണിക്ക് ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും അവതരിപ്പിക്കുന്നത് കൊച്ചി ഇന്ദിരാഗാന്ധി കോ ഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ നിജിൽ ക്ലീറ്റസ്. ഉച്ചയ്ക്ക് 1 മണിക്ക് ചലച്ചിത്രഗാനങ്ങളിൽ അടുത്തത് ചിത്രശലഭം. ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം. എം ജി ശ്രീകുമാർ പാടിയ ഈ ഗാനം കരിമാടിക്കുട്ടൻ എന്ന ചിത്രത്തിൽ നിന്നാണ്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, യുവവാണിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് യുവവാണിയിൽ ഈ വർഷത്തെ കാലിക്കറ്റ് സർവകലാശാല ഇൻഡസോൺ കലോത്സവത്തിൽ കലാപ്രതിഭ പട്ടം കരസ്ഥമാക്കിയ യദു പി എമ്മുമായി അഞ്ജു പി അർജുനൻ നടത്തുന്ന അഭിമുഖം കേൾക്കാം.
1: നമസ്കാരം യദു.
2: നമസ്കാരം.
1: പരിപാടിയിലേക്ക് സ്വാഗതം. കലോത്സവ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാമെന്ന് കരുതുന്നു അല്ലെ? ഈ വർഷത്തെ ഇൻഡസോൺ കലോത്സവത്തിലെ കലാപ്രതിഭ പട്ടം നേടിയിരിക്കുകയാണ്. ആദ്യം തന്നെ തൃശൂർ ആകാശവാണിയുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഏതൊക്കെ മത്സരങ്ങളിലാണ് പങ്കെടുത്തത്, അതിൽ വിജയം നേടാനായത്?
2: ഞാൻ കർണാട്ടിക് മ്യൂസിക്, ശാസ്ത്രീയ സംഗീതം, കഥകളി സംഗീതം, ഓടക്കുഴൽ, സുശിരവാദ്യങ്ങൾ എന്നുള്ള കാറ്റഗറിയിൽ പെടുന്നതാണ്. ഇത് മൂന്നിലുമാണ് പങ്കെടുത്തത്. മൂന്നിലും ഫസ്റ്റ് എ ഗ്രേഡുണ്ട്.
1: എങ്ങനെയാണ് സംഗീതത്തോട് കലയോടൊക്കെ ഉള്ളൊരു താല്പര്യം ഉണ്ടായത്? ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു? അതിനുള്ള പ്രത്യേക ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു?
2: ഉണ്ടായിരുന്നു. എന്റെ വീട്ടിൽ അച്ഛൻ ഒരു തിമില വാദകനാണ്.
1: അച്ഛന്റെ പേര്
2: കൃഷ്ണൻ എന്നാണ്. വീട്ടിലൊരു മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, കുറച്ചു കാലമായി വർക്ക് ചെയ്യുന്നു. അപ്പൊ അവിടെ ഒരു കാലത്ത് ഇപ്പൊ ഇല്ല, ഫ്ലൂട്ട് പഠിപ്പിച്ചിരുന്നു. അപ്പോ ഞാൻ ഒരു കൗതുകം കൊണ്ട് വായിച്ചു നോക്കിയതാണ് ഫ്ലൂട്ട്. അങ്ങനെ ഫ്ലൂട്ട് വായിച്ചു വായിച്ച് താല്പര്യം വന്നതാണ്. പിന്നീട് ഗുരുക്കന്മാരുടെ അടുത്ത് പോയി
1: അഭ്യസിച്ചു. ഈ ഓടക്കുഴലിൽ ആരാണ് ഗുരു?
2: ഓടക്കുഴല് യേശശരീനായ ശ്രീ പാലക്കാട് കെ സൂര്യനാരായണൻ സാറായിരുന്നു ആദ്യ ഗുരു. ഇപ്പോ ജെ ബി ശ്രുതി സാഗർ.
1: കർണാടക സംഗീതത്തിലോ
2: ആദ്യ ഗുരു എന്ന് പറയുമ്പോൾ ത്രിവിക്രമൻ നമ്പൂതിരി അവിടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിച്ചിരുന്ന സാറായിരുന്നു. പിന്നീട് ഇ എം സന്ദീപ്, ഇപ്പോ വി ആർ ദിലീപ് കുമാർ എന്ന അദ്ദേഹത്തെ ഉപരിപഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു.
1: കഥകളി സംഗീതം അധികം പേരും സെലക്ട് ചെയ്യാത്ത, അല്ലെങ്കിൽ അത്രയ്ക്കും അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം തന്നെയാണ് ആ ഒരു വിഷയം എടുക്കുക. ഇതൊരു കലാപ്രതിഭ പട്ടം നേടണം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് മാത്രമാണോ, അതോ അതിനോട് പ്രത്യേക താല്പര്യം ഉണ്ടോ?
2: അല്ല, ഞാൻ കുറച്ചു കാലമായി കഥകളി സംഗീത ഫീൽഡിലുണ്ട്. നെടുമ്പള്ളി രാമമോഹൻ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്.
1: അപ്പൊ പുറത്തും പരിപാടികളൊക്കെ അവതരിപ്പിക്കാനായിട്ട് പോവാറുണ്ട് അല്ലേ? ഈ കഥകളി അവതരിപ്പിക്കുന്നതില് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള കഥ ഏതാണ്?
2: നവചരിതം കഥകളാണ് എനിക്ക് പാടാൻ ഏറ്റവും ഇഷ്ടം,
1: ഇഷ്ടമുള്ളത്. അപ്പൊ നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് ഇന്ന് അത് തന്നെ പാടിയാലോ?
2: അതെ, നളചരിതം മൂന്നാം ദിവസത്തിലെ വെളുത്ത നളന്റെ ഒരു പദം പാടാം.

0: ഇതിന്റെ ഒരു കഥാസന്ദർഭം ഏതാണ്?
1: ഇത് സന്താനഗോപാലം കഥകളിലെ ബ്രാഹ്മണൻ യാദവസഭയിൽ വന്നിട്ട് തന്റെ ദുഃഖം പറയുകയാണ്. അപ്പോ അർജുനൻ ബ്രാഹ്മണനെ സമാധാനിപ്പിക്കുന്ന ഒരു പദമാണ്.
0: ഈ ഓടക്കുഴൽ എന്ന് പറയുമ്പോൾ സുഷിരവാദ്യം വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ പഠിക്കാനായിട്ട്, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ സ്വരസ്ഥാനങ്ങളൊക്കെ അത്രയും കറക്റ്റ് ആയിട്ട് വരണ ചെങ്ങിയ നല്ല ബുദ്ധിമുട്ടാണെന്ന്.
1: വാദ്യങ്ങൾക്കും അതിന്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, സ്വാഭാവികമായ ഒരു ബുദ്ധിമുട്ട് ഓടക്കുഴലിനുണ്ട്.
0: ആദ്യമായിട്ട് കോൺഫിഡൻസോട് കൂടി ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് പാടിയ ഒരു പാട്ട് ഏതാണ്?
1: തുടക്കകാലത്ത് ഞാൻ അങ്ങനെ പാട്ടുകളായിട്ട് വായിച്ചിരുന്നില്ല, കർണാടിക് മ്യൂസിക്കിന്റെ പ്രാഥമിക പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ അത് ഫ്ലൂട്ടിൽ ഇങ്ങനെ ചെറുതായിട്ട് പ്രാക്ടീസ് ചെയ്ത്
0: പോയായിരുന്നു. അപ്പൊ ശ്രോതാക്കൾക്കായിട്ട് ഓടക്കുഴലിലെ നമുക്കൊരു കർണാടക സംഗീതത്തിലെ ഒരു ഐറ്റം വായിക്കാമെന്ന് തോന്നുന്നു.

0: കർണാടക സംഗീതത്തിൽ ഇഷ്ടപ്പെട്ട രാഗം ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും?
1: അങ്ങനെ ഒരു പ്രത്യേക രാഗം എന്ന് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. എല്ലാ രാഗങ്ങളും അതിൻ്റെതായ ഇഷ്ടങ്ങളും പാടാനുള്ള ഒരു വെല്ലുവിളികളും ഉണ്ടാവും. വെല്ലുവിളികളുള്ള രാഗങ്ങൾ നമുക്ക് പാടാൻ സാധിക്കുമ്പോൾ അതിൻ്റെതായ ഒരു സന്തോഷം കൂടുതൽ കിട്ടാറുമുണ്ട്. കാംബോജി രാഗം കുറച്ചും കൂടി
0: താല്പര്യമുണ്ട് അല്ലേ? കാംബോജി രാഗത്തിലെ ഏതെങ്കിലും ഒരു കൃതി വായിക്കാമോ ഇപ്പോ?

0: കർണാടക സംഗീതം പഠിച്ചത് ഈ കഥകളി സംഗീതം കൂടുതൽ മികവുറ്റതാക്കാനായിട്ട് സഹായിച്ചു എന്ന് തോന്നിയിട്ടുണ്ടോ?
1: തീർച്ചയായിട്ടും രാഗങ്ങളായിട്ട് പരിചയപ്പെടാൻ, കഥകളി സംഗീതത്തിൻ്റെതായ രാഗങ്ങളുണ്ട്, കേരളീയ രാഗങ്ങൾ പാടി, ഖണ്ഡാരം ദുഃഖഖണ്ഡാരം പോലുള്ള രാഗങ്ങളുണ്ട്. കർണാട്ടിക് മ്യൂസിക്കിലില്ല ആ രാഗപദ്ധതി, എങ്കിലും കഥകളി സംഗീതത്തിലുള്ള കുറേയധികം രാഗങ്ങൾ കർണാടക സംഗീതത്തിലുള്ളതുകൊണ്ട് തന്നെ അതുമായി പൊരുത്തപ്പെടാൻ പെട്ടെന്ന് സാധിച്ചു.
0: കർണാടക സംഗീതം പഠിക്കുന്നത് എത്ര വർഷമായി?
1: ഞാൻ ഏകദേശം 5 വയസ്സ് മുതൽ കർണാടക സംഗീതം പഠിച്ചു.
0: അതിനുശേഷമാണ് പിന്നെ ഫ്ലൂട്ട് പഠിക്കാൻ തുടങ്ങിയത് അല്ലേ?
1: 8 വയസ്സ് മുതലാണ് ഓടക്കുഴലിൽ പഠിക്കാൻ
0: തുടങ്ങിയത്. ഈ വർഷം കാലിക്കറ്റ് സർവകലാശാല ഇന്റർസോൺ കലോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ ഇങ്ങനൊരു വിജയം നേടാനാകും എന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നോ?
1: പെർഫോം ചെയ്യാന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. വിജയം നമ്മുടെ കയ്യിലല്ല, ബാക്കിയുള്ള കണ്ടസ്റ്റന്റ് എങ്ങനെയാണ് എല്ലാം നോക്കിയിട്ടാണ്.
0: യദു പഠിക്കുന്ന കോളേജ് ഏതാന്നുള്ളത്?
1: ഞാൻ ഭാരതീയ വിദ്യാനികേതൻ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ പാലക്കാട് കോളേജിൽ BEd ചെയ്യണം.
0: അതിലേതാ വിഷയം?
1: ഫിസിക്കൽ സയൻസ്.
0: അവിടെ കൂട്ടുകാരുടെയും അതുപോലെ തന്നെ അധ്യാപകരുടെയും ഒക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്?
1: എല്ലാ ടീച്ചേഴ്സും പ്രിൻസിപ്പളും കൂട്ടുകാരും എല്ലാവരും പഠനത്തിലും ഉപരി പഠനേതരായ വിഷയങ്ങൾക്ക് വളരെയധികം സപ്പോർട്ട് തരുന്ന ഒരു കോളേജാണ്.
0: അപ്പൊ ഈ ഒരു വിജയം നേടിയപ്പോ എങ്ങനെയായിരുന്നു സ്വീകരണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കോളേജിലെ?
1: കുറെ അധികം എല്ലാരും വിളിച്ചിട്ട്, പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് അതിന്റേതായ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും വിളിച്ച് അഭിനന്ദിച്ചു.
0: യദുവിന്റെ നാട് എവിടെയാണ്?
1: പട്ടാമ്പിക്കടുത്ത് ഓങ്ങല്ലൂർ എന്ന ഗ്രാമത്തിലാണ്.
0: കുടുംബത്തിലെ ആരൊക്കെയുണ്ട്?
1: വീട്ടില് അച്ഛൻ, അമ്മ, ഏട്ടൻ, വല്യച്ഛനും വല്യമ്മയും.
0: ക്ലാസ്സിലെ പോകുമ്പോഴേ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുത്തു പോകണു, അതിന്റെ ഇടയില് പാട്ട് പാടാനും ഒക്കെ പറയാറുണ്ടല്ലോ, അങ്ങനെയുള്ള പിന്നെ അവസരങ്ങളിൽ ഏതൊക്കെ ഏത് പാട്ടാണ് പാടാറുള്ളത്?
1: അത് അവര് പറയും, ഇടയ്ക്ക് ഒരു ഫിലിം സോങ് പാടാൻ പറയും.
0: ഏതെങ്കിലും ഒരു ഫിലിം സോങ് ശ്രോതാക്കൾക്കായിട്ടൊന്ന് പാടാം.

0: ഭാരതീയ വിദ്യാനികേതൻ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ ഫിസിക്കൽ സയൻസ് വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞു. ഈ പഠനം കഴിഞ്ഞ് ഒരു അധ്യാപകനാവാൻ പോവുകയാണ് അല്ലേ? നല്ലൊരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്?
1: ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളുമായി സൗഹൃദം പങ്കിടുന്ന അധ്യാപകരായിരിക്കും അവർക്ക് കൂടുതൽ താല്പര്യം. അധ്യാപകൻ വിദ്യാർത്ഥി എന്നുള്ള ദൂരം പരമാവധി കുറയ്ക്കുക, എന്നാൽ അതിന് വെല്ലുവിളികളുണ്ട് എങ്കിൽ കൂടി അത് പരമാവധി കുറച്ച് വിദ്യാർത്ഥികളുമായി നല്ല അടുപ്പം സ്ഥാപിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണമെന്നാണ്.
0: അധ്യാപക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് കുട്ടികളായിട്ട് സംവദിക്കുമ്പോഴൊക്കെ കലാരംഗത്ത് ഉള്ള ഒരു കഴിവുണ്ടല്ലോ, അപ്പോൾ ആ ഒരു കഴിവും കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുമെന്ന് വിശ്വസിക്കാം അല്ലേ?
1: തീർച്ചയായും.
0: ഇപ്പോ കലോത്സവങ്ങൾ നടക്കുകയാണെങ്കിലൊക്കെ കുട്ടികൾക്കൊരു കൂടുതൽ സപ്പോർട്ട് കൊടുക്കാനായിട്ട് ഒരു കലാഭിരുചിയുള്ള അധ്യാപകന് പറ്റുമെന്ന് തോന്നുന്നു. ഈ കലോത്സവങ്ങൾക്ക് ഒക്കെയുള്ള ഒരു പ്രാധാന്യം എന്താണ് വിദ്യാഭ്യാസത്തിൽ എന്ന് തോന്നുന്നു?
1: കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടാനുള്ള ഒരു അവസരം കൂടിയാണ് കലോത്സവങ്ങൾ. ഉള്ളിലുള്ള ഉറങ്ങിക്കിടക്കുന്ന അഭിരുചികൾ പുറത്തെടുക്കാൻ, ചില കുട്ടികൾക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടാവും, അത് മാറാൻ എല്ലാത്തിനും ഈ കലോത്സവങ്ങൾ സഹായിക്കാറുണ്ട്. എങ്കിൽ കൂടി കലോത്സവം അല്ല അവസാനത്തെ പടി, അത് കഴിഞ്ഞിട്ടും നമുക്ക് കലാജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ബോധ്യം ഉള്ളിലുണ്ടാവണം.
0: യദു അധ്യാപകനായിട്ട് ആ സമയത്തും ഈ ഒരു കലയെ വിട്ടുകളയില്ല എന്നുള്ള ഒരു ഉറപ്പുണ്ട്. കലയെ ഒപ്പം തന്നെ കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പല കുട്ടികളും കലോത്സവങ്ങളിലെല്ലാം മിന്നിത്തിളങ്ങിയിട്ട് പിന്നീട് ഇവരെയൊന്നും ആ രംഗത്തേക്ക് കാണാറില്ല. പലരും മറ്റ് ഉദ്യോഗങ്ങളായിട്ട് തിരക്കിലാവുന്നു, അങ്ങനെ ഉള്ള കാഴ്ചകളും കാണാറുണ്ട്.
1: ജീവിത സാഹചര്യങ്ങളുടെ പ്രശ്നമാണ്, എങ്കിൽ കൂടി നമ്മളുടെ പരമാവധി അതിനു വേണ്ടി സമയം ചെലവഴിക്കാന്ന് മാത്രം.
0: ഇപ്പോ മറ്റ് ജോലികളാണെങ്കിലേ, ഓഫീസ് വർക്കുകളായിക്കോട്ടെ എന്തായിക്കോട്ടെ, ആ രീതിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴും നമുക്കൊരു ഏതെങ്കിലും രീതിയിലുള്ള ഒരു കല പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ടോ?
1: നമുക്ക് ജോലികളിലുണ്ടാവുന്ന സ്ട്രെസ്സുകൾ കുറയ്ക്കാൻ കല സഹായിക്കും, നല്ല രീതിയിൽ സഹായിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചേരം സ്ട്രെസ് ഉള്ള സമയമാണെങ്കിൽ

0: ഷഹാനാരാഗല്ലേ. യദുവിൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ കൂടെ ഒന്ന് പറയാം.
1: അച്ഛന് കൃഷിയാണ്, അമ്മ ഹൗസ് വൈഫാണ്. ഏട്ടൻ ഇതുപോലെ ബി എഡ് കഴിഞ്ഞു, ഇപ്പോൾ ജോലിക്കായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഏട്ടൻ ഒരു വയലിനിസ്റ്റാണ്, ഇതുപോലെ തന്നെ കഥകളി സംഗീതവും കർണാടിക് മ്യൂസിക്കും ഒപ്പം കൊണ്ടുപോകുന്നുണ്ട്.
0: ഒരു കലാ കുടുംബമാണ് അല്ലേ, അങ്ങനെ പറയാം. എന്തായാലും തുടർന്നും ഈ ഒരു കലയെ വിട്ടുപോവാതെ തന്നെ കൊണ്ടു നടക്കാൻ ശ്രമിക്കുക. കലോത്സവങ്ങൾ, അതിപ്പോ സ്കൂൾ കലോത്സവമായിക്കോട്ടെ, ഇന്റർസോൺ കലോത്സവങ്ങളായിക്കോട്ടെ, മാതാപിതാക്കൾ തമ്മിലുള്ള മത്സരത്തിലേക്ക് ഇത് പലപ്പോഴും മാറുന്നൊരവസ്ഥ വരുന്നുണ്ടല്ലോ. അതായത് കുട്ടികളുടെ കഴിവുകൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് പെർഫോം ചെയ്യാനുള്ള നല്ലൊരു വേദി എന്നതിലുപരിയായിട്ട് അത് വിധി നിർണയം കഴിഞ്ഞു കഴിഞ്ഞാൽ കേസുകളിലേക്കും അപ്പീലുകളിലേക്കൊക്കെ പോകുന്ന ഒരു കാഴ്ചയും കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കൂടുതലായിട്ടുള്ള ഒരു മത്സരബുദ്ധി മാതാപിതാക്കൾ കാണിക്കേണ്ടതുണ്ടോ? എന്താണ് യദുവിൻ്റെ അഭിപ്രായം?
1: തൻ്റെ മക്കളെല്ലാവർക്കും പ്രിയപ്പെട്ടതായിരിക്കും, എങ്കിൽ കൂടി കലോത്സവം എന്നുള്ളത് അങ്ങനെ ഒരു മത്സരബുദ്ധിയോടുകൂടി കാണേണ്ട ഒരു അല്ല. പ്രത്യേകിച്ച് കല എന്നുള്ളത് നമ്മുടെ പരമാവധി നമ്മൾ പെർഫോം ചെയ്യുക, റിസൾട്ട് എന്തും ആയിക്കോട്ടെ. എന്നാലും ഞാനൊരു 10 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുന്നത് കലോത്സവത്തിന് വേണ്ടി മാത്രമല്ല, എൻ്റെ ബാക്കി ജീവിതത്തിലേക്ക് മുഴുവൻ വേണ്ടിയിട്ട് ആ 10 മണിക്കൂർ എങ്ങനെയായാലും എഫക്റ്റീവ് ഉറപ്പാണ്. അപ്പോൾ കലോത്സവത്തിൽ പരാജയപ്പെട്ടു എന്നുള്ള നിലയ്ക്ക്, കലാജീവിതത്തിൽ പരാജയപ്പെട്ടു എന്ന് നമുക്ക് കരുതേണ്ട ആവശ്യമില്ല. ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ടൊന്നും
0: സങ്കടപ്പെടേണ്ട കാര്യമില്ല.
1: അത് കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കളാണ്. പക്ഷെ നിർഭാഗ്യവശാൽ മാതാപിതാക്കളാണ് കൂടുതൽ
0: എന്താ പറയാ, കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നത് അല്ലേ. അതിനു വേണ്ടിട്ട് ഏതറ്റം വരെ പോകാനായിട്ട് മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിലൊക്കെ ഈ കലയ്ക്കുള്ള ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് തോന്നുന്നേ?
1: ഒരു നല്ല വിനോദം ആണ് കല. ബാക്കിയുള്ള സാമൂഹികമായി ദോഷം ചെയ്യുന്ന ഒരു വേറെ വിനോദങ്ങളിലേക്ക് പോവാണ്ടിരിക്കാൻ കല പോലുള്ള വിനോദങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും എന്നാണ്.
0: കർണാടക സംഗീതം പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഓടക്കുഴലി പഠിക്കുന്നുണ്ട്, കഥകളി സംഗീതം. അപ്പൊ ഇതിലെ ഏതാണ് കൂടുതൽ പ്രിയമെന്ന് ചോദിച്ചാൽ എന്താണ് പറയാൻ?
1: പ്രിയമെന്ന് പറയുമ്പോൾ മൂന്ന് ഫീൽഡ് ആണെങ്കിൽ കൂടി ഇന്റർ കണക്ട് ആണ് എങ്ങനെയായാലും. അപ്പോൾ പോവാൻ എല്ലാം ഇഷ്ടമാണ്, എല്ലാ പരിപാടികൾക്കും പോവാറുണ്ട്.
0: ഇപ്പൊ ഒരുപാട് വേദികളിലെ പെർഫോം ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടോ, സ്റ്റേജ് പെർഫോമർ എന്നുള്ള രീതിയിൽ?
1: കഥകളിയിലാണെങ്കിലും ഫ്ലൂട്ടിലാണെങ്കിലും കുറെ സീനിയർ വിദ്വാൻമാരുടെ കൂടെ സ്റ്റേജിൽ അവസരം കിട്ടിയിട്ടുണ്ട്. ഫ്ലൂട്ടിൽ ഞാൻ പ്രശസ്ത വീണ വിദ്വാൻ മുടികൊണ്ടാണ രമേഷ് സാറ്, അതുപോലെ സുമിത്ര വാസുദേവ് മാം, അങ്ങനെ ഒരുപാട്. കേരളത്തിലാണെങ്കിൽ പാലക്കാട് മഹേഷ് കുമാർ സാറ്, അങ്ങനെ കുറേ പേരുടെ കൂടെ ഫ്ലൂട്ടിൽ കമ്പനി ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. കഥകളിക്കും അതേ വലിയ വലിയ ആശാന്മാർ, സദനം കൃഷ്ണൻകുട്ടി ആശാൻ, ബാലസുബ്രഹ്മണ്യ ആശാൻ തുടങ്ങിയ ആശാന്മാർക്ക് പാടാനും സാധിച്ചിട്ടുണ്ട്.
0: ആകാശവാണിയുടെ ഓഡിഷൻ പാസ്സായിട്ടുണ്ടോ?
1: ആകാശവാണിയുടെ ഓഡിഷൻ സെക്കൻഡ് ലെവല് ഇപ്പോ റെക്കോർഡിംഗ് കഴിഞ്ഞു, അതിന്റെ റിസൾട്ട്
0: കാത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നല്ല റിസൾട്ട് തന്നെ ആയിരിക്കട്ടെ. ഒരു കലാകാരന്റെ പ്രശസ്തി എന്ന് പറയുന്നത് പണ്ടത്തെ പോലെയല്ല, സോഷ്യൽ മീഡിയ വഴി ഫെയിം ആവാനുള്ള സാധ്യതകളും ഒക്കെയുണ്ട്. അപ്പോ ഒരു കലാകാരന്റെ പ്രശസ്തി എന്ന് പറയുന്നത് എങ്ങനെയാണ് യദു വിലയിരുത്തുന്നത്?
1: ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഒരു അവിഭാജ്യ ഘടകമാണ്. സോഷ്യൽ മീഡിയയിൽ കൂടി നമ്മളുടെ കഴിവുകൾ പുറത്ത് തെളിയിപ്പിക്കാൻ പറ്റുകയും ചെയ്യും. അത് മാത്രമായി ഒതുങ്ങരുത് എന്നാണ് അഭിപ്രായം. ഒരു റീലോ ഒന്നോ രണ്ടോ മിനിറ്റിൽ നമ്മുടെ കഴിവ് തെളിയിപ്പിക്കുന്നതിന് പകരം 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ കച്ചേരി വായിക്കുക അല്ലെങ്കിൽ പാടുക എന്നുള്ളത് അതിൻ്റെ ഒരു കഴിവ് വേറെ തന്നെയാണ്. അപ്പോൾ അതിലേക്കും പുതിയ തലമുറ കോൺസെൻട്രേറ്റ് ചെയ്യണം. നമുക്കൊരു പ്രശസ്തി കിട്ടാൻ ശരിക്കും പുതിയ സോഷ്യൽ മീഡിയയൊക്കെ സഹായിക്കും, പക്ഷെ അതിൽ ഒതുങ്ങി നിൽക്കരുത് എന്നാണ്
0: അഭിപ്രായം അല്ലേ. ആകാശവാണിയുമായിട്ടുള്ള ബന്ധം ഒരു ശ്രോതാവ് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ്?
1: കുട്ടിക്കാലം മുതൽ ആകാശവാണി, അച്ഛൻ കച്ചേരികൾ കേൾപ്പിക്കാൻ റേഡിയോ വെച്ചരാറുണ്ട്. അച്ഛൻ്റെ സുഹൃത്തുക്കൾ ചിലപ്പോൾ ആകാശവാണിയിൽ വായിക്കുന്ന സുഹൃത്തുക്കൾ ചിലപ്പോൾ വിളിച്ചു പറയും ഇന്ന് കച്ചേരിയുണ്ട്. കുട്ടിക്കാലത്തൊക്കെ അച്ഛൻ നിർബന്ധിച്ച് പിടിച്ചിരുത്ത് കേൾപ്പിക്കുന്നതാണ്, എങ്കിൽ കൂടി

0: കുട്ടിക്കാലം മുതലേ ആകാശവാണി അതിനുവേണ്ടി സമയം ചെലവഴിക്കാം.
1: അമ്മ വീട്ടിലെ അടുക്കളയിൽ റേഡിയോ വെക്കുന്ന ഒരു ശീലം ഉണ്ടോ അമ്മയ്ക്കൊക്കെ?
0: ഇപ്പൊ കുറവാണ്, കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും എല്ലാവരുടെയും
1: ഫോണിലേക്ക് എല്ലാ വാർത്തകളും നിമിഷ നേരം കിട്ടുകയല്ലേ.
0: എങ്കിലും ആകാശവാണി സമയം കിട്ടുമ്പോൾ ഇതുപോലെ കലാപരിപാടികൾ കേൾക്കുമ്പോൾ
1: കേൾക്കാറുണ്ട് അല്ലേ. ആകാശവാണി സംബന്ധിച്ച് കർണാടക സംഗീതത്തിനൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു മാധ്യമമാണല്ലോ. ഇപ്പോഴത്തെ യുവതലമുറകൾക്കായിക്കോട്ടെ, ന്യൂസ് ഓൺ എയർ ആപ്പ് വഴി നമുക്ക് ലോകത്ത് എവിടെ ഇരുന്നിട്ടും ആകാശവാണിയുടെ പരിപാടികൾ കേൾക്കാം എന്നുള്ളൊരു സംവിധാനം കൂടെ ഇപ്പൊ ഉണ്ട്. ഇത്തവണത്തെ കാലിക്കറ്റ് സർവകലാശാല ഇന്റർസോൺ കലോത്സവത്തിൽ കർണാടക സംഗീത വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കൃതി പാടിക്കൊണ്ട് തന്നെ നമുക്ക് ഈ അഭിമുഖം അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. അതുകൂടെ ഒന്ന് പാടാമോ?

0: ഇന്ന് യുവവാണിയിലെ നമ്മുടെ ഇത്രയും നേരം വിശേഷങ്ങൾ പങ്കിട്ടതിലെ ഒരുപാട് സന്തോഷം. ഇനിയും വലിയ കലാകാരനായി നല്ലൊരു അധ്യാപകനായി തന്നെ ഭാവി ജീവിതത്തിലെ നല്ല വിജയങ്ങൾ കരസ്ഥമാക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം.
1: ഈ വർഷത്തെ കാലിക്കറ്റ് സർവകലാശാല ഇൻഡസോൺ കലോത്സവത്തിൽ കലാപ്രതിഭാപട്ടം കരസ്ഥമാക്കിയ യദു പി എമ്മുമായി അഞ്ജു പി അർജുനൻ നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
0: യുവവാണി സമാപിച്ചു. നിർവഹണം അഞ്ജു പി അർജുനൻ.

ആകാശവാണി തൃശൂർ ലളിത സംഗീത പാഠം എങ്ങുപോയി നീയൻ മുകിൽ വർണ്ണനെ എന്നാരംഭിക്കുന്ന ഡോക്ടർ പി സിന്ധുമോളുടെ രചനയ്ക്ക് ഈണം നൽകി പഠിപ്പിക്കുന്നത് ശ്രീ എ ഇ വാമനൻ നമ്പൂതിരി. പഠിക്കുന്നത് കുമാരി ദിനി സുനിൽ.

0: ഇതുവരെ കേട്ടത് ലളിത സംഗീത പാഠം. പഠിപ്പിച്ചത് ശ്രീ എ ഇ വാമനൻ നമ്പൂതിരി. പഠിച്ചത് കുമാരി ദിനി സുനിൽ.
1: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
0: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5:00.
0: ഗാന്ധിമാർഗം. മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
2: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10.
2: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ. ആകാശവാണി തൃശൂർ, സമയം 10:00 കഴിഞ്ഞ് 15 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ. കിലുക്കം കിലുകിലുക്കം, ഈ ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ദീപക് ദേവ്.

കുറിപ്പിന്റെ കണക്ക് പുസ്തകം. ഈ ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രൻ, ചിത്ര എന്നിവരും സംഘവും പാടിയത്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം ബാലചന്ദ്രമേനോൻ.

0: നാനൂറ്റിരുപത് രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടംവാര റോഡ് തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ, സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാര്യ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: സ്വർണ്ണവിലയിൽ മാറ്റമില്ല. കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 13,665 രൂപയ്ക്കും പവന് 1,09,000

0: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പണ്ടിക്കുളം റോഡ്, തൃശൂർ.
3: അറിയിപ്പ്. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ കാറ്റിനെ നേരിടാനുള്ള പൊതുജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇനി പറയുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാക്കുന്ന സംസ്ഥാന സവിശേഷ ദുരന്തമാണ് ശക്തമായ കാറ്റ്. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകിയും ചില്ലകൾ ഒടിഞ്ഞു വീണും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ പാടില്ല. വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകൾ വെട്ടിയൊതുക്കണം. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ പൊതുയിടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കുക. ഉറപ്പില്ലാത്ത പരസ്യബോർഡുകൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ, കൊടിമരങ്ങൾ തുടങ്ങിയവയും കാറ്റിൽ വീഴാൻ സാധ്യതയുള്ളതിനാൽ കാറ്റും മഴയും ഇല്ലാത്ത സമയത്ത് അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്തുകയോ അഴിച്ചുവെക്കുകയോ ചെയ്യുക. കാറ്റും മഴയുമുള്ളപ്പോൾ ഇതിന്റെ ചുവട്ടിലും സമീപത്തും നിൽക്കുകയോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയോ അരുത്. ചുമരിലോ മറ്റോ ചാരി വെച്ചിട്ടുള്ള കോണി പോലെയുള്ള കാറ്റിൽ വീണുപോകാൻ സാധ്യതയുള്ള ഉപകരണങ്ങളും മറ്റു വസ്തുക്കളും കയർ ഉപയോഗിച്ച് കെട്ടിവെക്കേണ്ടതാണ്. കാറ്റ് വീശി തുടങ്ങുമ്പോൾ തന്നെ ജനലുകളും വാതിലുകളും അടച്ചിടേണ്ടതാണ്. ജനലുകളുടെയും വാതിലുകളുടെയും സമീപത്ത് നിൽക്കാതെയിരിക്കുക. വീടിന്റെ ടെറസിലും നിൽക്കുന്നത് ഒഴിവാക്കണം. ഓലമേഞ്ഞതോ ഷീറ്റ് പാകിയതോ അടച്ചുറപ്പില്ലാത്തതോ ആയ കെട്ടിടത്തിൽ താമസിക്കുന്നവർ മുന്നറിയിപ്പ് വരുന്ന ഘട്ടങ്ങളിൽ അധികൃതർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. തദ്ദേശ സ്ഥാപനതല ദുരന്ത ലഘൂകരണ പദ്ധതി പ്രകാരം കണ്ടെത്തിയിട്ടുള്ള ഇത്തരം ആളുകളെ റിലീഫ് ക്യാമ്പുകളിലേക്ക് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മാറ്റാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും റവന്യൂ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മുൻകൈയെടുക്കേണ്ടതാണ്. കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ വൈദ്യുതി കമ്പികളും പോസ്റ്റുകളും പൊട്ടിവീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും അപകടം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ KCB 1912 എന്ന കൺട്രോൾ റൂമിലോ 1077 എന്ന നമ്പറിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂമിലും വിവരമറിയിക്കുക. തകരാർ പരിഹരിച്ചതിന് പ്രവൃത്തികൾ കാറ്റ് തുടങ്ങുന്ന ഘട്ടത്തിൽ ഒഴിവാക്കുകയും കാറ്റും മഴയും അവസാനിച്ചതിന് ശേഷം മാത്രം നടത്തുകയും ചെയ്യുക. KCB ജീവനക്കാരുമായി പൊതുജനങ്ങൾ ക്ഷമയോടെ സഹകരിക്കുക. പൊതുജനങ്ങൾ നേരിട്ടിറങ്ങി ഇത്തരം റിപ്പയറിംഗ് വർക്കുകൾ ചെയ്യാതിരിക്കുക. പത്രം, പാൽ വിതരണക്കാർ പോലെയുള്ള അതിരാവിലെ ജോലിക്കിറങ്ങുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണം. വഴികളിലെ വെള്ളക്കെട്ടുകളിലും മറ്റും വൈദ്യുതി ലൈൻ പൊട്ടി വീണിട്ടില്ലെന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കണം. എന്തെങ്കിലും അപകടം സംശയിക്കുന്ന പക്ഷം കൺട്രോൾ റൂമിൽ അറിയിച്ച് അപകടമില്ലെന്ന് ഉറപ്പുവരുത്തി മാത്രം മുന്നോട്ട് പോകണം. കൃഷിയിടങ്ങളിൽ കൂടി കടന്നുപോകുന്ന വൈദ്യുത ലൈനുകളും സുരക്ഷിതമാണെന്ന് പാടത്ത് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഉറപ്പുവരുത്തണം. നിർമ്മാണ ജോലികളിൽ ഏർപ്പെടുന്നവർ കാറ്റും മഴയും ശക്തമാകുമ്പോൾ ജോലി നിർത്തിവെച്ച് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി നിൽക്കണം. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തൃശൂർ. ഇപ്പോൾ പാട്ടോർമ്മകൾ പുനഃപ്രക്ഷേപണം.
4: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി.
5: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമ്മകളുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്ന് പാട്ടോർമ്മ

0: മകളിൽ തൃശൂർ ജില്ലയിലെ അന്തിക്കാടുള്ള സുരഭി അനിൽകുമാറിന്റെ കത്താണ് പരിഗണിച്ചിരിക്കുന്നത്. സുരഭി എഴുതിയ കത്ത് ഞാൻ ആദ്യം വായിക്കാം. എന്റെ പ്രിയ ആകാശവാണി, പ്രിയ കവി ശ്രീ ഒ എൻ വി കുറുപ്പിന്റെ വരികളായ ഓർമ്മകൾക്കെന്തു സുഗന്ധം എന്നാത്മാവിൻ നഷ്ടസുഗന്ധം എന്ന പോലെ ഗന്ധവും ഗാനവും നൽകുന്ന ഓർമ്മ സുഗന്ധം എന്നും ഏറെ വിലപ്പെട്ടതാണ്. കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതും തൊട്ടറിഞ്ഞതുമായ അനുഭവങ്ങളെക്കാൾ ഏറെ പിന്നിട്ടകാലത്തെ നമ്മെ ഓർമ്മിപ്പിക്കുന്നതിനെ ഗന്ധത്തിനും ഗാനത്തിനും അത്ഭുതകരമായ കഴിവുണ്ട്. പാട്ടോർമ്മയിൽ എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് ഗുരുവായൂർ കേശവൻ എന്ന സിനിമയിൽ പി ഭാസ്കരൻ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന മാധുരിയമ്മ ആലപിച്ച് മനോഹരമാക്കിയ ഇന്നെനിക്ക് പൊട്ടുകുത്താൻ എന്ന ഗാനമാണ്. ഇത് എന്റെ മാത്രമല്ല നെടുപുഴ വനിതാ പോളിടെക്നിക്കിലെ DCP ട്രേഡിലെ 1995-98 ബാച്ചിലെ മുഴുവൻ സുഹൃത്തുക്കളുടെയും ഒരു നല്ല കലാലയ ഓർമ്മയിലേക്കുള്ള വാതായനങ്ങൾ തുറന്നുതരുന്ന ഒരു ഗാനമാണ്. ഈ പാട്ട് കേൾക്കുമ്പോൾ ഇന്നും എന്നും ആദ്യ രണ്ടു വരികൾ മാത്രമേ ഞങ്ങൾ കേൾക്കാറുള്ളൂ. പിന്നീടങ്ങോട്ട് 28 വർഷങ്ങൾക്കപ്പുറം പോളിയിലെ ക്യാമ്പ് മുറിയിലേക്ക് മനസ്സുപായുന്നു. അന്ന് ഞങ്ങളുടെ സുന്ദരിയായ ആൻസിമിസ് ഞങ്ങൾക്കായി ഇടയ്ക്കിടെ പാടുന്ന ഈ ഗാനം ആ കലാലയ ഓർമ്മകളിലേക്ക് മനസ്സിനെ കൊണ്ടുപോകും. പിന്നീട് തിരിച്ചുവരുമ്പോഴേക്കും റേഡിയോയിൽ ആ പാട്ടും അടുത്ത പാട്ടും തീർന്നിട്ടുണ്ടാകും. വർഷങ്ങൾക്കിപ്പുറവും ഈ പാട്ടിനെ ഇത്ര ശക്തമായി ഇത്രയേറെ വ്യക്തികളുടെ ഉള്ളിൽ ഒരേയൊരു ഓർമ്മ സൃഷ്ടിക്കാൻ സാധിക്കുന്നതിന്റെ കാരണം ടീച്ചറിന്റെ പാട്ടിന്റെ വശ്യതയും സൗന്ദര്യവും തന്നെയാണ്. അന്നൊക്കെ ആൻസിമിസ് ഈ ഗാനം ആലപിക്കുമ്പോൾ ഏവരും നിശബ്ദമായി ഏറെ ആരാധനയോടെ ടീച്ചറെ നോക്കിയിരിക്കും. അതിനോടനുബന്ധിച്ച് ടീച്ചർക്ക് പാട്ടിനോടുള്ള ഇഷ്ടവും ഏറെ കഴിവുള്ള ടീച്ചർക്ക് നഷ്ടമായ അവസരങ്ങളും എല്ലാം തുറന്നു പറയുമ്പോൾ അന്നത്തെ കൗമാരക്കാരികൾക്ക് അന്ന് അതത്രയൊന്നും ഉൾക്കൊള്ളാനായില്ല എങ്കിലും ഇന്ന് ഇപ്പോൾ ടീച്ചറുടെ അന്നത്തെ പ്രായത്തിൽ എത്തി നിൽക്കുമ്പോൾ ടീച്ചർ പറഞ്ഞതെല്ലാം മനസ്സിലാകുന്നു, തിരിച്ചറിയുന്നു ആ വേദന. ആകാശവാണി ഞങ്ങൾക്ക് നൽകിയ വേറൊരു അത്ഭുതവും ഇതോടൊപ്പം പാട്ടോർമ്മയിൽ പങ്കുവയ്ക്കട്ടെ. ഏകദേശം ഒരു വർഷത്തിനിപ്പുറം ഒരു ദിനം ചലച്ചിത്രഗാന പരിപാടിയിൽ ആകാശവാണിയിൽ അവതാരകയായി ആൻസിമിസ് പങ്കെടുത്തത് കേൾക്കാനും ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായി. ടീച്ചറിന്റെ സ്വരം ഞാനന്ന് റെക്കോർഡ് ചെയ്തത് ഞങ്ങളുടെ ഗ്രൂപ്പിലിട്ടു. ഏവർക്കും ഏറെ സന്തോഷമായി. അതിന് ഞങ്ങൾ ആകാശവാണിയോട് നന്ദി പറയുന്നു. ലോകത്തിന്റെ ഏതേലും കോണിലിരുന്ന് ഞങ്ങളുടെ ആൻസിമിസ് ഇത് കേൾക്കുമോ എന്നറിയില്ല. ടീച്ചറുടെ ഗാനം ഞങ്ങൾക്ക് ജീവിതത്തിൽ ഉടനീളം നൽകിയ ഒരു നല്ല പാട്ടോർമ്മയെക്കുറിച്ച് ടീച്ചർക്ക് ഏറെ അഭിമാനിക്കാം, സന്തോഷിക്കാം. ഇന്നും എന്നും ഞങ്ങൾ ഏവരും ഈ പാട്ട് കേൾക്കുമ്പോൾ മനക്കാഴ്ചയിൽ അന്ന് ടീച്ചർ മേശയിൽ ചാരി നിന്ന് സാമ്പത്തിക ശാസ്ത്ര പുസ്തകം ചേർത്ത് പിടിച്ച് ദൂരേക്ക് നോക്കി നിന്നുകൊണ്ട് പാടുന്നതാണ്. ഈ പാട്ടിനെ വേറൊരു ഓർമ്മ നൽകാൻ വേറൊരു അനുഭവത്തിനും സാധിക്കില്ല എന്ന് സുരഭി അനിൽകുമാർ, അന്തിക്കാട്. സുരഭി അനിൽകുമാറിനോട് നമുക്കൊന്ന് സംസാരിക്കാം. ഹലോ.
1: ഹലോ,
0: സുരഭി അനിൽകുമാറാണോ ഇത്? നമസ്കാരം. തൃശൂർ ആകാശവാണിയുടെ പാട്ടോർമ്മകൾ എന്ന പരിപാടിയിൽ നിന്നാണ് വിളിക്കുന്നത്. എന്തായാലും ഞങ്ങൾക്ക് നല്ലൊരു കത്താണ് കിട്ടിയിട്ടുള്ളത്. ഇതിലെ ആൻസി മിസ്സിനെ കുറിച്ചൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. അവര് ക്ലാസ് എടുക്കുമ്പോ പാടിയിട്ടുള്ള പാട്ട്.
1: പാട്ടോർമ്മ നമുക്ക് അനൗൺസ് ചെയ്ത് തുടങ്ങിയപ്പോ റേഡിയോയിൽ പങ്കെടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാനത്തിനും ഗന്ധത്തിനും ഒരു പ്രത്യേക ഒരു ശക്തി ഉണ്ടല്ലോ. പിന്നെ നമ്മൾ എത്ര ആൾക്കൂട്ടത്തിൽ നിന്നാൽ പോലും പെട്ടെന്ന് നമ്മുടെ കാലങ്ങൾക്ക് പുറകിലേക്ക് കൊണ്ടുപോകാൻ ശക്തി
0: എപ്പോഴും
1: നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ ഈ പാട്ടോർമ്മ ആ പേര് തന്നെ അപ്പൊ ശരിക്കൊരു നല്ലൊരു സെലക്ഷനായി എനിക്ക് തോന്നാറുണ്ട്. ആ പ്രോഗ്രാമിന് ആ പേര് തന്നെ ഈ മാജിക്കൽ പവർ ഉള്ള ഒരു പാട്ട് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇന്ന് എനിക്ക് പൊട്ടുകുത്താനുള്ള ആ പാട്ടാണ്. അത് ഞങ്ങളുടെ ടീച്ചറുടെ ഓർമ്മയാണ്. അതായത് ഞങ്ങള് തൃശ്ശൂര് നെടുപുഴ വനിതാ പോളിടെക്നിക്കിലെ 95-98 ബാച്ചിലെ DCP കുട്ടികളായിരുന്നു ഞങ്ങൾ. അപ്പൊ ഞങ്ങളുടെ ടീച്ചറായിരുന്നു ആൻസി ടീച്ചർ. ടീച്ചർ ഭയങ്കര സുന്ദരിയായിരുന്നു, എന്റെ ഒപ്പം തന്നെ നല്ലൊരു ഗായികയായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടീച്ചറിങ്ങനെ ശല്യപ്പെടുത്തും. ടീച്ചർ ഒരു പാട്ട് പാടിത്തറുണ്ട്. അപ്പൊ ടീച്ചർ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പാടിത്തരാറുള്ള പാട്ടാണത്. അപ്പൊ അതുകൊണ്ട് നമുക്കത് മറക്കാൻ പറ്റില്ല. നമ്മൾക്ക് 28 വർഷം കഴിഞ്ഞാൽ പോലും ആ ഈ പാട്ട് എവിടെ കേട്ടാലും നമുക്ക് പെട്ടെന്ന് നമ്മൾ ആ ക്ലാസ് റൂമിലേക്ക് എത്തും. ടീച്ചറിങ്ങനെ ടീച്ചറുടെ ടേബിളിൽ നിന്ന് ചാരി നിന്നിട്ട് ഇങ്ങനെ പാടുന്നതും ഞങ്ങളൊക്കെ അതിനെ കേൾപ്പിക്കുന്ന ടീച്ചർ ഇങ്ങനെ ആരാധനയോടുകൂടി നോക്കിയിരിക്കുന്നത് അതൊരു വലിയൊരു ഓർമ്മയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോഴും ആ പാട്ട് ഞങ്ങള് അങ്ങനെയാണ്
2: നിങ്ങൾ സ്റ്റാമ്പ് ചെയ്ത്
1: വെച്ചിരിക്കുന്നത്. നമുക്ക് മനസ്സിൽ എടുക്കാനായിട്ട് തോന്നുന്നത് ഈ ഒരു പാട്ടും ടീച്ചറുമായിട്ട് ഞങ്ങൾക്ക് ബന്ധം എന്ന് പറയണതേ, അന്ന് 98 ഞങ്ങൾ പിരിയുമ്പോൾ ഞങ്ങൾക്ക് മൊബൈൽ ഫോണോ ഇന്റർനെറ്റ് ഒന്നും ഇല്ലല്ലോ. പിന്നെ

0: ഒരു കണക്ഷൻ ഉണ്ടായില്ല ടീച്ചറായിട്ട്. പിന്നെ ഞങ്ങളിപ്പോ ഏകദേശം ഒരു വർഷത്തിന് മുന്നാണ് തോന്നുന്നു ആകാശവാണിയില് ആൻസി സേവിയർ അവതരിപ്പിക്കുന്ന ഏതൊരു ചലച്ചിത്ര കാണാൻ പരിപാടി. അപ്പൊ അത് കേട്ടപ്പോ ഞങ്ങൾക്ക് ടീച്ചർ ആയിരിക്കും ഒരു സംശയം തോന്നി. ഞങ്ങൾ ആ അനൗൺസ്മെന്റ് ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുമല്ലോ ആ പ്രോഗ്രാം കേൾക്കാൻ പറ്റിയാലും ഇല്ല, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ പോലും ഈ പ്രോഗ്രാം ഉണ്ട് എന്നുള്ള അനൗൺസ്മെന്റ് ഇടവിട്ട് ഇടവിട്ട് ആകാശവാണിയിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ശരിക്കും എല്ലാവരും കേട്ടു ചെയ്തു ഈ പ്രോഗ്രാമിനെ കുറിച്ച്. ഞങ്ങൾ എന്നെ കാത്തിരുന്നു ആ പ്രോഗ്രാം കേട്ടു. ഞങ്ങൾക്ക് തോന്നിയ ടീച്ചർ തന്നെയാണ്, ഉറപ്പിക്കാൻ പറ്റില്ല, എന്നിരുന്നാൽ പോലും ഒരുവിധം ടീച്ചർ തന്നെയാണ് തോന്നി. പക്ഷെ ഞങ്ങളുടെ ഈ പാട്ട് ടീച്ചർ സജസ്റ്റ് ചെയ്തില്ല കേട്ടോ, അങ്ങനെ ചില സംശയപ്പം തോന്നും. പിന്നെ ഇപ്പൊ ഈ പാട്ട് ഓർമ്മയെക്കോടിയും അങ്ങനെ ആ പാട്ടിനെ ഓർമ്മിപ്പിക്കാൻ പറ്റുന്ന വെച്ചാൽ നമുക്കൊരു വലിയ സന്തോഷം. രണ്ടും ആകാശവാണി തന്ന സന്തോഷമാണ്. ടീച്ചർക്കും ഇത് കേൾക്കുമ്പോഴേ വലിയ സന്തോഷമായിരിക്കും. എന്ന് വെച്ചാൽ ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് ഒരു ഓർമ്മകളുടെ ഒരു സുഖം തന്നെയാണ്. ഈ നമ്മുടെ പഠിക്കുന്ന സമയത്ത് ഒരു സന്തോഷം വേറെയാണല്ലോ. ഒരു ബാച്ച് കുട്ടികൾ ഏകദേശം 60 കുട്ടികളുണ്ട് ഞങ്ങൾ. ഈ 60 കുട്ടികൾക്കും ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരേ ഒരു ഓർമ്മയാണ് ഉണ്ടാവുന്നത്, ഒരേ കാലഘട്ടത്തിൽ ഒരേ ഒരു ഓർമ്മ. ടീച്ചർ പോലെ അറിയുന്നുണ്ടോ എന്നറിയാം, ടീച്ചർ പാട്ടിനെ കൊണ്ട് ടീച്ചർക്ക് ഇങ്ങനൊരു മാജിക് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ള കാര്യം ഞങ്ങളുടെ ഉള്ളിൽ.
1: നിങ്ങളുടെ പ്രിയപ്പെട്ട ആൻസി മിസ് ഇത് കേൾക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഞങ്ങളെ തൃശ്ശൂർ ആകാശവാണിയെ സംബന്ധിച്ച് 1999 മുതൽ ഏകദേശം 2023 പകുതി വരെയും ഒരു 24 വർഷക്കാലം കാഷ്വൽ അനൗൺസറായിട്ട് തൃശ്ശൂർ ആകാശവാണിയിലെ സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് ശ്രീമതി ആൻസി സേവിയർ. എന്തായാലും നിങ്ങളുടെ ആൻസി മിസ്സിനെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സമ്മാനം കൂടിയായിരിക്കും ഈ ഒരു എപ്പിസോഡ് എന്ന് തോന്നുന്നു. സുരഭി അനിൽകുമാർ ഇപ്പൊ എന്താ ചെയ്യുന്നത്?
0: ഞാന് ഗവൺമെന്റായിട്ട് റിയാഡ് വർക്ക് ചെയ്യണം കൊടുങ്ങല്ലൂരിനടുത്ത്. എന്റെ നാട് അന്തിക്കാടാണ്.
1: അവിടെ എന്തായിട്ടാ വർക്ക് ചെയ്യുന്നത്?
0: ഇവിടെ ടൈപ്പിസ്റ്റ്.
1: ഇപ്പൊ ജോലിയിൽ കയറിയിട്ട് എത്ര വർഷമായി?
0: 14 വർഷമായി.
1: അപ്പൊ നിങ്ങളുടെ ഈ നെടുപുഴ കോളേജിലെ DCP ട്രേഡിലെ അല്ലെ പഠിച്ചിട്ടുള്ള കുട്ടികളായിട്ടുള്ള കൂട്ടായ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടോ?
0: ഇങ്ങനെ നമ്മളെ കുറേ ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ടാവല്ലോ. പക്ഷെ എന്നിരുന്നാൽ പോലും ഇത്രയും ഓർമ്മ ഞങ്ങൾ സൃഷ്ടിച്ച ഒരു ടീച്ചറില്ല. ആ പ്രായത്തില് പാട്ടിനോടുള്ള ഒരു ആകർഷണം ഉണ്ടല്ലോ ടീനേജില്. അപ്പൊ അത് ഈ പാട്ടും പിന്നെ ടീച്ചറുടെ ഒരു ഭംഗി അത്ര രസകരമായിട്ട് നിന്ന് പാടാൻ നല്ല ഭംഗിയിൽ വരും ടീച്ചർ. കാരണം ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞപ്പോ തന്നെ എല്ലാവരും ടീച്ചറെ ഓർമ്മകൾ പങ്കുവച്ചത് അങ്ങനെയാണ്. ടീച്ചർ ഇങ്ങനെ ആ പാട്ട് പാടുമ്പോ ഇങ്ങനെ കണ്ണെഴുതി നീട്ടത്തിൽ മൂടി മടങ്ങിട്ട് കോലാപ്പൂരി ചെരുപ്പിട്ട് സുന്ദരി സാരി കൊടുത്ത് വരാനയിലൂടെ നടന്നു വന്ന ടീച്ചർ ആ ഒരു ഓർമ്മകളൊക്കെ എല്ലാവരും പങ്കുവച്ചു ആ സമയത്ത് പറഞ്ഞപ്പോ.
1: സുരഭി എഴുതിയിട്ടുള്ള ഈ കത്ത് വായിക്കുമ്പോ തന്നെ ശരിക്കും നല്ലൊരു ചിത്രം കിട്ടുന്നുണ്ട് മനസ്സിൽ.
0: സന്തോഷം, വളരെ സന്തോഷം.
1: പ്രിയ ശ്രോതാക്കളെ, ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രസിദ്ധനായ ആനയായിരുന്നു ഗുരുവായൂർ കേശവൻ, കേരളത്തിലെ ഏറ്റവും പേരുകേട്ട ആന. 1922 നിലമ്പൂർ വലിയ തമ്പുരാൻ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടക്കിരുത്തിയതോടെ ഗുരുവായൂർ കേശവനായി. കേശവന്റെ പേരും പ്രശസ്തിയും വർദ്ധിച്ചതോടെ ദേവസ്വം ബോർഡ് 1973 ആനകളുടെ രാജാവ് എന്ന അർത്ഥത്തിൽ ഗജരാജൻ എന്ന അതുല്യ പദവിയും നൽകി. എല്ലാ ആത്മാർത്ഥതയോടെയും അതുല്യതയോടെയും ശ്രീ ഗുരുവായൂരപ്പനെ സേവിച്ച ഗുരുവായൂർ കേശവൻ 1976 December 6 ഗുരുവായൂർ ഏകാദശി ദിനത്തിലാണ് ചെരിഞ്ഞതും. ഗുരുവായൂർ കേശവൻ എന്ന ആനയുടെ ജീവിതത്തെ ആസ്പദമാക്കി 1977 ഭരതന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഗുരുവായൂർ കേശവൻ. എൻ ഗോവിന്ദൻകുട്ടിയുടെ തിരക്കഥയ്ക്ക് ഭരതന്റെ സംവിധാന മികവ് കൂടിയായപ്പോൾ മലയാള സിനിമാ പ്രേമികളുടെ പ്രിയ ചിത്രമായി ഗുരുവായൂർ കേശവൻ എന്ന സിനിമ മാറി. ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ എഴുതി, ജി ദേവരാജൻ ഈണം പകർന്ന്, പി മാധുരി ആലപിച്ച ഗാനം ഇനി കേൾക്കാം പാട്ടോർമകളിലൂടെ. ജയഭാരതി, MG സോമൻ എന്നിവരാണ് ഈ ഗാനരംഗത്ത് വരുന്നത്.

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമകളിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഇനി പറയാം. പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680-6-3-1.
1: ഇന്ന് പാട്ടോർമകൾ പങ്കുവച്ചത് സുരഭി അനിൽകുമാർ, അന്തിക്കാട്. നിർവഹണ സഹായം സ്മിത രാജേഷ്. നിർവഹണം അഞ്ജു പി അർജുനൻ.
2: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി.
3: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഗസൽ.

ആകാശവാണി തൃശൂർ. നവഗീതികൾ. ചിത്രം ഇന്ത്യൻ 2. രചന താമരൈ. സംഗീതം അനിരുദ്ധ്. ആലാപനം അബി, ശ്രുതിക എന്നിവർ.

ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ജേക്സ് ബിജോയ് ഈണം പകർന്ന് ജേക്സ് ബിജോയ്, ഹരിഹരൻ എന്നിവർ പാടിയത്. ചിത്രം തുടരും.

മനു മഞ്ജിത്, ആരോൺ മാത്യു എന്നിവരുടെ വരികൾക്ക് ജസ്റ്റിൻ പ്രഭാകരൻ ഈണം പകർന്ന് ചിന്മയി ശ്രീപദ, ജസ്റ്റിൻ പ്രഭാകരൻ, വെൽഡൻ എന്നിവർ പാടിയത് ചിത്രം സർവമായ.

മനോജ് മുന്തശ്ശേറിന്റെ വരികൾക്ക് എം എം കീരവാണി ഈണം പകർന്ന് സുഖ്വിന്ദർ സിംഗ്, ജാവേദ് അലി എന്നിവർ പാടിയത്. ചിത്രം ഓരോ മേ കഹാൻ ദം ധാ.

0: ഇതുവരെ കേട്ടത് തായമ്പക. അവതരിപ്പിച്ചത് തൃത്താല കെ പി കേശവദാസും സംഘവും.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം.
5: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.

0: ആകാശവാണി തൃശൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് അവലോകന യോഗം. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കം. രക്തദാനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക രക്തദാന ദിനം. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ ആദ്യപാദത്തിൽ ഫ്രാൻസിലെ നീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ നവീകരണ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടിക്ക് പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റും സംയുക്തമായി ഇന്ന് തുടക്കം കുറിക്കും. തുടർന്ന് പ്രധാനമന്ത്രി സ്ലോവാക്യയിലേക്ക് യാത്ര തിരിക്കും. നീസിൽ തനിക്ക് ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികൾക്ക് നന്ദി പറഞ്ഞു. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കോഴിക്കോടെത്തി. കളക്ട്രേറ്റിൽ നിപ അവലോകന യോഗത്തിൽ മന്ത്രി പങ്കെടുക്കുകയാണ്. മെഡിക്കൽ കോളേജ് അധികൃതരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സന്നിഹിതരാണ്. തുടർന്ന് ആരോഗ്യമന്ത്രി മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിക്കും. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതേസമയം നിപ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. രോഗവ്യാപനം തടയാനുള്ള ഏകോപനത്തിൽ പാളിച്ചകൾ പറ്റിയതായും അദ്ദേഹം ആരോപിച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൃഗങ്ങളിൽ നിന്നുള്ള രോഗപകർച്ച തടയുന്നതിന് ജില്ലാതല കൺട്രോൾ റൂം സജ്ജമാക്കി. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. മൃഗങ്ങളിലെ രോഗലക്ഷണങ്ങൾ, വവ്വാലുകളുടെ സാന്നിധ്യം തുടങ്ങിയ വിവരങ്ങൾ 0495 2 7 6 2

0: 0050 എന്ന കൺട്രോൾ റൂം നമ്പറിൽ അറിയിക്കാവുന്നതാണ്. സംസ്ഥാനത്ത് ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവത്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കർഷകർക്ക് സബ്സിഡി വളങ്ങൾ വാങ്ങാൻ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഒരുക്കി കേന്ദ്ര കൃഷിവകുപ്പ്. നാളെ മുതൽ പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കും. ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ എന്ന ആപ്പാണ് കേന്ദ്ര കൃഷിവകുപ്പ് അവതരിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിങ്കളാഴ്ച തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ദൂരപരിധിയില്ലാതെ ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യാനാകും. ഈ ബസ്സുകളിൽ പ്രിയദർശിനി എന്ന് രേഖപ്പെടുത്തിയിരിക്കും. വിഷൻ ശബരിമലയുടെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് പമ്പ ത്രിവേണി മണപ്പുറത്ത് തുടക്കമായി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അതിനിടെ ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ തുടർ പരിശോധനകൾക്കായി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: ഗ്രീൻ ശബരിമല പദ്ധതിയുടെ ലോഗോ പ്രകാശനവും ചടങ്ങിൽ നടന്നു. വനം വകുപ്പുമായി ചേർന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പ മുതൽ സന്നിധാനം വരെ ദേവസ്വം ഭൂമിയിലും വനഭൂമിയിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നത്. ഒരു അയ്യപ്പൻ ഒരു വൃക്ഷത്തൈ എന്ന ആശയത്തിൽ ഊന്നിയാണ് പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. അതേസമയം ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ തുടർ നടപടികൾക്കായി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തും.
0: 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യുമറേഷൻ സൗകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ് ആരംഭിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. രക്തദാനത്തിലൂടെ ജീവൻ രക്ഷിക്കാനാകുമെന്നും എല്ലാവരും രക്തം ദാനം ചെയ്യാൻ തയ്യാറാകണമെന്നും ലോക രക്തദാതാക്കളുടെ ദിനമായ ഇന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും രക്തദാതാക്കളോടുള്ള ആദര സൂചകവുമായാണ് എല്ലാ വർഷവും June 14 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. മനുഷ്യത്വത്തിന്റെ ഒരു തുള്ളി രക്തം നൽകുക, ജീവൻ രക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രക്തദാന മേഖലയിൽ പതിറ്റാണ്ടുകളുടെ സേവന ചരിത്രമാണ് 2003 തിരുവനന്തപുരത്ത് രൂപീകൃതമായ ഓൾ കേരള ബ്ലഡ് ഡോണേഴ്സ് സൊസൈറ്റിക്ക് പറയാനുള്ളത്. സൊസൈറ്റി ഉപാധ്യക്ഷൻ KP രാജഗോപാലൻ ആകാശവാണി വാർത്തകളോട്.
3: NCC, NSS, സ്കൗട്ട് ഇവരുമായിട്ടൊക്കെ ചേർന്ന് ക്യാമ്പുകളൊക്കെ നടത്താൻ തുടങ്ങി. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് സ്കൂളുകളിൽ രക്തദാനം ആരംഭിച്ചത് കേരളത്തിലാണ്. ഞങ്ങൾ ബോധവൽക്കരണ ക്ലാസ്, സെമിനാറുകള്, റാലികള്, അങ്ങനെ പല ഇതും രക്തദാന പ്രൊമോഷന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. രക്തം എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും പേടിയാണ് കൊടുക്കാൻ. രക്തദാനം ചെയ്യുന്നത് എന്റെയും കൂടെ ഉത്തരവാദിത്വമാണ്, കടമയാണ് എന്ന് ഓരോ യുവജനതയും ചിന്തിക്കേണ്ടതാണ്.
0: മുതിർന്ന പൌരരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവത്കരണ ദിനാചരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. വയോജനങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള ബോധവത്കരണ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് എല്ലാ വർഷവും June 15 ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബിയോണ്ട് അവയർനെസ്, മേക്കിംഗ് എൽഡർ അബ്യൂസ് പ്രിവെൻഷൻ വർക്ക് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബിർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ സ്കോട്ട്ലൻഡിനും ഓസ്ട്രേലിയയ്ക്കും ജയം. സ്കോട്ട്ലൻഡ് ഹെയ്തിയെയും ഓസ്ട്രേലിയ തുർക്കിയെയുമാണ് പരാജയപ്പെടുത്തിയത്. നെതർലൻഡ്സ്, ജപ്പാൻ, ഐവറി കോസ്റ്റ്, സ്പെയിൻ അടക്കമുള്ള വമ്പൻ ടീമുകൾ നാളെ മത്സരിക്കാൻ ഇറങ്ങുന്നുണ്ട്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: 52 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലോകകപ്പിലേക്ക് യോഗ്യത നേടിയ കരീബിയൻ കരുത്തരായ ഹെയ്ദിയെ ഒരൊറ്റ ഗോൾ വീഴ്ത്തി സ്കോട്ട്ലാൻഡ് വിലപ്പെട്ട 3 പോയിന്റുകൾ സ്വന്തമാക്കി. ബ്രസീലും മൊറോക്കയും ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ ഇന്നത്തെ ജയം സ്കോട്ട്ലൻഡിന് ഏറെ

0: നിർണായകമാകും. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ കരുത്തരായ തുർക്കിക്ക് ആസ്ട്രേലിയക്ക് മുന്നിൽ അടിപതറി. മിന്നൽ മുന്നേറ്റത്തിലൂടെ ഇറാൻ ഗുണ്ട കളിയുടെ 27-ാം മിനിറ്റിൽ ആസ്ട്രേലിയക്ക് ലീഡ് സമ്മാനിച്ചു. കളിയുടെ ഗതിക്കെതിരെ പ്രത്യാക്രമണത്തിൽ ഒരു ഗോൾ കൂടി തുർക്കിയുടെ വലയിലെത്തിച്ച് ആസ്ട്രേലിയൻ പട വിജയം ആധികാരികമാക്കി.
1: മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5-ന് തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. പ്ലസ് വൺ പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് പട്ടിക പ്രകാരമുള്ള പ്രവേശന നടപടികൾ നാളെ മുതൽ ഈ മാസം 17-ന് വൈകിട്ട് 5 വരെ നടക്കും. അലോട്ട്മെന്റ് വിവരങ്ങൾ ഹയർ സെക്കൻഡറി അഡ്മിഷൻ വെബ്സൈറ്റായ hscap.kerala.gov.in ലഭ്യമാണ്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ വിഭാഗം NSQF അധിഷ്ഠിത കോഴ്സുകളിലേക്കുള്ള 1-ാം വർഷ ഏകജാലക പ്രവേശനത്തിന്റെ 1-ാം അലോട്ട്മെന്റും നാളെ admission.vhscportal.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് അവലോകന യോഗം. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കം. രക്തദാനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക രക്തദാന ദിനം. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ICC വനിത T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ಆಕಾಶವಾಣಿ
1: ലോക രക്തദാതാ ദിനത്തോടനുബന്ധിച്ച് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ വിദഗ്ധയും ബ്ലഡ് ബാങ്ക് കൺസൾട്ടന്റുമായ ഡോക്ടർ സനൂജ പിങ്കി സംസാരിക്കുന്നു.
2: ലോകമെമ്പാടും ഓരോ വർഷവും ജൂൺ 14 ലോക രക്തദാതാക്കളുടെ ദിനമായി ആചരിക്കുന്നു. രക്തത്തിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുവാനും സ്വമേധയാ രക്തദാനം ചെയ്യുന്ന ദാതാക്കളെ ആദരിക്കുവാനുമാണ് ഈ ദിനം ആചരിക്കുന്നത്. ABO രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ കോൾ ലാൻസ്റ്റീനറിന്റെ ജന്മദിനമാണിത്. ഈ കണ്ടെത്തൽ ശാസ്ത്രലോകത്തിൽ ശസ്ത്രക്രിയകൾ സുരക്ഷിതമാക്കാൻ കാരണമായി. രക്തത്തിന്റെ ആവശ്യം സ്ഥിരമാണ്. രക്തം കൃത്രിമമായി നിർമ്മിക്കാൻ കഴിയില്ല. ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കുവാൻ മനുഷ്യരക്തം മാത്രമാണ് ആശ്രയം. ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ രക്തം ഉപയോഗരഹിതവും ആകുന്നു. അതുകൊണ്ട് തന്നെ നിരന്തരമായ രക്തദാനം ഉറപ്പാക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ അടിയന്തര ഘട്ടങ്ങളിൽ രക്തം കണ്ടെത്തുവാനുമുള്ള ബുദ്ധിമുട്ട് കുറയുന്നു. മാത്രമല്ല സുരക്ഷിത രക്തലഭ്യത ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഓരോ 2 സെക്കൻഡും ലോകത്ത് ഒരാൾക്ക് രക്തം ആവശ്യമായി വരുന്നു. രക്തം ആവശ്യമായി വരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? അപകടങ്ങൾ കാരണമുള്ള അമിതമായ രക്തസ്രാവം, പ്രസവാനന്തര രക്തസ്രാവം, അവയവങ്ങൾ മാറ്റിവെക്കുന്നത് പോലെയുള്ള വലിയ ശസ്ത്രക്രിയകൾ, ക്യാൻസർ ബാധിതർ, താലസീമിയ, സിക്കിൾ സെൽ രോഗങ്ങൾ, പ്ലേറ്റ്ലറ്റ് കുറയുന്ന വൈറൽ പനികൾ, അണുബാധ തുടങ്ങിയവയാണ്. ആർക്കൊക്കെ രക്തദാനം ചെയ്യാം? 18 മുതൽ 65 വയസ്സിനിടയിലുള്ള, ശരീരഭാരം 45 കിലോയ്ക്ക് മുകളിലുള്ള, ആരോഗ്യവാനായ ഏതൊരു സ്ത്രീക്കും പുരുഷനും രക്തദാനം ചെയ്യാവുന്നതാണ്. രക്തദാനം സുരക്ഷിതമാണോ? രക്തദാനം തികച്ചും സുരക്ഷിതമായ പ്രക്രിയയാണ്. അണുവിമുക്തമായ, ഒരു തവണ മാത്രം ഉപയോഗിക്കുന്ന സൂചിയും ബ്ലഡ് ബാഗുകളുമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദാതാവിന് ഒരു തരത്തിലും രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. രക്തദാനത്തിന്റെ പ്രാധാന്യം എന്തെല്ലാമാണ്? ഹൃദയത്തിന്റെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുന്നു, കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കുന്നു, രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു, സ്വയം വൈദ്യ പരിശോധനയ്ക്കും ചില അസുഖങ്ങൾക്കും ടെസ്റ്റ് ചെയ്യപ്പെടുന്നു, ഇരുമ്പിന്റെ അംശം നിയന്ത്രിക്കുന്നു, പുതിയ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു.

ഉപയോഗിക്കുന്നു എന്നിവയാണ്. ഒരാൾക്ക് വർഷത്തിൽ എത്ര തവണ രക്തദാനം ചെയ്യാം? ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ 4 മുതൽ 5 ലിറ്റർ ബ്ലഡ് വരെയുണ്ട്. രക്തദാനത്തിലൂടെ 350 or 450 ml ബ്ലഡ് മാത്രമാണ് എടുക്കുന്നത്. പുരുഷന്മാർക്ക് 4 തവണയും സ്ത്രീകൾക്ക് 3 തവണയും വർഷത്തിൽ രക്തദാനം ചെയ്യാം. ആർക്കൊക്കെയാണ് രക്തദാനം ചെയ്യാൻ പാടില്ലാത്തത്? താൽക്കാലികമായി രക്തദാനത്തിൽ നിന്നും ഒഴിവാകേണ്ട സാഹചര്യങ്ങൾ നോക്കാം. വലിയ സർജറികൾ കഴിഞ്ഞാൽ 1 വർഷം, ചെറിയ സർജറികൾ കഴിഞ്ഞാൽ 3 മാസം, പച്ചകുത്തൽ 1 വർഷം, പല്ല് ക്ലീൻ ചെയ്താൽ 2 ദിവസം, റൂട്ട് കനാൽ TT വാക്സിൻ 2 ആഴ്ച, പേ വിഷബാധയുടെ കുത്തിവെപ്പെടുത്താൽ 1 വർഷം, ആന്റിബയോട്ടിക്സ് 14 ദിവസം, ഡെങ്കിപ്പനി 6 മാസം, ചിക്കൻ പോക്സ്, മുണ്ടിനീര്, മണ്ണൻ 14 ദിവസം, മഞ്ഞപ്പിത്തത്തിന്റെ A വൈറസ് ബാധിച്ചാൽ 1 വർഷവും, മഞ്ഞപ്പിത്തത്തിന്റെ BC വൈറസ് ബാധിച്ചാൽ പൂർണ്ണമായി രക്തദാനം ചെയ്യാൻ പാടുള്ളതല്ല. ഇനി തൈറോയ്ഡ് രോഗങ്ങൾ. ഹൈപ്പോതൈറോയിഡിന് മരുന്ന് കഴിക്കുന്നു, എന്നാൽ TSH നോർമൽ ആയിട്ടുള്ളവർക്ക് രക്തദാനം ചെയ്യാം. T3 T4 കൂടുതലായുള്ളവർക്ക് രക്തദാനം ചെയ്യാൻ പാടുള്ളതല്ല. ഇൻസുലിൻ എടുക്കുന്നവർക്ക് രക്തദാനം ചെയ്യാൻ പാടുള്ളതല്ല. സ്ത്രീകൾക്ക് ഗർഭാവസ്ഥയിൽ, ആർത്തവം, മുലയൂട്ടൽ എന്നീ സമയത്ത് രക്തദാനം ചെയ്യാൻ പാടുള്ളതല്ല. ശാശ്വതമായി രക്തദാനത്തിൽ നിന്നും മാറി നിൽക്കേണ്ടവർ ആരൊക്കെയാണ്? ക്യാൻസർ, എയ്ഡ്സ് ബാധിതർ, മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് BC വൈറസ് ബാധിച്ചവർ, കുഷ്ഠം ബാധിച്ചവർ, ഹൃദയം, വൃക്ക, കരൾ എന്നീ അവയവങ്ങൾക്ക് അസുഖമുള്ളവർ രക്തദാനം ചെയ്യാൻ പാടുള്ളതല്ല. രക്തദാനം ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക, നന്നായി വെള്ളം കുടിക്കുക, 4 മണിക്കൂറിനുള്ളിൽ ഭക്ഷണം കഴിച്ചിരിക്കണം. കൊഴുപ്പില്ലാത്ത ഭക്ഷണമാണ് നല്ലത്. 5 മുതൽ 6 മണിക്കൂർ വരെ ഉറങ്ങിയിരിക്കണം. രക്തദാനം ചെയ്യുന്നതിന് 48 മണിക്കൂർ മുന്നേ മദ്യപാനവും 24 മണിക്കൂർ മുന്നേ പുകവലിയും ഒഴിവാക്കുക. നല്ല ആരോഗ്യം ഉറപ്പാക്കുക. നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഡോക്ടറുമായി സംസാരിക്കുക. രക്തദാനം ചെയ്ത ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അടുത്ത 24 മണിക്കൂർ നന്നായി വെള്ളം കുടിക്കുക. രക്തദാനത്തിന് ശേഷമുള്ള ബാൻഡേഡ് 4 മണിക്കൂർ കഴിഞ്ഞ് മാത്രം മാറ്റുക. കഠിനമായ വ്യായാമം, ജോലി, പുകവലി, മദ്യപാനം എന്നിവ അന്നേ ദിവസം ഒഴിവാക്കുക. രക്തദാനം ചെയ്ത സ്ഥലത്ത് രക്തസ്രാവമുണ്ടെങ്കിൽ കൈ ഉയർത്തിപ്പിടിക്കുകയോ അവിടെ സമ്മർദ്ദം കൊടുക്കുകയോ ചെയ്യുക. ക്ഷീണമോ തലകറക്കമോ അനുഭവപ്പെട്ടാൽ പെട്ടെന്ന് നിലത്ത് കിടക്കുക, കാലുകൾ തറനിരപ്പിൽ നിന്നും ഉയർത്തി വയ്ക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ രക്തചംക്രമണം കൂടുന്നു. സ്ഥിരമായി രക്തദാനം ചെയ്യുന്നവർ ഉൾപ്പെടുത്തേണ്ട ആഹാരം എന്തെല്ലാമാണ്? അയൺ അല്ലെങ്കിൽ ഇരുമ്പിന്റെ അംശം അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക. ചീര, മുരിങ്ങയില, പച്ചിലക്കറികൾ, ബീട്രൂട്ട്, കടല, ഗ്രീൻ പീസ്, നട്സ്, റാഗി, ശർക്കര, ഈന്തപ്പഴം, ഉണക്കമുന്തിരി എന്നിവ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തുക. ദാനം ചെയ്ത രക്തത്തിന്റെ പ്രോസസ്സിംഗ് എങ്ങനെയാണ്? 1 യൂണിറ്റ് രക്തദാനം ചെയ്താൽ അത് നേരിട്ട് രോഗിക്ക് നൽകാറില്ല. രക്തബാങ്കിൽ പ്രത്യേക ഉപകരണങ്ങളുടെ സഹായത്തോടെ ആ രക്തം വിവിധ ഘടകങ്ങളായി വേർതിരിക്കുന്നു. ചുവന്ന രക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ, പ്ലാസ്മ എന്നിവയാണ് പ്രധാന ഘടകങ്ങൾ. ഓരോ ഘടകവും വ്യത്യസ്ത രോഗികൾക്ക് ആവശ്യാനുസരണം നൽകുന്നു. അതിനാൽ ഒരു രക്തദാനത്തിലൂടെ 3 or 3 more രോഗികൾക്ക് സഹായം ലഭിക്കാം. കൂടാതെ രക്തം സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാൻ HIV, മഞ്ഞപ്പിത്തത്തിന്റെ BC വൈറസ്, സിഫിലിസ്, മലേറിയ തുടങ്ങിയ രോഗങ്ങൾക്കായുള്ള പരിശോധനകളും നടത്തുന്നു. ചില രക്തബാങ്കുകൾ ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റിംഗ്, HIV, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി എന്നീ രോഗങ്ങൾക്കായി ചെയ്യുന്നു. ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റിംഗ് ശരിക്കുമുള്ള വൈറസിന്റെ ജനിതക ഘടകത്തെ കണ്ടുപിടിക്കുന്നതോടെ സാധാരണ പരിശോധനയിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗത്തെ കണ്ടുപിടിക്കാൻ കഴിയുന്നു. എന്താണ് എഫെറസിസ് ദാനം? എഫെറസിസ് ദാനം എന്നത് രക്തദാനത്തിന്റെ ഒരു പ്രത്യേക രീതിയാണ്. ഈ പ്രക്രിയയിൽ ദാതാവിൽ നിന്നും രക്തം ഒരു പ്രത്യേക യന്ത്രത്തിലൂടെ കടത്തിവിടുകയും ആവശ്യമായ ഘടകം മാത്രം ശേഖരിക്കുകയും ശേഷിക്കുന്ന രക്തഘടകങ്ങൾ ദാതാവിന് തന്നെ തിരികെ നൽകുകയും ചെയ്യുന്നു. ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത് പ്ലേറ്റ്ലെറ്റ് എഫെറസിസ് ആണ്. ക്യാൻസർ രോഗികൾ, രക്താർബുദ രോഗികൾ, കീമോതെറാപ്പി സ്വീകരിക്കുന്നവർ തുടങ്ങിയവർക്ക് പ്ലേറ്റ്ലെറ്റ് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമായി വരുന്നു.
ഒരൊറ്റ എഫെറസിസ് ദാതാവിൽ നിന്നും ലഭിക്കുന്ന പ്ലേറ്റ്ലെറ്റിന്റെ അളവ് പല

0: സാധാരണ രക്തദാതാക്കളിൽ നിന്നും ലഭിക്കുന്ന പ്ലേറ്റ്ലെറ്റുകൾക്ക് തുല്യമായിരിക്കും. എന്താണ് ഏഫറസിസ് സ്റ്റെം സെൽ ദാനം? ചില ഗുരുതര രക്തരോഗങ്ങൾ, രക്താർബുദം, ലുക്കീമിയ പോലത്തെ ലിംഫോമ, അപ്ലാസ്റ്റിക് അനീമിയ തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയിൽ സ്റ്റെം സെൽ മാറ്റിവെക്കൽ വളരെ പ്രധാനമാണ്. ഇതിനാവശ്യമായ സ്റ്റെം സെൽ ഇന്ന് കൂടുതലായും എഫറസിസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ശേഖരിക്കുന്നത്. ദാതാവിന് ഏതാനും ദിവസങ്ങൾ പ്രത്യേക മരുന്ന് നൽകി അസ്ഥിമജ്ജയിലെ സ്റ്റെം സെല്ലിനെ രക്തത്തിലോട്ട് എത്തിക്കുന്നു. തുടർന്ന് ഏഫറസിസ് യന്ത്രത്തിന്റെ സഹായത്തോടെ രക്തം ശേഖരിച്ച് അതിൽ സ്റ്റെം സെൽ മാത്രം വേർതിരിച്ച് എടുക്കുകയും ബാക്കിയുള്ള ഘടകങ്ങൾ ദാതാവിന് തിരികെ നൽകുകയും ചെയ്യുന്നു. ശസ്ത്രക്രിയയോ അനസ്തീഷ്യയോ ഇല്ലാതെ നടത്താൻ കഴിയുന്ന സുരക്ഷിതമായ ഒരു പ്രക്രിയയാണ് പെരിഫറൽ ബ്ലഡ് സ്റ്റെം സെൽ ദാനം. രക്തദാനം സുരക്ഷിതമാണ്, ലളിതമാണ്, മഹത്തായ മനുഷ്യ സേവനമാണ്. ഒരു യൂണിറ്റ് രക്തം നിരവധി രോഗികളുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ വെളിച്ചമാകാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആരോഗ്യവാന്മാരായ എല്ലാവരും സ്ഥിരമായി സ്വമേധയാ രക്തദാനം ചെയ്യാൻ മുന്നോട്ട് വരണം. ഇന്ന് നാം ദാതാവാകാം, നാളെ നമ്മളോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ രക്തം ആവശ്യമായി വരാം. രക്തദാനം മനുഷ്യരെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും മഹത്തായ സേവനമാണ്. രക്തദാനം മഹാദാനം എന്ന സന്ദേശം നമുക്കെല്ലാവർക്കും ഏറ്റെടുക്കാം.
1: ലോക രക്തദാതാ ദിനത്തോടനുബന്ധിച്ച് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ വിദഗ്ധയും ബ്ലഡ് ബാങ്ക് കൺസൾട്ടന്റുമായ ഡോക്ടർ സനൂജ പിങ്കി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 58 സെക്കൻഡും. ഇനി വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിനായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ 12 വർഷമായി സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിൽ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ച് ആയുഷ് മന്ത്രാലയം. അതിരുകൾക്കപ്പുറം മനുഷ്യത്വത്തെ ഒന്നിപ്പിക്കാൻ യോഗയ്ക്ക് കഴിയുമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവെക്കുമെന്ന് US പ്രസിഡന്റ്. കരാർ ഒപ്പുവെക്കൽ ഉറപ്പിക്കാതെ ഇറാൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രേലിയയ്ക്കും സ്കോട്ട്ലൻഡിനും ജയം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യ പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിൽ എത്തിച്ചേർന്നു. ഫ്രഞ്ച് നഗരമായ നീസിൽ എത്തിയ ശ്രീ മോദിക്ക് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ നവീകരണ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടിക്ക് പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റും സംയുക്തമായി ഇന്ന് തുടക്കം കുറിക്കും. തുടർന്ന് പ്രധാനമന്ത്രി സ്ലോവാക്കിയയിലേക്ക് തിരിക്കും. നീസിൽ തനിക്ക് ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികൾക്ക് നന്ദി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ഫ്രാൻസിൽ നിന്നും ആകാശവാണി പ്രതിനിധി ശൈലേഷ് മേനോൻ.
2: Prime Minister Narendra Modi will today join French President Emmanuel Macron for the inauguration of Bharat Innovates at the Palais des Expositions in Nice. Following the event, Prime Minister Modi and President Macron will hold bilateral talks at Villa Kirlos. The two leaders are expected to discuss cooperation in defense technology, trade and innovation, besides exchanging views on key regional and global development. The Prime Minister will later depart for Slovakia for the second leg of his visit.
1: ഫ്രാൻസിൽ നടക്കാനിരിക്കുന്ന G7 ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ബുധനാഴ്ച ട്രംപ് പ്രധാനമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖലകൾ, നിർമ്മിത

0: ബുദ്ധി, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചതിൽ ആശംസകൾ അറിയിച്ച സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുസിക്കിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. സെർബിയയുമായുള്ള സൗഹൃദത്തെ ഇന്ത്യ വളരെയധികം വിലമതിക്കുന്നുവെന്നും വരും വർഷങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ശക്തമായി വളരുമെന്നും ശ്രീ മോദി സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. കഴിഞ്ഞ 12 വർഷമായി സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിൽ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംരക്ഷണ പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിലൂടെ സാധാരണക്കാർക്ക് ഉയർന്ന നിലവാരമുള്ള ചികിത്സ നൽകുന്ന രാജ്യമായി അറിയപ്പെടുന്നതിൽ അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആരോഗ്യകരമായ ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനായി സർക്കാർ ഇത്തരം പ്രവർത്തനങ്ങൾ തുടരുമെന്നും ശ്രീ മോദി പറഞ്ഞു. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവെക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിന്റെ ഭാഗമായി തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലടുക്ക് എല്ലാവർക്കുമായി തുറന്നുകൊടുക്കുമെന്നും ട്രംപ് സാമൂഹ്യമാധ്യമത്തിലൂടെ അറിയിച്ചു. എന്നാൽ കരാർ പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ടു പോയില്ലെങ്കിൽ തിരിച്ചടിയുണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം കരാറിൽ ഒപ്പുവെക്കുന്നത് ഉടനടി നടക്കാൻ സാധ്യതയില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ് അറിയിച്ചു. ചന്ദ്ര ഉപരിതലത്തിലെ അതിശൈത്യത്തിൽ നിന്നും ലാൻഡറുകളെ സംരക്ഷിക്കുന്നതിന് കൃത്രിമ താപ സംവിധാനം വികസിപ്പിക്കാൻ ആണവോർജ വകുപ്പുമായി സഹകരിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ. ബംഗളൂരുവിൽ നടന്ന CSIR റൈസ് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചന്ദ്രന്റെ തണുത്തുറഞ്ഞ കാലാവസ്ഥയിൽ ചുരുങ്ങിയത് 200 ദിവസമെങ്കിലും നിലനിൽക്കാൻ സാധിക്കുന്ന പുതിയ ലാൻഡർ വികസിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും ISRO മേധാവി പറഞ്ഞു. ഇന്ന് ലോക രക്തദാന ദിനം. രക്തദാനത്തിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്നതിനായി എല്ലാ വർഷവും June 14 ലോക രക്തദാന ദിനമായി ആചരിക്കുന്നത്. മനുഷ്യത്വത്തിന്റെ ഒരു തുള്ളി രക്തം നൽകൂ, ജീവൻ രക്ഷിക്കൂ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രക്തദാനം ജീവൻ രക്ഷിക്കാനുള്ള ലളിതമായ മാർഗമാണെന്നും മിഥ്യാധാരണകൾ മാറ്റി എല്ലാവരും രക്തദാനത്തിനായി മുന്നോട്ട് വരണമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ചു. ഗിന്നസ് ലോക റെക്കോർഡ് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്ന പരിപാടിയിൽ 130 രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. ചടങ്ങിൽ ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ് പങ്കെടുത്തു. യോഗ ഒരു ജനകീയ പ്രസ്ഥാനമായി മാറിയെന്നും അതിരുകൾക്കപ്പുറം മനുഷ്യത്വത്തെ ഒന്നിപ്പിക്കാൻ യോഗയ്ക്ക് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: സാത്തിയോ യഹ അഭിയാൻ കേവൽ ഏക് റെക്കോർഡ് ബനാനേ തക് സീമിത് നഹീ ഹൈ ബൽകി यह एक वैश्विक संदेश देने का भी मौका है कि योग की किस प्रकार सीमाओं, भाषाओं, संस्कृतियों और देशों से परे संपूर्ण मानवता को एक सूत्र में जोड़ने की क्षमता रखता है.
0: June 21 നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടികളിൽ എല്ലാവരും പങ്കെടുക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കുന്ന കാലാതീതമായ മൂല്യങ്ങളെ യോഗ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി തജിക്കിസ്ഥാനിലെ ദുഷാൻബയിൽ നടന്ന യോഗാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ ഓസ്ട്രേലിയയ്ക്കും സ്കോട്ട്ലൻഡിനും ജയം. തുർക്കിക്കെതിരെ എതിരില്ലാത്ത 2 ഓസ്ട്രേലിയയുടെ ജയം. എതിരില്ലാത്ത 1 സ്കോട്ട്ലൻഡ് ഹെയ്ത്തിയെ പരാജയപ്പെടുത്തിയത്. പുലർച്ചെ നടന്ന ഖത്തർ സ്വിറ്റ്സർലൻഡ് ബ്രസീൽ മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ക്യൂറസാവയോയെ നേരിടും. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബിർമിംഗ്ഹാമിൽ രാത്രി 7 മത്സരം. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കോഴിക്കോടെത്തി. കളക്ട്രേറ്റിൽ അവലോകന യോഗത്തിൽ മന്ത്രി പങ്കെടുക്കുകയാണ്. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹം സന്ദർശനം നടത്തും. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. സമ്പർക്ക പട്ടികയിലുള്ള 4 പേരെ കൂടി ഇന്നലെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം നിപ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു.

0: കേരളത്തിൽ ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൗകര്യം കേരളത്തിൽ ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ 1-ാം ഘട്ടം. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സെൻസസാണ് ആരംഭിക്കുന്നത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടത്തിയെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരാതിയെ തുടർന്ന് US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിനെതിരെ ബംഗളൂരു പോലീസ് കേസെടുത്തു. സ്ഥാപനത്തിന്റെ വിദേശ ഫണ്ടുകൾ രാജ്യത്തെ നക്സൽ ബാധിത പ്രദേശങ്ങളിൽ അനധികൃതമായി വിനിയോഗിച്ചുവെന്നാണ് ED ആരോപണം. ഈ വർഷം ഏപ്രിൽ മാസം നടത്തിയ പരിശോധനയിലാണ് സ്ഥാപനം ഫെമ നിയമം ലംഘിച്ചതായി കണ്ടെത്തിയതെന്ന് ED അറിയിച്ചു. തൊഴിൽ സ്ഥിതി വിവര കണക്കുകൾ സംബന്ധിച്ച ഉന്നതതല സാങ്കേതിക വിദഗ്ധ സമിതിയുടെ ചെയർമാനായി സാമ്പത്തിക വിദഗ്ധൻ പ്രൊഫസർ അലക് എൻ ശർമ്മയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ അദ്ദേഹം മാനവ വികസന കേന്ദ്രത്തിന്റെ ഡയറക്ടറാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിനായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫ്രഞ്ച് പ്രസിഡന്റുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ 12 വർഷമായി സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിൽ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ച് ആയുഷ് മന്ത്രാലയം. അതിരുകൾക്കപ്പുറം മനുഷ്യത്വത്തെ ഒന്നിപ്പിക്കാൻ യോഗയ്ക്ക് കഴിയുമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ്. കരാർ ഒപ്പുവയ്ക്കൽ ഉറപ്പിക്കാതെ ഇറാൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രേലിയയ്ക്കും സ്കോട്ട്ലൻഡിനും ജയം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി തൃശൂർ. ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും. ഇന്ന് ആകാശവാണി ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും അവതരിപ്പിക്കുന്നത് കൊച്ചി ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഇന്റർവെൻഷനൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ നിജിൽ ക്ലീറ്റസ്.
2: ആകാശവാണിയുടെ പ്രിയ ശ്രോതാക്കൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹാശംസ. ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും എന്ന ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച ആകാശവാണി തൃശൂർ നിലയത്തിന് ആദ്യം തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. ഞാൻ ഡോക്ടർ നിജിൽ ക്ലീറ്റസ്. എറണാകുളം ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കാർഡിയോളജിസ്റ്റായി ജോലി ചെയ്യുന്നു. കാർഡിയോളജിസ്റ്റ് എന്ന ഹൃദയത്തെ ശുശ്രൂഷിക്കുന്ന ജോലിയുടെ തിരക്കുകൾക്കിടയിലും ഹൃദയത്തെ തൊടുന്ന സംഗീതവും എൻ്റെ ഒരു ജീവിതത്തിലെ പ്രിയപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കൊണ്ടുനടക്കാൻ ശ്രമിക്കാറുണ്ട്. കുട്ടിക്കാലം മുതൽ തന്നെ ജീവിതത്തിലേക്ക് സംഗീതം വന്നു ചേരാൻ ഒരു വലിയ കാരണം ആകാശവാണി തന്നെയായിരുന്നു. ശരിക്കും എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ ഒരു പശ്ചാത്തല സംഗീതം തന്നെ റേഡിയോ ആയിരുന്നു. കാരണം ഉറക്കമെഴുന്നേറ്റ് വരുന്ന തന്നെ പ്രഭാത ഭൈരിയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടുകൊണ്ടാണ്. 7 മണിയുടെ വാർത്തയും വയലും വീടും പരിപാടി, പിന്നെ അതിനിടയിൽ വരുന്ന പരസ്യങ്ങൾ, ഉജാലയുടെ പരസ്യം, ഇതെല്ലാം എൻ്റെ കുട്ടിക്കാലത്തെ ശബ്ദങ്ങളായിരുന്നു. ലളിതഗാന പരിപാടി, ഞായറാഴ്ചകൾ, രഞ്ജിനി, ഇതെല്ലാമായിട്ട് എൻ്റെ കുട്ടിക്കാലത്തെ ഒരു മനോഹരമാക്കിയത് ശരിക്കും ആകാശവാണിയിലെ ശബ്ദങ്ങൾ തന്നെയായിരുന്നു എന്ന് പറയാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ എന്നോടൊപ്പം നടന്ന ചില പ്രിയപ്പെട്ട പാട്ടുകളാണ്. ഈ പാട്ടുകളെന്ന് പറയുന്നത് എൻ്റെ ഓർമ്മകൾ തന്നെയാണ്, എൻ്റെ അനുഭവങ്ങളാണ്. അങ്ങനെ എൻ്റെ ഹൃദയത്തോട് ഏറ്റവും അടുത്ത ചില പാട്ടുകളിലൂടെ ഈ ഒരു മനോഹരമായ സംഗീതയാത്ര നമുക്ക് ആരംഭിക്കാം. എൻ്റെ പാട്ടോർമ്മകൾ തുടങ്ങുന്നത് ആലപ്പുഴയിലെ വട്ടയാലെന്ന് പറയുന്ന എൻ്റെ ഒരു നാട്ടിൽ നിന്നാണ്. എനിക്കന്ന് 5-6 വയസ്സ് പ്രായമുള്ളൊരു കാലമാണ്. മാതാപിതാക്കൾ നൈജീരിയയിലെ അധ്യാപകരായിട്ട് ജോലി ചെയ്തിട്ട് തിരികെ നാട്ടിലേക്ക് മടങ്ങിയെത്തിയൊരു സമയമാണ്. അന്ന് ലോകത്തെക്കുറിച്ചോ സംഗീതത്തെക്കുറിച്ചോ പ്രത്യേകിച്ച് ഒന്നും അറിയാത്തൊരു പ്രായമാണ്. വീടിനകത്തും മുറ്റത്തുമൊക്കെ ഓടിക്കളിച്ച് നടക്കുമ്പോൾ പശ്ചാത്തലത്തിൽ എപ്പോഴും ഒരു സംഗീതമുണ്ടായിരുന്നു. അത് വീട്ടിലെ ഒരു അക്കായുടെ ഡബിൾ ഡെക്ക് കാസറ്റ് പ്ലെയർ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ ഒരു മ്യൂസിക് സിസ്റ്റം എന്തോ ഒരു വലിയ അത്ഭുത

അന്തരം പോലെയായിരുന്നു എനിക്ക്. വലിയ സ്പീക്കറുകൾ, ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാസറ്റുകൾ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രസ് ചെയ്യുന്ന ബട്ടണുകൾ, എല്ലാം ഒരു മാന്ത്രികലോകം പോലെയാണ്. അതിലൂടെ പലപ്പോഴും മുഴങ്ങിക്കൊണ്ടിരുന്നത് തരംഗിണിയുടെ കാസറ്റുകളായിരുന്നു. അന്നത്തെ കാലത്ത് നമ്മുടെ എല്ലാവർക്കും അറിയാം, ദാസേട്ടൻ്റെ ശബ്ദത്തിൽ രവീന്ദ്രൻ മാഷിൻ്റെ സംഗീതവും ചേർന്ന് ഒരുപാട് സുവർണ ഗാനങ്ങളുള്ള കാസറ്റ്സ് ആയിരുന്നു തരംഗിണിയുടെ. അപ്പോൾ ഈ പാട്ടുകളൊക്കെ ഇന്നത്തെ പോലെ ഒരു രണ്ട് രണ്ടര മിനിറ്റിൽ തീരുന്ന പാട്ടുകളൊന്നുമല്ല, എല്ലാം ഒരുപാട് സമയമെടുത്ത് ആറോ ഏഴോ മിനിറ്റൊക്കെ ഇരുന്ന് പതിയെ പോകുന്ന പാട്ടുകളാണ്. അതൊരു പൂ വിരിയുന്ന പോലെ, ഒരു കഥ പറയുന്ന പോലെ വളരെ സ്ലോ ആയിട്ടുള്ള പാട്ടുകൾ. അന്ന് ആർക്കും ഭയങ്കര ധൃതിയൊന്നും ഇല്ലാത്തൊരു കാലമാണല്ലോ, പാട്ടുകൾക്കും ഒരു ശ്വാസം എടുക്കാൻ സമയമുള്ള ഒരു കാലഘട്ടം. അന്നത്തെ ഒരു കാലത്തിൻ്റെ ഓർമ്മകൾക്കൊപ്പം ഇന്നും എൻ്റെ മനസ്സിൽ ആദ്യം വന്ന് നിൽക്കുന്നത് ആലപ്പുഴയിലെ എൻ്റെ പഴയ വീട്ടുമുറ്റം തന്നെയാണ്. രവീന്ദ്രൻ മാഷിൻ്റെ സംഗീതത്തിൽ ബിച്ചു തിരമല വരികൾ എഴുതിയ യേശുദാസ് മനോഹരമായി ആലപിച്ച മാവ് പൂത്ത പൂവനങ്ങളിൽ എന്ന പാട്ട്.

കുറച്ചുകൂടെയൊക്കെ വലുതായപ്പോൾ എൻ്റെയൊക്കെ ഒരു 5-ാം ക്ലാസ് 6-ാം ക്ലാസ് സമയത്താണെന്ന് തോന്നുന്നു. അന്നുവരെ നമ്മൾ കേട്ട് വളർന്ന ഒരു സംഗീതത്തിൻ്റെ ഒരു കാലഘട്ടം പെട്ടെന്ന് ഒരു മാറ്റമാണ് വന്നത്. അന്ന് എല്ലാവർക്കും അറിയാം, ഒരു കൊടുങ്കാറ്റ് പോലെയാണ് ഏറാമൻ്റെ സംഗീതം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വരുന്നത്. അതുവരെ പരിചയമില്ലാത്തൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ലോകത്തേക്കാണ് ആ സംഗീതം എന്നെ കൊണ്ടുപോയത്. അത് ഓരോ പാട്ടും ഓരോ പാട്ടിലെ ശബ്ദങ്ങളും എല്ലാം ഒരു പുതിയ അനുഭവങ്ങളായിരുന്നു. ശരിക്കും എൻ്റെ ഒരു തലമുറ മുഴുവൻ ശരിക്കും ആ ഏറാമൻ്റെ സംഗീതത്തിൻ്റെ ഫാൻസായി മാറി എന്ന് പറയും. അപ്പോൾ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, അന്ന് ഏറാമൻ്റെ ഓരോ പുതിയ പുതിയ സിനിമകൾ വരുമ്പോൾ അതിൻ്റെ വേൾഡ് വൈഡ് കാസറ്റ് റിലീസ് എന്നൊരു സംഭവമുണ്ട്. അത് നമ്മൾ പത്രങ്ങളിൽ കാണാം, വലിയ അക്ഷരങ്ങളിൽ ജെന്റിൽമാൻ, കാതലൻ, ഇന്ത്യൻ, ഇങ്ങനെ റഹ്മാൻ സംഗീതം ചെയ്യുന്ന സിനിമകളുടെ കാസറ്റ് റിലീസ് തന്നെ വലിയൊരു സംഭവമായിട്ടാണ് പത്രങ്ങളിൽ കാണുന്നത്. അങ്ങനെയുള്ള വാർത്തകൾ വരുന്ന ദിവസം റിലീസ് ദിവസം തന്നെ അടുത്തുള്ള കാസറ്റുകളിലേക്ക് ഓടും. അപ്പോൾ അവിടെ ഈ പുതിയ കാസറ്റുകളൊക്കെ ഇങ്ങനെ ഷെൽഫിൽ നിരത്തി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് ആദ്യം ഈ പാട്ടുകൾ അവിടെ നിന്ന് കേൾക്കും. പിന്നെ നമ്മൾ ചെറിയ ചെറിയ സമ്പാദ്യങ്ങളൊക്കെ കൂട്ടി വെച്ചിട്ട് ആ കാസറ്റ്സൊക്കെ വാങ്ങിക്കും. അങ്ങനെ കാസറ്റ് കടയിൽ പോയി അത് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആ ടേപ്പ് റെക്കോർഡറിലിട്ട് അത് പ്ലേ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഒരു ആവേശമുണ്ടത്. ആ പാട്ടുകൾ ആദ്യം നമ്മുടെ ഒരു വീട്ടിലത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അത് ശരിക്കും പറഞ്ഞറിയിക്കാനാവാത്തൊരു സന്തോഷമാണ്. ഇന്നും അതുകൊണ്ട് ആ പാട്ടുകൾ കേൾക്കുമ്പോൾ ആ ഒരു പഴയ കാസറ്റിൻ്റെ ചക്രങ്ങളുള്ളിൽ എവിടെയോ വീണ്ടും ഇങ്ങനെ കറക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു പാട്ടാണ് എന്നവളെ അടി എന്നവളെ എന്ന് കാതൽ എന്ന ചിത്രത്തിലെ വൈരമുത്തുവിൻ്റെ ഗാനരചനയിൽ എ ആർ റഹ്മാൻ സംവിധാനം ചെയ്ത് ഉണ്ണികൃഷ്ണൻ്റെ ആലാപനത്തിലെ മനോഹരമായ പാട്ട്.

മലയാളത്തിൽ ഞാൻ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരുന്ന പാട്ടുകൾ കൂടുതലും ജോൺസൺ മാഷിൻ്റെയും രവീന്ദ്രൻ മാഷിൻ്റെയും പാട്ടുകളായിരുന്നു. ജോൺസൺ മാഷിൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ എപ്പോഴും ഒരു ഒരു ഗ്രാമത്തിൻ്റെ ഒരു ആത്മാവാണ് ശരിക്കും ആ പാട്ടുകളിൽ ജീവിക്കുന്നതെന്ന് തോന്നിപ്പോൾ. അങ്ങനെ അതിഭീകരമായ ഓർക്കസ്ട്രേഷനോ സങ്കീർണതകളോ ഒന്നുമില്ല. ഒരു ഫ്ലൂട്ട്, കുറച്ച് സ്ട്രിങ്സ്, ഒരു ചെറിയ തബല, അത്രയും മാത്രം മതി ഒരു മനോഹരമായിട്ടുള്ളൊരു പാട്ടുണ്ടാവാൻ. അക്കാലത്ത് നമ്മൾ കണ്ട സിനിമകളും എല്ലാം അങ്ങനെ തന്നെയായിരുന്നല്ലോ. സത്യൻ അന്തിക്കാടിൻ്റെ സിനിമകൾ, ചെറിയ ഗ്രാമങ്ങൾ, സാധാരണ മനുഷ്യർ, അവരുടെ ചെറിയ സന്തോഷങ്ങളുടെ കഥകൾ. അപ്പോൾ ജോൺസൺ മാഷിൻ്റെ സംഗീതത്തിൽ ചിത്ര ചേച്ചിയുടെ പാട്ട് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു മാജിക് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് കുന്നിമണി ചെപ്പ് തുറന്നെന്നുള്ള ചിത്ര ചേച്ചി പാടുന്ന പാട്ട്. അതിങ്ങനെ കേൾക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു സമാധാനം അത് വിവരിക്കാൻ ശരിക്കും വാക്കുകൾ പോരാ. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾ, പൊന്മുട്ടയിടുന്ന താറാവുന്ന ചിത്രത്തിലെ മനോഹരമായിട്ടുള്ള പാട്ട്.

സ്കൂളിൽ ചെറിയ ചെറിയ മത്സരവേദികളിലൊക്കെ പാട്ടുപാടാൻ തുടങ്ങിയ ഒരു കാലത്ത് എന്നെ ഏറ്റവും കൂടുതൽ വിസ്മയിപ്പിച്ചത് രവീന്ദ്ര മാഷ് ദാസേട്ടന് വേണ്ടി ഉണ്ടാക്കിയ പാട്ടുകളാണ്. ആ പാട്ടുകളൊക്കെ ദാസേട്ടൻ പാടുന്ന കേൾക്കുമ്പോൾ വളരെ അനായാസമാണെന്ന് തോന്നുമെങ്കിലും വേറൊരാൾക്കത് പാടി ഫലിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം ദാസേട്ടനത് പാടി വെച്ചിരിക്കുന്നത് അത്രയും സങ്കീർണമായ സഞ്ചാരങ്ങൾ വളരെ അനായാസമായിട്ട് അതിൻ്റെ ഉയർച്ചകൾ താഴ്ചകൾ അതിലെ ഭാവത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ എല്ലാം വളരെ മനോഹരമായിട്ട് ഉള്ള പാട്ടുകളാണ് ദാസേട്ടനും രവീന്ദ്ര മാഷും കൂടി ചേർന്നുണ്ടാക്കിയത്. ആ പാട്ടുകൾ എനിക്ക് തോന്നിയിട്ടുള്ളത് സംഗീതം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തന്നെ ഒരു വലിയ പാഠപുസ്തകമാണ്. അതൊരു പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. പക്ഷെ അതേസമയം തന്നെ പാട്ട് കേൾക്കുന്നവർക്ക് അത് വളരെ വലിയൊരു ഒരു അനുഭവമായിട്ട് മാറുന്നൊരു കാര്യമാണ്. അപ്പോൾ രവീന്ദ്ര മാഷിൻ്റെ ഇങ്ങനെ ഒരുപാട് സങ്കീർണമായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് പാട്ടുകളുണ്ടെങ്കിലും പക്ഷേ എനിക്ക് ആ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പക്ഷേ ഒരു ലളിതമായിട്ടുള്ളൊരു പാട്ടാണ്, സായന്തനം ചന്ദ്രിക എന്ന് തുടങ്ങുന്ന കമലതലത്തിലെ പാട്ട്. അത് ഒരു വല്ലാത്തൊരു സൂത്തനിങ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. നമ്മൾ വൈകിട്ട് കാറിൽ ഈ പാട്ടും കേട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാകുന്നൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കൈതപ്പുറത്തിൻ്റെ വരികൾക്ക് രവീന്ദ്ര മാഷിൻ്റെ സംഗീതത്തിൽ കമലതലം എന്ന ചിത്രത്തിൽ ദാസേട്ടനും ചിത്രചേച്ചിയും പാടിയ സായന്തനം ചന്ദ്രികാലോലമെന്ന പാട്ട്.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
2: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
3: ദൃശ്യം കണ്ണാശുപത്രി അക്കൗണ്ടൻസ് അക്കാഡമി, ചോദ്യം ഉത്തരം ചിന്താവിഷയം, തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
4: സി ആർ എപ്പിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി.
5: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
6: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
7: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
8: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
9: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
8: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
9: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
10: മൗലന്ന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ, വ്യാഴം, ഞായർ രാവിലെ 7:00.
11: അമിതവണ്ണമുള്ളവർക്ക് ബരിയാട്രിക് ശസ്ത്രക്രിയ മിതമായ നിരക്കിൽ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
12: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
13: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
12: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
14: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി,
12: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
14: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
12: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
9: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
8: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
15: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം, ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:00.
16: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
17: ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും തുടരുന്നു.
18: എന്നെ പോലെയുള്ള ഒരു 90s കിഡ്സിന് മോഹൻലാൽ എന്ന പേര് ഒരു ഒരു നടനേക്കാളൊരു ഒരു വികാരം തന്നെയാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ശരിക്കും അത് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും മനസ്സിലാവണമെന്നില്ല. കാരണം ഇന്ന് ഇവർ കാണുന്ന മോഹൻലാലല്ല അന്നത്തെ നമ്മുടെ ലാലേട്ടൻ. എത്രയോ കഥാപാത്രങ്ങളാണ് അന്ന് നമ്മുടെ മനസ്സിലിങ്ങനെ വന്ന് കയറിയിട്ടുള്ളത്. കിരീടത്തിലെ സേതുമാധവൻ, നമുക്ക് മാർക്കാൻ മുന്തിരിത്തോപ്പുകളിലെ സോളമൻ, തൂവാനത്തുമ്പുകളിലെ ജയകൃഷ്ണൻ, കിലുക്കത്തിലെ ജോജി, അങ്ങനെ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചും കരയിപ്പിച്ചും ചിന്തിപ്പിച്ചും പ്രണയിപ്പിച്ചും അങ്ങനെ ജീവിതത്തിൻ്റെ നമ്മുടെ ഭാഗമായി മാറിയ ഒരുപാട് കഥാപാത്രങ്ങൾ. അന്ന് ശരിക്കും ഒരു മലയാളിക്ക് ലാലേട്ടനെ ഇഷ്ടപ്പെടാതിരിക്കാൻ സാധിക്കില്ല. അതുപോലെ

0: ഒരു കരിസ്മയും അത്രയ്ക്കും ഒരു ഓറയാണ് ആൾക്ക്. അപ്പോൾ അന്നത്തെ ലാലേട്ടൻ്റെ അഭിനയത്തിലെ ഒരു കുസൃതിയും നിഷ്കളങ്കതയും ആ ഒരു തമാശയെല്ലാം ചേർന്ന ഒരു ചിത്രമായിരുന്നു പ്രിയദർശൻ്റെ വന്ദനം. ആ ചിത്രത്തിലെ അന്തിപ്പൊൻവട്ടം കടലിൽ മെല്ലെ താഴുമ്പോൾ ആ ഒരു പാട്ട് ഇന്നും കേൾക്കുമ്പോൾ മനസ്സിങ്ങനെ സന്തോഷത്തോടെ എങ്ങോട്ടൊക്കെയോ സഞ്ചരിക്കും. അപ്പോൾ ആ മനോഹരമായ പാട്ട്, അതിൻ്റെ സംഗീത സംവിധാനം ഔസേപ്പച്ചനാണ്, വരികൾ ഷിബു ചക്രവർത്തി, എം ജി ശ്രീകുമാറും സുജാതയും പാടിയ മനോഹരമായൊരു പാട്ട്.
1: അന്തിപ്പൊൻവട്ടം കടലിൽ മെല്ലെ താഴുമ്പോൾ മാനത്തെ മുല്ലത്തറയിലെ മാണിക്കച്ചേപ്പ് വിണ്ണിനി മാണിക്കച്ചേപ്പ്
2: അന്തിപ്പൊൻവട്ടം.

എൻ്റെ ഒരു ടീനേജ് കാലത്താണ് വിദ്യാസാറിൻ്റെ പാട്ടുകൾ വലിയൊരു ക്രേസായിട്ട് മാറുന്നത്. അന്നുവരെ നമ്മൾ കേട്ട് പരിചയിച്ചിരുന്ന മലയാളം പാട്ടിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നത്. അന്ന് എ ആർ റഹ്മാൻ ഒരു വലിയ ക്രേസായിട്ട് നിൽക്കുന്നൊരു സമയത്ത് എ ആർ റഹ്മാൻ്റെ പാട്ടുകളിലെ ആ ഒരു സാങ്കേതിക തെയ്യവും അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിൻ്റെ ആ ഒരു ശബ്ദങ്ങൾ ഒരുമിച്ച് കൂട്ടിയിണക്കിയിട്ടുള്ളൊരു പ്രത്യേകമായൊരു മ്യൂസിക്കായിരുന്നു വിദ്യാസാറിൻ്റെത്. അതുകൊണ്ട് തന്നെ വിദ്യാസാറിൻ്റെ ആ കാലത്ത് ഇറങ്ങിയ എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മലയാളത്തിലെ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടെന്ന് പറഞ്ഞാൽ എടുത്തു പറയാൻ ശരിക്കും പ്രയാസമാണ്. കാരണം ഓരോ പാട്ടുകളും നമുക്ക് ഓരോ ഓർമ്മകളാണ് ആ പാട്ടുകളെല്ലാം. എന്നാലും ഹൃദയത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പാട്ടെന്ന് പറഞ്ഞാൽ എന്തേ ഇന്നും വന്നില്ല എന്നൊരു ഗാനമാണ്. ഗ്രാമഫോൺ എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക്

വിദ്യാസാഗർ മ്യൂസിക് നൽകിയ ആ ഒരു പാട്ട്, അത് നമ്മുടെ ഭാവഗായകൻ ജയചന്ദ്രന്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ അതൊരു പാട്ട് മാത്രമല്ലാതാവുകയാണ്, നമ്മുടെ ആ ഒരു പ്രത്യേക കാലഘട്ടത്തിന്റെ ഒരു ശബ്ദമായിട്ട് അത് മാറുന്നു. ഇന്നും ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് അറിയാതെ ആ ഒരു ഒരു ടീനേജ് കാലത്തിലേക്ക് തിരിച്ചു നടക്കുന്ന ഒരു കാര്യമാണ്.

പത്മരാജന്റെ സിനിമകൾ എനിക്ക് ഇന്നൊരു നോവൽ വായിക്കുന്ന ഒരു അനുഭവമാണ് തന്നിട്ടുള്ളത്. തൂവാനത്തുമ്പികൾ, മൂന്നാം പക്കം, ഞാൻ ഗന്ധർവൻ, ഇന്നലെ, അങ്ങനെ ഓരോ സിനിമയും വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ സഞ്ചരിക്കുമെങ്കിലും എല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കോമൺ ഫാക്ടറുണ്ട്, ഒരു മനുഷ്യബന്ധങ്ങളുടെ ഒരു ആർദ്രത. ഒരുപാട് സ്വാഭാവികമായിട്ടുള്ള സംഭാഷണങ്ങൾ, നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യരുടെ കഥകൾ പറഞ്ഞു പോയ പത്മരാജൻ ചിത്രങ്ങളിൽ, അതിലെ ഗാനങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. കാരണം എപ്പോഴും നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ നമുക്ക് പത്മരാജൻ്റെ സിനിമകളിൽ നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. പത്മനാഭൻ്റെ സിനിമകളിലെ പാട്ടുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിലൊന്നാണ് ഇന്നലെ എന്ന ചിത്രത്തിലെ നീ വിൺ പൂ പോലും തുടങ്ങുന്ന ആ ഒരു പാട്ട്. യേശുദാസും ചിത്രയും ചേർന്ന് ആലപിച്ച ഈ പാട്ടിന് സംഗീതം നൽകിയിരിക്കുന്ന പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥാണ്, വരികൾ രചിച്ചിരിക്കുന്നത് കൈതപ്രം.

കാർഡിയോളജിസ്റ്റ് ആയിട്ട് കൊച്ചിയിൽ നിന്ന് ജോലി ആരംഭിച്ചതിൽ പിന്നെയാണ് ജീവിതം കുറച്ച് തിരക്കായി. ആശുപത്രിയിലെ ഒ പി, വാർഡുകൾ, കാത്ത് ലാബിലെ ഡ്യൂട്ടി, അങ്ങനെ പാട്ടിനും സംഗീതത്തിനും ഒന്നും അങ്ങനെ സമയമില്ലാത്തൊരു കാലത്താണ് എപ്പോഴോ സോഷ്യൽ മീഡിയയിലൂടെ രവിയേട്ടൻ്റെ പാട്ടെഴുത്തുകൾ വായിച്ചു തുടങ്ങുന്നത്. അത് വായിക്കും തോറും ഒരു വല്ലാത്തൊരു അനുഭവമായിട്ട് മാറി. കാരണം പഴയകാല പാട്ടുകളുടെ പിറവിക്കും പിന്നിലെ കഥകൾ, സംഗീത സംവിധായകരുടെയും ഗാനരചയിതാക്കളുടെയും സൗഹൃദങ്ങൾ, അങ്ങനെ എല്ലാം വായനക്കാരനെ ആ ഒരു കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു മനോഹരമായിട്ടുള്ള എഴുത്തായിരുന്നു രവി മേനോൻ സാറിൻ്റെ. അപ്പോൾ ആ ഒരു പാട്ടെഴുത്തിലൂടെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ദേവരാജൻ മാസ്റ്ററെയും വയലാറിനെയും അർജുനൻ മാഷിനെയും ദക്ഷിണാമൂർത്തി സ്വാമിയും എല്ലാം രവിയേട്ടൻ്റെ പാട്ടെഴുത്തിലൂടെയാണ് അടുത്തറിയുന്നത്. പിന്നീട് ആ ഒരു കാലഘട്ടത്തിലെ പാട്ടുകൾ കേൾക്കുക എന്ന് പറയുന്ന ഒരു ആവേശമായിട്ട് മാറി. ആ പഴയ പാട്ടുകൾ തേടി പിടിച്ച് കേൾക്കുക, അതിൻ്റെ ചരിത്രം മനസ്സിലാക്കുക, അതൊക്കെ ഒരു അങ്ങനെ വീണ്ടും ആ ഒരു പാട്ടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് വീണ്ടും തിരിച്ചു വരികയായിരുന്നു. അങ്ങനെ പഴയ പാട്ടുകളിൽ മനസ്സിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പാട്ടാണ് ഹൃദയ സരസിലെ പ്രണയപുഷ്പം എന്ന ആ ഒരു അനശ്വര ഗാനം. പാടുന്ന പുഴ എന്ന 1968 സിനിമയിൽ ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സംഗീതമാണ് പാടിയിരിക്കുന്നത്. യേശുദാസ്.

പുതിയ തലമുറയിലേക്ക് വരുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് സംഗീത സംവിധായകരും പാട്ടുകാരും ഉണ്ട്. അങ്ങനെ പുതിയ തലമുറയിലെ പാട്ടുകാരിൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ശബ്ദമാണ് സൂരജ് സന്തോഷിൻ്റെത്. ആ പാട്ടിൻ്റെ ഒരു വരികളുടെ ഒരു അർത്ഥം അത് മനസ്സിലാക്കി പാടുന്ന ഒരാൾ, പാട്ടിൻ്റെ ഒരു ഭാവം അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കാൻ ഒരു പ്രത്യേക കഴിവ് അദ്ദേഹത്തിൻ്റെ ആലാപനത്തിലുണ്ട്.

അതുപോലെ തന്നെ പുതിയ സംഗീത സംവിധായകരില് വിഷ്ണു വിജയിന്റെ പാട്ടുകൾ ഒരു പ്രത്യേക മാജിക്കാണ്. അപ്പോൾ ഇവരൊരുമിച്ച ഒരു മനോഹരമായ ഗാനം, അത് ഈ ഒരു കാലഘട്ടത്തിലെ വളരെ ഒരു സോൾഫുൾ ആയിട്ടുള്ളൊരു പാട്ട് തന്നെ പറയാം, ആരാധിക എന്ന് പറയുന്ന പാട്ട്. ആ പാട്ടിൽ ശരിക്കും ഒരു ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ശബ്ദമുണ്ട്. അതുപോലെ തന്നെ അതിൽ എവിടെയോ പഴയ പാട്ടുകളുടെ ഒരു സംഗീതത്തിൻ്റെ ആത്മാവ് നമുക്ക് ആ പാട്ടിൽ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ വിഷ്ണു വിജയൻ്റെ സംഗീതത്തിൽ വിനായക് ശശികുമാറാണ് ലിറിക്സ് എഴുതിയിരിക്കുന്നത്. പാടിയിരിക്കുന്നത് സൂരജ് സന്തോഷും മധുവന്തിയും. ആ

ചില സിനിമകൾ കാലം എത്ര കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. അത്തരത്തിലൊരു ഹൃദയസ്പർശിയായിട്ടുള്ളൊരു സിനിമയായിരുന്നു ഉസ്താദ് ഹോട്ടൽ. ഫൈസിയുടെ അപ്പൂപ്പൻ്റെയും കഥ പറഞ്ഞ തിലകൻ എന്ന ആ മഹാനടൻ്റെ ഒരുപാട് അഭിനയമുഹൂർത്തങ്ങൾ നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രമാണ്. ആ ചിത്രത്തിലെ പാട്ടുകളും അതിമനോഹരങ്ങളാണ്. പാട്ടുകളും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു സിനിമയും അതിലെ പാട്ടുകളുമാണ്. അപ്പോൾ അതിൽ ഗോപി സുന്ദറിൻ്റെ ഒരു ഓൾ ടൈം ബെസ്റ്റ് എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പാട്ടുകൾ എല്ലാം ആ ഒരു സിനിമയുടെ ആ ഒരു ആത്മാവ് ശരിക്കും തൊട്ടറിയുന്ന തരത്തിലുള്ള സംഗീതമാണ് ആ പടത്തിലെ പാട്ടുകൾക്ക്. അപ്പോൾ അതിൽ തന്നെ വാതിലിൽ ആ വാതിൽ എന്ന ആ പാട്ട്, അത് ആ സിനിമയുടെ മുഴുവൻ ഒരു സോളും ആ ഒരു പാട്ടിലും ശരിക്കും നമുക്ക് കാണാം. അപ്പോൾ ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയിൽ ഗോപി സുന്ദറിൻ്റെ സംഗീതത്തിൽ റഫീഖ് അഹമ്മദിൻ്റെ വരികളാണ് പാടിയിരിക്കുന്നത്, ഹരിചരൺ.

ആകാശവാണിയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു മനോഹരമായ ഓർമ്മ എനിക്ക് പങ്കുവയ്ക്കാനുണ്ട്. ആകാശവാണിയുടെ കൊച്ചിൻ റെയിൻബോ എഫ് എമ്മിന് വേണ്ടി എൻ്റെ സുഹൃത്തും ആസ്റ്റർ മെഡിസിറ്റിയിലെ കാർഡിയോളജിസ്റ്റുമായിട്ടുള്ള ഡോക്ടർ സന്ദീപ് രാജശേഖരൻ, അദ്ദേഹം സംഗീത സംവിധാനം ചെയ്ത ഒരു മനോഹരമായിട്ടുള്ള ലളിതഗാനം എനിക്ക് പാടാനുള്ള അവസരം കിട്ടിയിരുന്നു. അപ്പോൾ പിന്നീട് ആ പാട്ട് കൊച്ചിൻ റെയിൻബോ എഫ് എമ്മിലൂടെ കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു അഭിമാനവും സന്തോഷമൊക്കെ തോന്നി. കാരണം കുട്ടിക്കാലത്ത് തൊട്ട് നമ്മൾ വളരെ വിസ്മയത്തോടെ കേട്ടിരുന്ന ആ ആകാശവാണിയിലൂടെ സ്വന്തം പേര് അനൗൺസ് ചെയ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞ് ആ പാട്ട് സ്വന്തം ശബ്ദത്തിൽ കേൾക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമായിരുന്നു. എൻ്റെ ഒരു സംഗീത ജീവിതത്തിലെ ആകാശവാണി വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാട്ടിൻ്റെ കുറച്ച് വരികൾ ഞാനൊന്ന് പാടാം.

0: അപ്പോൾ ഇത്രയും നേരം ഈ പാട്ട് വഴിയിൽ എന്നോടത്ത് സഞ്ചരിച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട ഗാനങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനൊരു അവസരം തന്ന ആകാശവാണി തൃശ്ശൂരിനും സ്നേഹം നന്ദി രേഖപ്പെടുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും അവതരിപ്പിച്ചത് കൊച്ചി ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഇന്റർവെൻഷനൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ നിജിൽ ക്ലീറ്റസ്.
2: നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആകാശവാണി തൃശൂർ നിലയത്തിലേക്ക് എഴുതുക. അയക്കേണ്ട വിലാസം: ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തൃശൂർ, രാമവർമ്മപുരം PO, പിൻകോഡ് 6806.

ആഴിക്കറിയാം ആഴിമുഖങ്ങൾ. ഈ നാടകത്തിൽ കെസ്റ്റർ, ദലീമ എന്നിവർ പാടിയത്. ഇരുമ്പനം ഗോപാലൻ്റെ വരികൾക്ക് ഈണം പകർന്നത് ഫ്രാൻസിസ് വലപ്പാട്ട്.

0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: നാടകഗാനങ്ങളാണ് കേട്ടത്.
1: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.

ആകാശവാണി തൃശൂർ. കഥകളിപ്പദങ്ങൾ അഭിജിത്ത് വർമ്മയും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് പി കെ ശ്രീരാഗ് വർമ്മ, വെള്ളിനേഴി ആനന്ദൻ ചെണ്ട, ചെർപ്പളശ്ശേരി ഹരിഹരൻ മദ്ദളം. ഉണ്ണായി വാര്യർ രചിച്ച നളചരിതം മൂന്നാം ദിവസം ആട്ടക്കഥയിൽ നിന്നുള്ള ചില പദങ്ങൾ. നളനിൽ നിന്ന് വേർപെട്ട ദമയന്തി ഏറെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഒടുവിൽ സ്വപിതാവിൻ്റെ രാജധാനിയിൽ എത്തിച്ചേർന്നു. തുടർന്ന് നളനെ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയാണ്. നളനുമായി ഏറെ സാദൃശ്യമുള്ള ഒരു വ്യക്തി ബാഹുകൻ എന്ന പേരിൽ അയോധ്യയിലെ ഋതുപർണ രാജാവിൻ്റെ സാരഥിയായി കഴിയുന്നു എന്ന സൂചന കിട്ടി. ബാഹുകനെ കുണ്ടിനത്തിൽ എത്തിക്കുവാനായി ദമയന്തിയുടെ അടുത്ത ശ്രമം. അതിൻ്റെ ഭാഗമായി തൻ്റെ രണ്ടാം സ്വയംവരം ഉടൻ നടന്നേക്കും എന്ന ഒരു വാർത്ത അയോധ്യ രാജധാനിയിൽ അറിയിക്കുവാൻ സുദേവൻ എന്ന ബ്രാഹ്മണനെ ദമയന്തി നിയോഗിക്കുകയാണ്. സുദേവൻ അയോധ്യയിലെത്തുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം സ്വയംവരം നടക്കാനിടയുണ്ട് എന്നറിയിക്കുക. ഇതാണ് ദൂതൻ ചെയ്യേണ്ടത്. ബാഹുകൻ നളൻ തന്നെയെങ്കിൽ ഉടൻ തന്നെ കുണ്ടിനത്തിലെത്തും. ഇത്രയും ദൂരം കുറഞ്ഞ സമയം കൊണ്ട് താണ്ടുവാൻ അശ്വഹൃദയം വശമുള്ള നളനു മാത്രമേ സാധിക്കുകയുമുള്ളൂ. ഇതാണ് ദമയന്തിയുടെ തന്ത്രം. യദുകുല കാംബോജി, മധ്യമാവതി എന്നീ രാഗങ്ങളിലാണ് ഈ രംഗത്തിലെ പദങ്ങൾ പാടിയിട്ടുള്ളത്.

ദമയന്തി ഏൽപ്പിച്ച ദൗത്യവുമായി സുദേവൻ അയോധ്യയിലേക്ക് പുറപ്പെടുന്നയിടത്ത് ഉണ്ണായി വാര്യർ രചിച്ച നളചരിതം മൂന്നാം ദിവസം ആട്ടക്കഥയുടെ ഈ അവതരണം സമാപിക്കുകയാണ്. പാടിയത് അഭിജിത്ത് വർമ്മ, പി കെ ശ്രീരാഗ് വർമ്മ, വെള്ളിനേഴി ആനന്ദൻ, ചെണ്ട ചെർപ്പളശ്ശേരി ഹരിഹരൻ.

0: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ. ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.

ഇന്ന് 3:30 ആനന്ദ് കെ രാജന്റെ സംഗീത കച്ചേരി. വയലാർ രാജേന്ദ്രൻ വയലിൻ, ആലത്തൂർ പി ബി കൃഷ്ണൻ മൃദംഗം. കേൾക്കാം ഇന്ന് 3:30.

ആകാശവാണി തൃശൂർ. തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. എൻ കുമാർ എൻ മുത്തുകുമാറിന്റെ വരികൾക്ക് ജി വി പ്രകാശ് കുമാർ ഈണം പകർന്ന് സോനു നിഗം, സൈന്ധവി എന്നിവർ പാടിയത്. ചിത്രം മദ്രാസ് പട്ടണം.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്.
1: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ശ്രീ ആനന്ദ് കെ രാജിൻ്റെ സംഗീത കച്ചേരി കേൾക്കാം. ശ്രീ വയല രാജേന്ദ്രൻ വയലിൻ, ശ്രീ ആലത്തൂർ പി ബി കൃഷ്ണൻ മൃദംഗം. ഹംസധ്വനി രാഗത്തിൽ വരവല്ലഭരമണ, ആദിതാളം ജി എൻ ബാലസുബ്രഹ്മണ്യത്തിൻ്റെ.

ശ്രീ ആനന്ദ് കെ രാജിൻ്റെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ വയല രാജേന്ദ്രൻ വയലിൻ, ശ്രീ ആലത്തൂർ പി ബി കൃഷ്ണൻ മൃദംഗം. നിജദാസ വരദ, കല്യാണിരാഗം, ആദിതാളം, പട്ടണം സുബ്രഹ്മണ്യയ്യരുടെ കൃതി.

ഇതുവരെ നിങ്ങൾ കേട്ടത് ശ്രീ ആനന്ദ് കെ രാജിൻ്റെ സംഗീത കച്ചേരി. ശ്രീ വയലാ രാജേന്ദ്രൻ വയലിൻ, ശ്രീ ആലത്തൂർ പി ബി കൃഷ്ണൻ മൃദംഗം.

0: യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്ന പ്രമേയവുമായാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനം കടന്നെത്തുന്നത്. ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ ക്ഷേമം നിലനിർത്താൻ യോഗ ഏറെ സഹായിക്കുന്നുണ്ട്. സ്ത്രീകളുടെ ആരോഗ്യം കുടുംബാരോഗ്യത്തെയും അതുവഴി സമൂഹത്തിന്റെ ആരോഗ്യത്തെയും സ്വാധീനിക്കും. അന്താരാഷ്ട്ര യോഗ ദിന പ്രമേയത്തെക്കുറിച്ചും സ്ത്രീകളും യോഗയും എന്ന വിഷയത്തെക്കുറിച്ചും യോഗ തെറാപ്പിസ്റ്റും യോഗ അധ്യാപികയുമായ ഇന്ദു എൻ വിയുമായി YS പൗർണമി സംസാരിക്കുന്നു.
1: പ്രിയപ്പെട്ട വനിതാവേദി ശ്രോതാക്കളെ, മറ്റൊരു അന്താരാഷ്ട്ര യോഗ ദിനം കൂടി കടന്നെത്തുകയാണ്. എല്ലാ വർഷവും യോഗയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം ചർച്ച ചെയ്യാറുണ്ട്. ആ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളിൽ അവബോധം സൃഷ്ടിക്കാറുമുണ്ട്. ഇപ്രാവശ്യം, അതായത് 12th അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പ്രമേയം യോഗ ഫോർ ഹെൽത്തി ഏജിംഗ്. പ്രായം കൂടുമ്പോൾ ആരോഗ്യകരമായി മുന്നോട്ട് നീങ്ങാൻ യോഗ എത്ര കണ്ട് സഹായിക്കുന്നു എന്ന ഈ വിഷയത്തെക്കുറിച്ചും അതോടൊപ്പം സ്ത്രീകളും യോഗയും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പം ഇന്ദു എൻ വി ആണ് എത്തിയിരിക്കുന്നത്. ഏതാണ്ട് 14 വർഷത്തിലേറെയായി യോഗ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയ ഇന്ദു ടീച്ചറുമായി നമുക്ക് സംസാരിക്കാം. നമസ്കാരം.
2: നമസ്കാരം.
1: വളരെയധികം കുട്ടികളെ യോഗ അഭ്യസിപ്പിക്കുകയും പ്രായമായവർക്കും സ്ത്രീകൾക്കും യോഗ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ സഹായിക്കുകയും പരിശീലനം നൽകുകയും അതോടൊപ്പം തന്നെ സ്വയം യോഗ അഭ്യസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലോ.
2: അതെ.
1: ഈ യോഗ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ശ്രോതാക്കളോട്, പ്രത്യേകിച്ച് വനിതാവേദി ശ്രോതാക്കളോട് സംസാരിക്കാൻ വളരെയധികം അനുയോജ്യയായ വ്യക്തിയാണ്. വനിതാവേദിയിലേക്ക് സ്വാഗതം. യോഗ ഫോർ ഹെൽത്തി ഏജിംഗ്, അതാണ് ഈ വർഷത്തെ യോഗ ദിനത്തിന്റെ പ്രമേയം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. പലപ്പോഴും കല്യാണം കഴിഞ്ഞ് കുട്ടികളും വീട്ടിലുള്ള മറ്റു കാര്യങ്ങളും ജോലിയും ഒക്കെ കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ പലപ്പോഴും ആരോഗ്യം നഷ്ടപ്പെട്ട ഒരവസ്ഥ സ്ത്രീകളിൽ ഉണ്ടാകാറുണ്ട്. അവർ അവനവനെ ശ്രദ്ധിക്കാറില്ല, അവനവന്റെ ആരോഗ്യം ശ്രദ്ധിക്കാറില്ല, ആഹാരവും ചിട്ടവട്ടങ്ങളും ഒന്നും ശ്രദ്ധിക്കാറില്ല. പിന്നീട് തിരിഞ്ഞു നോക്കാൻ സമയമില്ലാതാകുമ്പോൾ ആരോഗ്യമില്ലാത്തൊരവസ്ഥ വരുന്നത് ദുഃഖകരമായി തന്നെ മനസ്സിലാക്കാറുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ആരോഗ്യകരമായി മുന്നേറാനായിട്ട് യോഗ എങ്ങനെ സഹായിക്കുന്നു, പ്രത്യേകിച്ച് സ്ത്രീകളെ?
2: ആദ്യം തന്നെ യുജ് എന്ന സംസ്കൃതം വാക്കിൽ നിന്നാണ് യോഗ എന്ന പദം ഉണ്ടായിട്ടുള്ളത്. യുജ് എന്ന് പറയുമ്പോൾ യോജിപ്പിക്കുക, ഒന്നിച്ച് ചേർക്കുക എന്നാണ് അർത്ഥം. യോഗ എന്ന് പറയുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്നിനെ ഒന്നുമായി കൂട്ടിച്ചേർക്കുക. ശരീരം, മനസ്സ്, ബുദ്ധി, ഇത് മൂന്നിനെയും കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, ഒരുമിച്ച് കൊണ്ടുപോയി ജീവിക്കുകയാണെങ്കിൽ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം നിലനിർത്താൻ സാധിക്കും. ബുദ്ധി ഉണർവോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യും. ഇതാണ് യോഗ പരിശീലനം. അത് ആരായാലും, സ്ത്രീകളായാലും പുരുഷന്മാരായാലും, ശരിയായ അതിൻ്റെ ഉദ്ദേശം അതാണ്. യോഗ എങ്ങനെയാണ് ഈ കമ്പൈൻ ചെയ്യുക എന്നുള്ളത് പറഞ്ഞാൽ, യോഗയിൽ പ്രധാനമായിട്ടും ആളുകളോട് സംസാരിക്കുമ്പോൾ ആളുകൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് യോഗാസനങ്ങൾ ആണ് യോഗ എന്നാണ്. എന്നാൽ യോഗയിൽ വിവിധ പരിശീലന മുറകളുണ്ട്. ആരോഗ്യം നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട് അത് മെഡിറ്റേഷൻ, ധ്യാനം, ബ്രീതിങ് എക്സസൈസ്, പ്രാണായാമം പോലെ, പിന്നെ ശരീരത്തിൻ്റെ വ്യായാമം നൽകുന്ന യോഗാസനങ്ങൾ, പിന്നെ റിലാക്സേഷൻ ടെക്നിക്സ്, ശവാസനം പോലെ, ഇതെല്ലാം വേണ്ട രീതിയിൽ നമ്മൾ പരിശീലിച്ച് നമ്മുടെ ജീവിതചര്യയാക്കി മാറ്റുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം നിലനിർത്താം. അതുപോലെ ഈ ആരോഗ്യം നിലനിർത്തുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ഈ ഹെൽത്തി ഏജിങ്, അത് നമ്മൾ തന്നെത്താൻ നമ്മളിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുക. അതായത് ശരീരം ഒരു രോഗാവസ്ഥയിലേക്ക് കടക്കാതെ സൂക്ഷിക്കാൻ സാധിക്കും. നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും, അത് ഫിസിക്കലായിട്ട് മാത്രമല്ല നമ്മളുടെ ആന്തരിക പ്രവർത്തനങ്ങളും വേണ്ട രീതിയിൽ നടക്കുകയാണെങ്കിൽ ഈ ഹെൽത്തി ഏജിങ് വളരെ എളുപ്പമാണ്.
1: യോഗ അഭ്യസിക്കുന്നതിലൂടെ സ്ത്രീകൾക്ക് എന്ത് പ്രയോജനമാണ് കിട്ടുക? പലപ്പോഴും സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ ഒന്നിനും നേരമില്ലാത്ത അവസ്ഥ, അതുകൊണ്ട് തന്നെ യോഗയ്ക്ക് വേണ്ടി ഒരു മണിക്കൂറോ മറ്റോ ചെലവാക്കാൻ അവർക്ക് സമയമില്ല എന്ന് പലപ്പോഴും സ്ത്രീകൾ പറയാറുണ്ട്. അതിൽ എത്രത്തോളം സാങ്കത്യമുണ്ട്? സ്ത്രീകൾ അങ്ങനെ കുറച്ച് സമയം അവനവന് വേണ്ടി മാറ്റിവെക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? അതേക്കുറിച്ചൊന്ന് സംസാരിക്കാമോ?
2: സ്ത്രീകൾ പൊതുവെ അവനവന് വേണ്ടി സമയം കണ്ടെത്താൻ മടിയുള്ള ആൾക്കാരാണ്. സാധ്യമല്ലാത്ത ആൾക്കാരല്ല, സാധിക്കും എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പൊ ഞാൻ 14 വർഷമായിട്ട് 15 വർഷത്തോളമായിട്ട് മുടങ്ങാതെ യോഗ പരിശീലിക്കുന്നു എന്നുള്ളത്. പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഇന്നത്തെ സ്ത്രീകൾക്ക് കുടുംബം, ജോലി, അതുമായി ബന്ധപ്പെട്ട യാത്രകൾ, പിന്നെ

ആകാശവാണി തൃശൂർ. വനിതാ വേദി. വനിതാ വേദിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: കുടുംബത്തിലുള്ള ആളുകളുടെ ആരോഗ്യം ഇതൊക്കെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സന്ദർഭമാണ് ഇന്നത്തെ കാലത്ത്. അങ്ങനെ വരുമ്പോൾ അവരെപ്പോഴും അവരുടെ ആരോഗ്യം എന്നുള്ളത് ഒരു സെക്കൻഡറി രണ്ടാമത്തെ കാര്യമായി മാറ്റിവെക്കും. ഇതിനുവേണ്ടി കൂടുതൽ അധ്വാനിക്കും, ആവശ്യത്തിൽ കൂടുതൽ അധ്വാനിക്കും. അത് അവരുടെ മനസ്സിൻ്റെ ഒരു പ്രവർത്തനമാണ്. അത് നമ്മൾ എത്രത്തോളം അതിനുവേണ്ടി സമയം ചെലവാക്കണം എന്നുള്ളത് നമ്മൾ സ്വയം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഇതുപോലെ കൂടുതലായിട്ട് അധ്വാനിക്കുമ്പോൾ അത് പിരിമുറുക്കുണ്ടാക്കും, അത് ശരീരത്തിനും മനസ്സിനും പിരിമുറുക്കുണ്ടാക്കും. ഇങ്ങനെ പിരിമുറുക്കം നമ്മൾ കൊണ്ട് നടക്കാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്കൊരു രോഗാവസ്ഥയിലേക്ക് തന്നെയാണ് എത്തിക്കുക. ആ രോഗാവസ്ഥ നമ്മളുടെ ജീവിതത്തെ, ദൈനംദിന ജീവിതത്തെ ബാധിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് സ്ത്രീകൾ അത് ഏതെങ്കിലും വിധത്തിൽ അതിൽ നിന്നൊന്ന് മുക്തി നേടണം എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തുക. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യോഗ എന്ന് പറയുന്നത് എപ്പോഴും അസുഖം വരാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ്. അതൊരു ചികിത്സാരീതിയായിട്ടല്ല നമ്മളത് മനസ്സിലാക്കേണ്ടത്. അസുഖം വരുന്നതിന് മുൻപ് നമ്മൾ ഈ യോഗയിലേക്ക് വരികയാണെങ്കിൽ, യോഗ പരിശീലനം തുടങ്ങുകയാണെങ്കിൽ, നമുക്ക് അസുഖങ്ങൾ വരാതെ തന്നെ നമ്മളുടെ എല്ലാ ഈ ഉത്തരവാദിത്വങ്ങളും ഭംഗിയായി നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കും. നമ്മൾ പലപ്പോഴും ആ ഒരു അസുഖത്തിന് വേണ്ടി മാത്രം യോഗ പരിശീലിക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും ഭേദമായി എന്ന് തോന്നുമ്പോൾ നമ്മൾ വീണ്ടും നമ്മളുടെ പഴയ ആ ഒരു ജീവിതശൈലിയിലേക്ക് തന്നെ തിരിച്ചു പോകും. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് അത് നമ്മളുടെ ഒരു ജീവിതചര്യയായി മാറണം. അതായത് നമ്മൾ രാവിലെ എണീറ്റ കുളിച്ചു പല്ല് തേച്ചു നമുക്ക് മുടങ്ങാതെ ചെയ്യുന്ന ചില ദിനചര്യകളുണ്ടല്ലോ, അതുപോലെ ഒരു ദിനചര്യയാക്കുകയാണെങ്കിൽ സ്ത്രീകൾക്കും സമയം കണ്ടെത്താനും അങ്ങനെ നമ്മൾ വളരെ ഉത്സാഹത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. അസുഖങ്ങളൊന്നുമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നു. നമ്മളുടെ ആ ഒരു എനർജി, നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസവും ആരോഗ്യവതിയാണെന്നൊരു ചിന്തയും വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇതിന് സമയം കണ്ടെത്തും. അങ്ങനെ ഒരുപാട് സമയമൊന്നും യോഗ പരിശീലനത്തിന് ആവശ്യമില്ല. ദിവസത്തിൽ ഒരു മണിക്കൂറിൽ താഴെ നമുക്ക് വേണ്ടി ഒരല്പസമയം മാറ്റിവെക്കാം. അത് നമ്മളുടെ അന്നത്തെ ചില പ്രവൃത്തി, അതായത് ഇപ്പം നമ്മൾ സീരിയൽ കാണുന്നുണ്ടോ, മൊബൈൽ ഫോണിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ടോ, അതൊക്കെ നമ്മൾ സ്വയം മനസ്സിലാക്കിയിട്ട് ഈ യോഗ പരിശീലനത്തിനായിട്ട് കുറച്ച് സമയം മാറ്റിവെക്കുകയാണെങ്കിൽ അത് നമുക്ക് ആരോഗ്യം എന്തായാലും നിലനിർത്താൻ സാധിക്കും.
1: ഇപ്പോൾ സ്ത്രീകളുടെ ആരോഗ്യം എന്നത് കുടുംബത്തിൻ്റെ ആരോഗ്യമാണ്, അത് കുട്ടികളുടെ ആരോഗ്യമാണ്, അതുവഴി സമൂഹത്തിൻ്റെ ആരോഗ്യമാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകൾ യോഗ പരിശീലിക്കുമ്പോൾ അത് കുടുംബത്തിന് കൂടി ഒരു ഉപകാരപ്രദമായ കാര്യമാവില്ലേ?
0: വളരെ ശരിയാണ്. സ്ത്രീകളുടെ മാനസികാവസ്ഥ, അതായത് ശരീരത്തിന് സുഖമില്ല എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അത് മാനസികാവസ്ഥയെ ബാധിക്കും. ആ മാനസികാവസ്ഥ അത് അവർ പ്രകടിപ്പിക്കുന്നത് ദേഷ്യമായിട്ടോ അല്ലെങ്കിൽ വല്ലാതെ ഇമോഷണലായിട്ടോ പലതരത്തിലും. അത് കുടുംബത്തോട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളാണ് സ്ത്രീകൾ. കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുമ്പോൾ കുടുംബം എന്നുള്ളത് അവരുടെ ഒരു വീക്ക്നെസ് ആണ്. പുരുഷന്മാരെ അപേക്ഷിച്ച് അവർ കൂടുതൽ സമയം കുടുംബത്തിലെ ആളുകൾക്ക് വേണ്ടി ചെലവഴിക്കും. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ഈ ഒരു അസുഖം എന്നുള്ള ഒരു അവസ്ഥ, അത് മാനസികമായാലും ശാരീരികമായാലും, എല്ലാം കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങളെയും കുടുംബത്തിന്റെ സ്വാസ്ഥ്യം തന്നെ നശിപ്പിക്കുന്ന ഒന്നാണ്.
1: ഒരു ആസന മുറ എന്നതിനപ്പുറത്ത് യോഗയ്ക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിപരമായിട്ടും ഒരുപാട് കാര്യങ്ങൾ പ്രദാനം ചെയ്യാൻ കഴിവുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും യോഗാസനങ്ങൾ അതൊന്നും എനിക്ക് വഴങ്ങില്ല എന്ന് പറയുന്നിടത്ത് ആണ് ടീച്ചർ പറഞ്ഞ ഈ മറുപടി പ്രസക്തമാകുന്നത്. അപ്പോൾ സാധാരണ സ്ത്രീകൾക്ക് ബെനിഫിഷ്യൽ ആകുന്ന, സ്ത്രീകൾക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്ന, അതായത് ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ ആസനങ്ങളാണുള്ളത്, ഏതൊക്കെ കാര്യങ്ങളാണുള്ളത്, അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
0: ഈ ഒരു കാര്യത്തിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ എപ്പോഴാണ് യോഗ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ തീർച്ചപ്പെടുത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മൾ വളരെ ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്ന സമയത്താണോ അതോ എന്തെങ്കിലും അസുഖം വന്നതിന് ശേഷമാണോ നമ്മൾ ഈ യോഗ വേണം, പ്രാക്ടീസ് വേണം എന്ന് തീരുമാനിക്കുന്നത്? നിങ്ങൾ നല്ല ആരോഗ്യവതിയാണെങ്കിൽ, അതായത് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല, വേറെ യാതൊരു മാനസികമായിട്ടോ ശാരീരികമായിട്ടോ പ്രത്യേകിച്ച് ഒന്നുമില്ല, അതിപ്പോൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആളുകളുടെ അഭിപ്രായം കേട്ടിട്ടോ അല്ല, സ്വന്തമായിട്ട് തോന്നിയിട്ടാണെങ്കിൽ, ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന ഒരാളാണെങ്കിൽ എല്ലാതരം യോഗാസനങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. സ്ഥിരമായ പരിശീലനത്തിലൂടെ മാത്രമാണ് നമ്മൾ അതിൻ്റെ പെർഫെക്ഷനിലേക്ക് എത്തുക. അല്ലാതെ ആദ്യത്തെ ദിവസം തന്നെ എല്ലാ യോഗാസനവും ചെയ്യാൻ സാധിക്കില്ല. അതിന് ഒരുപാട് പരിശീലനങ്ങളുണ്ട്. അതായത് ആ ശരീരത്തിലെ മസിലുകളെയും ജോയിൻറ്റുകളെയും വഴക്കം കിട്ടുന്നതും ശക്തിപ്പെടുത്തുന്നതും, അതുപോലെ നമ്മളുടെ ശരീരത്തിനുള്ളിലെ ഓരോ നാഡിഞ്ഞരമ്പുകളിലുള്ള ഫ്ലോ, രക്തയോട്ടം ഓക്സിജൻ സർക്കുലേഷൻ ഇതെല്ലാം കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരുപാട് പരിശീലനങ്ങൾ, സ്ഥൂല സൂക്ഷ്മ വ്യായാമങ്ങൾ എന്നൊക്കെ

0: അറിയും. അതെല്ലാം ചെയ്തതിന് ശേഷം ശരിയായ രീതിയിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ യോഗാസനങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു യോഗാസനം സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കാത്തതൊന്നുമില്ല. വളരെ അഡ്വാൻസ് ലെവലിലുള്ള ഒന്ന് രണ്ട് യോഗാസനങ്ങളാണ് സ്ത്രീകളോട് ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അതേസമയം അസുഖം വന്നതിന് ശേഷം ആ രോഗം മാറുന്നതിന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ അത് വിദഗ്ധനായ ഇതിനെപ്പറ്റി നല്ല അറിവുള്ള ഒരു യോഗാധ്യാപകന്റെ അടുത്ത് ചെന്ന് വിവരം പറഞ്ഞ് നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് അവസ്ഥ എന്താണെന്ന് പറഞ്ഞതിന് ശേഷം ആ പ്രത്യേക പ്രശ്നത്തിനുള്ള യോഗാസനങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പലപ്പോഴും അത് മനസ്സിലാക്കാതെ യൂട്യൂബ് നോക്കി അതുപോലെ നെറ്റ് നോക്കി നേരിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഇതിൽ വളരെ പ്രധാനമാണ്. നേരിട്ട് അധ്യാപകന്റെ അടുത്തുനിന്ന് അഭ്യസിക്കേണ്ടതാണ്. അതല്ലാതെ യൂട്യൂബിലോ മറ്റേതിലോ നോക്കിച്ചാൽ ആ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ അവിടെ വരണില്ല. അപ്പോൾ നിങ്ങളുടെ കറക്ഷനും നടക്കില്ല. കാരണം അസുഖം വന്നതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ കറക്ഷൻ ഓഫ് പോസ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കൗണ്ടർ പോസ്റ്റേഴ്സ് വളരെ പ്രധാനമാണ്. അതായത് ഇപ്പോൾ നിങ്ങളൊരു ഫോർവേഡ് ബെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ നേരെയാക്കാനുള്ള ഒരു കൗണ്ടർ പോസ്റ്ററായിട്ട് ഒരു ബാക്ക് ബെൻഡ് ആവശ്യമാണ്. നിങ്ങളൊരു സൈഡ് ബെൻഡ് ചെയ്യുകയാണെങ്കിൽ അതേത് സൈഡിലേക്ക് ചെയ്തോ അതിന് കോംപ്ലിമെൻ്ററി ആയിട്ടൊരു അപ്പുറത്തെ സൈഡിലേക്കും ഒരെണ്ണം ആവശ്യമാണ്. അതുപോലെ ഇതിനെപ്പറ്റി വ്യക്തമായി അറിയുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ചില യോഗാസനങ്ങൾ ഒഴിവാക്കേണ്ടതായി വരും, ചിലത് കൂടുതൽ പ്രാധാന്യത്തോടുകൂടി പരിശീലിക്കേണ്ടതായി വരും.
1: സ്ത്രീകളുടെ ജീവിതത്തിൽ ഒരുപാട് മാനസിക ശാരീരിക സമ്മർദ്ദങ്ങളിൽ കൂടെ കടന്നു പോകേണ്ട അവസ്ഥകൾ വരാറുണ്ട്. പ്രസവമായാലും അതിനുശേഷം മെനോപോസ് ആയാലും അങ്ങനെ പല സമയത്തും. അപ്പോൾ ഇത്തരം അവസ്ഥകളിൽ തീർച്ചയായിട്ടും യോഗ പലർക്കും സഹായകരമായി വർത്തിക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അത്തരം അനുഭവങ്ങൾ വിദ്യാർത്ഥികളിൽ നിന്നുണ്ടായിട്ടുണ്ടോ? അതേക്കുറിച്ചൊന്ന് പറയാമോ?
0: തീർച്ചയായിട്ടും അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമ്മുടെ സ്വന്തം ആവശ്യത്തിനാണ് നമ്മളിത് ചെയ്യുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടായിരിക്കണം. മറ്റൊരാൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വേറൊരാളുടെ നിർബന്ധപ്രകാരമോ ആയിരിക്കരുത്. അതുപോലെ തന്നെ ക്ഷമ വളരെ അത്യാവശ്യമാണ്. കാരണം ഈ പ്രശ്നങ്ങൾ, നമ്മളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പലപ്പോഴും വർഷങ്ങളായിട്ടുള്ള നമ്മളുടെ പല ജീവിതശൈലി കൊണ്ടോ പിരിമുറുക്കം കൊണ്ടോ ഒക്കെ ഉണ്ടായിട്ടുള്ളതാവും. അപ്പോൾ ഇതിന് പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് പ്രതീക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നിരാശയായിരിക്കും. ക്ഷമയോടുകൂടി നിങ്ങളൊരു യോഗാധ്യാപകന്റെ അടുത്തുനിന്ന് ഇത് വേണ്ട വിധത്തിൽ പരിശീലിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ മെനോപോസ് റിലേറ്റഡ് പ്രോബ്ലംസ് ആയാലും മറ്റെന്ത് ഗൈനക്കോളജിക്കൽ ഇഷ്യൂസ് ആയാലും എല്ലാത്തിനും അത് വേണ്ട വിധത്തിൽ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും.
1: ഈ മാനസിക വ്യാപാരങ്ങളെ സ്വാധീനിക്കുന്നതിൽ യോഗയ്ക്ക് ഏറെ കഴിവുണ്ട് എന്ന് പറഞ്ഞുവല്ലോ. മെനോപോസുമായിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും ഒക്കെ ആയിട്ട് വരുന്ന മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ യോഗ സഹായിക്കുമോ?
0: തീർച്ചയായും സഹായിക്കും. അത് യോഗയിൽ ഞാൻ പറഞ്ഞപോലെ യോഗാസനങ്ങൾ മാത്രമല്ല, നമ്മളതിൽ മെഡിറ്റേഷൻ, പ്രാണായാമം, ബ്രീതിങ് എക്സസൈസ്, അത് പ്രാണായാമം അത് തന്നെ, അതുപോലെ റിലാക്സേഷൻ ടെക്നിക്സ്, ഇങ്ങനെ എല്ലാം കൂടി കമ്പൈൻ ചെയ്തു പോകുമ്പോൾ ഇത് മെഡിറ്റേഷൻ, പ്രാണ, ഇതെല്ലാം നമ്മുടെ മനസ്സിനെ വളരെയധികം സ്വാധീനിക്കുന്നതാണ് നല്ല രീതിയിൽ. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ഗുരുനാഥന്റെ അടുത്തുനിന്ന് പരിശീലിക്കുകയാണെങ്കിൽ മാത്രമാണ് അത് നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ മനസ്സിലാവുക, അതിന്റെ ബെനിഫിറ്റ് കിട്ടുക. സ്വയം പരിശീലിക്കാൻ ശ്രമിക്കുന്നത് എപ്പോഴും അപകടം തന്നെയാണ്.
1: ലൈഫ് സ്റ്റൈൽ ഡിസീസസ് സ്ത്രീകൾക്കും വളരെയധികം കൂടി വരുന്ന ഒരു കാലമാണ്. അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് യോഗ സഹായകരമാവുന്നത്?
0: ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നുള്ള പേരിൽ തന്നെയുണ്ട്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് പ്രശ്നം. അപ്പൊ യോഗയിൽ പണ്ടത്തെ പുരാണ ഗ്രന്ഥങ്ങളിൽ യോഗയിൽ വളരെ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് അഷ്ടാംഗയോഗം. പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രത്തിൽ അഷ്ടാംഗയോഗത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. യമനിയമാസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. ഇത് പഴയ ആളുകൾ ആത്മീയതയുമായി ബന്ധപ്പെടുത്തി ജീവിച്ചിരുന്ന സമയത്ത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തി യോഗ പരിശീലിച്ചിരുന്ന സമയത്താണ് ഈ ഒരു യമനിയമാസനം എന്നുള്ള അഷ്ടാംഗയോഗം കൂടുതൽ പ്രസക്തമായിരുന്നത്. എന്നാൽ ഇന്നും അത് പ്രസക്തമാണ്. ആധുനിക യുഗത്തിൽ അതിനെ വളരെ സിമ്പിളായിട്ട് 5 അടിസ്ഥാന തത്വങ്ങൾ, 5 principles ഓഫ് യോഗ എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് അറിയപ്പെടുന്നത്. അത് ശരിയായ രീതിയിലുള്ള വ്യായാമം, ശരിയായ രീതിയിലുള്ള ശ്വാസോച്ഛ്വാസം, ശരിയായ രീതിയിലുള്ള ഭക്ഷണ രീതി, ശരിയായ രീതിയിലുള്ള വിശ്രമം, ഇത് 4 നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 5-ാമത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരും. അത് പോസിറ്റീവ് തിങ്കിങ്, മനസമാധാനം എന്നൊക്കെ പറയുന്നത്. ഈ 5 എണ്ണവും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കും. ശരിയായ രീതിയിലുള്ള വ്യായാമം എന്ന് പറയുമ്പോൾ അതിൽ താളാത്മകമായിരിക്കണം, ശരിയായ രീതിയിലുള്ള ശ്വാസോച്ഛ്വാസം ചെയ്തിരിക്കണം, ശരിയായ രീതിയിലുള്ള റിലാക്സേഷനും ഉണ്ടായിരിക്കണം. വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തിട്ട് ഒരുപാട് ചെയ്യാം, അതിനുശേഷം നിങ്ങൾക്ക് എന്തായാലും ക്ഷീണമാണ് തോന്നുക. നിങ്ങൾക്ക് ഇപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് കുറേ

0: ഡി. അത് കഴിഞ്ഞാൽ നമുക്ക് പയ്യ കുറച്ച് നേരം ഇരിക്കണം. പക്ഷെ നമ്മളീ പറഞ്ഞ പോലെ ശരിയായ രീതിയിലുള്ള വ്യായാമം യോഗയിൽ പറയുന്നത് പോലെ ഇതിനെയെല്ലാം കമ്പൈൻ ചെയ്ത് ബ്രീതിങ്, നമ്മളുടെ മൂവ്മെന്റ്സ്, അതുപോലെ റിലാക്സേഷൻ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ എനർജി ആണ് ഈ പരിശീലനത്തിന് ശേഷം എനർജിയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. പിന്നെ ശരിയായ രീതിയിലുള്ള ശ്വാസോച്ഛ്വാസം, അത് നമ്മൾ പ്രാണായാമത്തിൽ, അതായത് അതിനും ഒരു താളുണ്ട്. നിങ്ങൾ ഇത്ര സെക്കൻഡ് വലിച്ചു, ഇത്ര സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം ഇത്ര സെക്കൻഡ് കൊണ്ട് അത് പുറത്ത് കളയുക. അത് ഒരേ ലെങ്ത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ലങ്സിന് മാത്രമല്ല നിങ്ങളുടെ മനസ്സിനും വളരെയധികം ശാന്തത നൽകാൻ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ശരിയായ രീതിയിലുള്ള ഭക്ഷണം, അതും യോഗയിൽ വളരെ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. ശരീരത്തിനും മനസ്സിനും ഹിതമായ ഭക്ഷണം മിതമായ അളവിൽ കഴിക്കണം. ശരീരത്തിന് ഹിതമായ പല ഭക്ഷണവും മനസ്സിന് ഹിതമാവണമെന്നില്ല. അതുപോലെ തന്നെ മനസ്സിന് ഹിതം തോന്നുന്ന ഭക്ഷണം ശരീരത്തിനും ഹിതമാവണമെന്നില്ല. അത് മനസ്സിലാക്കി ചിന്തിച്ച് നമ്മൾ നമ്മളുടെ ഭക്ഷണ രീതി പിന്തുടരണം. അതുപോലെ തന്നെ ഈസിലി ഡൈജസ്റ്റബിൾ, എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണമാണ് എപ്പോഴും നമ്മുടെ ശരീരത്തിന് നല്ലത്. ശരീരത്തിന് മാത്രമല്ല നമ്മുടെ മനസ്സിനും, കാരണം ഭക്ഷണത്തിന്റെ ദഹനം നമ്മുടെ മനസ്സിന്റെ വ്യാപാരങ്ങളെയും വളരെയധികം സ്വാധീനിക്കും. പിന്നെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എങ്ങനെയാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. ഒരുപാട് മസാലയൊക്കെ ഇട്ട് കുറേ പുളിയും എരിവൊക്കെ ചേർത്ത് ചെയ്യുന്ന ഭക്ഷണങ്ങൾ എപ്പോഴും അത് നിങ്ങളുടെ ശരീരത്തിനും അത്രയ്ക്ക് ഹിതമല്ല, മനസ്സിനും ഹിതമായിരിക്കില്ല. അപ്പം അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ, പ്രോപ്പർ ഡയറ്റ് ഉണ്ടെങ്കിൽ അതും നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പിന്നെ ശരിയായ രീതിയിലുള്ള വിശ്രമം പറയുന്നുണ്ട്. പൊതുവെ എല്ലാവർക്കും വിശ്രമം എന്ന് പറയുമ്പോൾ ഉറക്കം, നല്ല ഉറക്കം. ഈ നല്ല ഉറക്കം എന്ന് പറയുന്നത് നിങ്ങൾ എത്ര സമയം ഉറങ്ങി എന്നുള്ളതല്ല, തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് കുറേ സമയം കിടന്നുറങ്ങുക അതല്ല ഉറക്കം എന്ന് പറയുമ്പോൾ. സ്വപ്നങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞ് ഉണരുന്ന ആ സമയത്തിന്റെ ഇടയിൽ എത്ര സമയം ഉറങ്ങിയെന്ന് നമുക്ക് പോലും പറയാൻ പറ്റാത്ത അത്രയും ആണെങ്കിൽ വളരെ സുഖമായിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നെങ്കിൽ അതാണ് ശരിയായ വിശ്രമം. നമ്മളുടെ ബോധ മനസ്സ് ഉറങ്ങുന്നു, ഉപബോധ മനസ്സ് ഉണർന്നിരിക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ശാന്തമായി ഉറക്കം സാധ്യമാകാതെ വരിക. നിങ്ങൾ ശാന്തമായി ഉറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സും റിലാക്സ്ഡ് ആയിരിക്കും. അതിന് യോഗയിലുള്ള ഈ റിലാക്സേഷൻ ടെക്നിക്സും ബ്രീതിങ് എല്ലാം ഹെൽപ്ഫുള്ളാണ്. ഇതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസമാധാനം, പോസിറ്റീവ് തിങ്കിങ് എന്തായാലും ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെയും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും.
1: ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ചെറുപ്പക്കാർ എന്തിനൊക്കെയോ വേണ്ടിയുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ് ജീവിതം എന്ന് കരുതാറുണ്ട്. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നത്തെ തലമുറയ്ക്ക് ജീവിതം തന്നെ വേഗം കൂടിയ ഒരു പ്രയാണമാണ്. അങ്ങനെയുള്ള അവസ്ഥ വളരെ കാലം കൊണ്ടു നടക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നീട് രോഗാവസ്ഥകളിലേക്ക് പെട്ടെന്ന് നീങ്ങുന്നതും കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു യോഗ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സ്ലോ ഡൗൺ ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് കൂടെയാണല്ലോ, അതെങ്ങനെയാണ് ആരോഗ്യത്തെ, പ്രത്യേകിച്ച് ഈ ഹെൽത്തി ഏജിങ്ങിനെ സഹായിക്കുന്നത്?
0: നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ശരീരവും മനസ്സും ബുദ്ധിയും കൂടി കമ്പൈൻ ചെയ്യുന്നതാണ് യോഗ എന്ന് പറയുമ്പോൾ. അത് തന്നെ നമുക്ക് വേറൊരു തരത്തിൽ ചിന്തിക്കാം, അതായത് നമ്മുടെ ഹെഡ് ഹാർട്ട് ആൻഡ് ഹാൻഡ് അതിൻ്റെ ഒരു യോജിപ്പിക്കലാണ്. അതിനെ പറയുകയാണെങ്കിൽ നമ്മളുടെ ചിന്ത, വിചാരം, പ്രവൃത്തി, ഇതിനെല്ലാം വേണ്ട വിധത്തിൽ നിയന്ത്രിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ വിചാരങ്ങൾക്ക്

0: സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ ആരോഗ്യത്തെ പോലെ തന്നെ അവനവൻ്റെ കുട്ടികളുടെയും ആരോഗ്യം ഏറെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ അവനവൻ്റെ ആരോഗ്യത്തെക്കാൾ അവർ മുൻതൂക്കം നൽകുക കുട്ടികളുടെ ആരോഗ്യത്തിനുമായിരിക്കും. ഭക്ഷണമായാലും ബാക്കിയുള്ള കാര്യങ്ങളായാലും ഒക്കെ അവർ എത്തിക്കുമ്പോഴും മനസ്സ്, കുട്ടികളുടെ മനസ്സറിയാനോ അല്ലെങ്കിൽ അവരുടെ മനസ്സിലെ കൊച്ചു കൊച്ചു വിഷമങ്ങൾ അല്ലെങ്കിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ തിരിച്ചറിയാനോ ഒന്നും ഈ തിരക്കേറിയ ജീവിതത്തിൽ പറ്റാറില്ല പലപ്പോഴും. ഈ കുട്ടികൾക്ക് യോഗ എങ്ങനെയൊക്കെയാണ് ഗുണം ചെയ്യുന്നത്? അവരുടെ പഠിത്തത്തിലും ഏകാഗ്രതയിലും അതിലൊക്കെ എങ്ങനെയാണ് കൂടുതലായിട്ട് സഹായിക്കുന്നത്?
1: യോഗയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, യോഗ നമുക്ക് 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ തൊട്ട് 90 വയസ്സ് വരെയുള്ള, 90 എന്ന് പറയുന്നത് മനുഷ്യന് ഏകദേശം ഒരു ആയുസ് എന്നുള്ള നിലയ്ക്കാണ്. 90 വയസ്സിന് ശേഷവും ആരോഗ്യത്തോടുകൂടി വലിയ കുഴപ്പമില്ലാണ്ട് ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവർക്കും യോഗ ചെയ്യാം. അപ്പോൾ 10 വയസ്സ് മുകളിലുള്ള കുട്ടികൾക്ക് യോഗ ചെയ്യാവുന്നതാണ്. യോഗയിലുള്ള, ഞാൻ ആദ്യം പറഞ്ഞ പോലെയുള്ള എല്ലാ പരിശീലനവും, മെഡിറ്റേഷൻ, ബ്രീതിങ് എക്സസൈസ്, പ്രാണായാമം, അതുപോലെ യോഗാസനങ്ങൾ, ഇതെല്ലാം കുട്ടികളുടെ മനസ്സിനെ വേണ്ട വിധത്തിൽ സ്വാധീനിക്കുന്നതാണ്. ചില കുട്ടികൾ വളരെ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, ചില കുട്ടികൾ വളരെ അലസരായിരിക്കും. ഇത് രണ്ടും വേണ്ട രീതിയിൽ ഉണർത്തിക്കൊണ്ടുവരാൻ, അതായത് ഹൈപ്പർ ആക്റ്റീവായ കുട്ടികളെ ഒന്ന് നിയന്ത്രിക്കാനും വളരെ സ്ലോ ഡൗൺ ആയ അലസരായ കുട്ടികളെ ഒന്ന് ആക്റ്റീവ് ആക്കാനും യോഗയിലുള്ള ഈ എല്ലാ കാര്യങ്ങളും എല്ലാ പരിശീലനങ്ങളും ഹെൽപ്ഫുള്ളാണ്. പിന്നെ അതുപോലെ തന്നെ അസുഖങ്ങൾ, അത് നമ്മളുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ, അതായത് നമ്മൾ മൊബൈൽ ഫോണിൽ, കുട്ടികൾ പ്രത്യേകിച്ചും മൊബൈൽ ഫോണിലോ ലാപ്ടോപ്പിലോ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവരുടെ ഭക്ഷണ രീതി, അത് കുട്ടികൾ തന്നെ ആവണം എന്നില്ല, അത് അതിനെല്ലാവരും ഉത്തരവാദികളാണ്, അമ്മമാരും ഉത്തരവാദികളാണ്. അവ ഇതെല്ലാം ശരിയായ രീതിയിൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ട രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നമ്മൾ കൂടി അതിനുവേണ്ടി ഉത്സാഹിക്കുകയാണെങ്കിൽ കുട്ടികൾക്കും യോഗ വളരെ ഹെൽപ്ഫുള്ളാണ്. യോഗയിലുള്ള ആസനങ്ങൾ, ഇപ്പോൾ പ്രത്യേകിച്ച് സൂര്യ നമസ്കാരം പോലെയുള്ള, അത് യോഗയിലെ ഇതായിട്ടല്ല, പക്ഷേ സൂര്യ നമസ്കാരം പോലെയുള്ള ചില പരിശീലനങ്ങളും കുട്ടികളുടെ ആ ഒരു ഏകാഗ്രത വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ മെഡിറ്റേഷൻ കുട്ടികളുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. സൂര്യ നമസ്കാരത്തെ പറ്റി ഇവിടെ ഞാൻ പറയാനുള്ള കാരണം, സൂര്യ നമസ്കാരത്തിൽ നമ്മൾ പല സ്റ്റെപ്പുകളുണ്ട്, അതായത് പല പോസ്റ്റേഴ്സിൽ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പോഴാണ് അത് സൂര്യ നമസ്കാരം ആവുന്നത്. അപ്പോൾ ഈ കുട്ടികളുടെ ബുദ്ധിയും മനസ്സും ഏകാഗ്രതയും വിട്ടുപോവുകയാണെങ്കിൽ നമ്മളിത് തെറ്റുകൾ വരുത്തും. ഇത് തെറ്റാതെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് കുട്ടികളുടെ എല്ലാ ഇതും, അതായത് ആരോഗ്യം, ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ്, മനസ്സിൻ്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കാനും നല്ലതാണ്. അത് ഞമ്മളൊരു എക്സാമ്പിളായിട്ട് സൂര്യ നമസ്കാരം എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. യോഗയിലുള്ള എല്ലാ ആസനങ്ങളും അതുപോലെ തന്നെയാണ്.
0: ഏതാണ്ട് 1.5 പതിറ്റാണ്ട് കാലം യോഗയെ ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് യോഗ അവനവന്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ടീച്ചർക്ക് മനസ്സിലായി കാണുമല്ലോ, അത് ശ്രോതാക്കളുമായി ഒന്ന് പങ്കുവെച്ചാൽ അവർക്കും കൂടുതൽ പ്രചോദനമാകും.
1: ഞാൻ യോഗയിലേക്ക് എത്തുന്ന സമയത്ത് എനിക്ക് ഞാനൊരു അൺഹെൽത്തി ആണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായപ്പോഴാണ് ഞാൻ യോഗയിലേക്ക് വന്നത്. അതിന് മരുന്ന് കഴിക്കുകയാണോ വേണ്ടത്, അതോ വ്യായാമത്തിലൂടെ നേരെയാക്കാനാണോ ശ്രമിക്കേണ്ടത്, യോഗയെപ്പറ്റി കാര്യമായ ഒരു ധാരണയും എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എത്തിച്ചേർന്ന സ്ഥലം, ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലം വളരെ കൃത്യമായ ഒരു സ്ഥലമായതുകൊണ്ടും ഞാൻ അവിടെ ഒരു കോഴ്സ്, 2 മാസത്തെ ഒരു ബേസിക് കോഴ്സ് കഴിഞ്ഞതോടുകൂടി എനിക്കതിൻ്റെ ബെനിഫിറ്റ്സ് വളരെ നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ തുടങ്ങി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുടുംബത്തിൻ്റെ സ്വാസ്ഥ്യം തന്നെയാണ് നമ്മളുടെ ഒരു രോഗ ആരോഗ്യാവസ്ഥ എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ സ്വാസ്ഥ്യത്തെ തന്നെ ബാധിക്കുന്നതാണ്. കുട്ടികൾക്കും അത്, നമ്മളുടെ ഭർത്താവായാലും പാരൻസ് ആയാലും എല്ലാവർക്കും അത് അവരുടെ കൂടി മനസ്സിൻ്റെ സ്വസ്ഥത കെടുത്തു. അപ്പോൾ അതിലൊക്കെ വന്ന വളരെയധികം ചേഞ്ചസ് എനിക്ക് തന്നെ അത് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഞാൻ തന്നെ വളരെ സന്തോഷവതിയായി തുടങ്ങി. എനിക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ തന്നെ എൻ്റെ സന്തോഷം എനിക്ക് തന്നെ കണ്ടെത്താൻ സാധിച്ചു തുടങ്ങി. പിന്നെ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി, സ്ട്രെങ്ത് എല്ലാം കൂടി തുടങ്ങി. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു അഭിമാനവും ആത്മവിശ്വാസമൊക്കെ തോന്നി തുടങ്ങും. ഞാൻ ആരോഗ്യവതിയാണ്, എന്നെ കൊണ്ട് സാധിക്കും, സാധിക്കില്ല എന്ന് വിചാരിച്ചതൊക്കെ സാധിക്കും എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നു തുടങ്ങി. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഇതിൽ തന്നെ തുടരാൻ തീരുമാനിച്ചതും.
0: ഇത് കേൾക്കുന്ന വനിതാവേദി ശ്രോതാക്കളോട് യോഗ ആരോഗ്യകരമായ ഒരു ജീവിതത്തിന് എങ്ങനെ സഹായിക്കും എന്ന സന്ദേശമാണ് നൽകാനുള്ളത്. അതേക്കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം.
1: യോഗയിലുള്ള പരിശീലനത്തെ പറ്റി ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു. 5 പ്രിൻസിപ്പിൾസ് ഓഫ് യോഗ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഹെഡ്, ഹാൻഡ് ആൻഡ് ഹാർട്ട് എന്ന് ഞാൻ പറഞ്ഞത്, അതായത് ചിന്ത, വിചാരം, പ്രവൃത്തി, ഇതിലാണ് ഏറ്റവും പ്രാധാന്യം. നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് നമ്മളിതിനെപ്പറ്റി ആലോചിക്കുക. നമ്മളുടെ ചിന്തകളാണ് നമ്മളെ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത്, വികാര വിചാരങ്ങളല്ല.

0: അല്ല നമ്മളുടെ പ്രവൃത്തികളെ സ്വാധീനിക്കേണ്ടത്. അങ്ങനെ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചോ മാനസികമോ ശാരീരികവുമായ ആരോഗ്യത്തെക്കുറിച്ചോ നിങ്ങൾ വേണ്ട വിധത്തിൽ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാലം ഏജിങ് എന്ന ഒരു പ്രക്രിയയെ സ്ലോ ഡൗൺ ചെയ്യാൻ സാധിക്കും. തലമുടി നരച്ച് അങ്ങനെ നമ്മൾ ഫിസിക്കലായി കാണുന്ന ഒരു കാര്യമല്ല ഏജിങ്, അത് മനസ്സിലാക്കണം. ഏജിങ് എന്ന് പറയുന്നത് നമ്മളുടെ ആന്തരിക പ്രവർത്തനങ്ങളും നമ്മളുടെ മനസ്സും യൗവനത്തോടുകൂടി നിലനിർത്തുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ വർഷത്തെ വേൾഡ് യോഗ ഡേയുടെ നമ്മളുടെ മെസ്സേജ് അത് എല്ലാവർക്കും സാധ്യമാക്കാൻ സാധിക്കും, സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.
1: ഇത്രയധികം വിവരങ്ങൾ യോഗയുമായും ബന്ധപ്പെട്ടും അത് സ്ത്രീകൾക്ക് എങ്ങനെ ഉപകാരപ്രദമാവും എന്നതിനെ കുറിച്ചും വിശദമാക്കി തന്നതിന് വളരെയധികം നന്ദി.
2: അന്താരാഷ്ട്ര യോഗ ദിന പ്രമേയത്തെക്കുറിച്ചും സ്ത്രീകളും യോഗയും എന്ന വിഷയത്തെക്കുറിച്ചും യോഗ തെറാപ്പിസ്റ്റും യോഗ അധ്യാപികയുമായ ഇന്ദു എൻവിയുമായി YS പൗർണമി സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്.
3: നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത മനമൽ.

0: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ. ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: ഈ കഥ ഒരു നേഴ്സും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. സാലറി വന്നല്ലേ, ഒരു പുതിയ ജിമിക്കി ആയാലോ?
4: വേണ്ട, ആദ്യം സേവിങ്സ്.
3: ആദ്യം ജിമിക്കി.
4: ശ്രദ്ധിക്കൂ, എല്ലാ മാസവും കുറച്ച് സേവ് ചെയ്യൂ, അല്പം ഇൻവെസ്റ്റും ചെയ്യൂ, പിന്നെ കുറച്ച് എമർജൻസിക്കായും മാറ്റിവെക്കൂ. അങ്ങനെ ആകൂ ടെൻഷൻ ഫ്രീ.
3: എന്നാലും ആ ജിമിക്ക്
4: പോകുന്നോ അതോ ഇഞ്ചക്ഷൻ വേണോ?
5: RBI പറയുന്നു,
4: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ. ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
6: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
7: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
8: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
9: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
8: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
9: ഗാന്ധി മാർഗം.
10: അറിയിപ്പ്. ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഒരു കുടൽ സംബന്ധമായ രോഗമാണ് ഷിഗല്ല. മലിനമായ ഭക്ഷണം, വെള്ളം, കൈകൾ എന്നിവയിലൂടെ ഷിഗല്ല പകരാം. പ്രധാന രോഗലക്ഷണങ്ങൾ: വയറിളക്കം, ചിലപ്പോൾ രക്തം കലർന്നത്, വയറുവേദന, പനി, ഛർദി, ക്ഷീണം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഭക്ഷണത്തിന് മുമ്പും ശൌചാലയം ഉപയോഗിച്ച ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. തിളപ്പിച്ചാറിയ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകുക. രോഗലക്ഷണങ്ങൾ ഉള്ളവർ ഭക്ഷണം തയ്യാറാക്കുന്നത് ഒഴിവാക്കുക. കടുത്ത വയറിളക്കം, രക്തം കലർന്ന മലം അല്ലെങ്കിൽ നിർജ്ജലീകരണ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടുക. അറിയിപ്പ് കഴിഞ്ഞു.

0: ഗാന്ധി മാർഗം.
1: ഗാന്ധിജിയുടെ ജീവിതത്തിലെ വഴികാട്ടിയായി കവി റായ്ചന്ദ് മാറിയ സന്ദർഭം.
2: ഇംഗ്ലണ്ടിലെ നിയമ പഠനശേഷം ഗാന്ധിജി വീണ്ടും ബോംബെയിലെത്തി. ബോംബെ തുറമുഖത്ത് കപ്പലിറങ്ങിയ മോഹൻദാസിനെ സ്വീകരിക്കാൻ ഏട്ടൻ കാത്തുനിന്നു. അദ്ദേഹത്തിന്റെ മുഖം വിഷാദമഗ്നമായിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ മോഹൻദാസ് അത് മനസ്സിലാക്കി. മുമ്പൊരിക്കലും ഏട്ടനെ അങ്ങനെ കണ്ടിട്ടില്ല. മോഹനെ ഉത്കണ്ഠയായി. ഏട്ടനെ എന്താ ഒരു വിഷമം പോലെ. അത് നമ്മുടെ അമ്മ. അമ്മയ്ക്കെന്തുപറ്റി? വേഗം പറയൂ. അമ്മ അമ്മ മരിച്ചുപോയി. അമ്മയെ കാണാൻ അത്യാർത്തിയോടെ എത്തിയ മകനെ അത് വല്ലാത്തൊരു ആഘാതമായി. അമ്മ മരിച്ചിട്ട് ആഴ്ചകൾ പലതു കഴിഞ്ഞിരുന്നു. പരീക്ഷയ്ക്കിടയിൽ അനുജനെ വിഷമിപ്പിക്കേണ്ടെന്നു കരുതി ഏട്ടൻ ആ വിവരം അറിയിച്ചില്ല. മാതാവിനെ പ്രാണനുതുല്യം സ്നേഹിച്ചിരുന്ന മോഹനെ അവരുടെ വേർപാട് ഹൃദയഭേദകമായിരുന്നു. അമ്മയോട് ചെയ്ത പ്രതിജ്ഞ പാലിക്കാൻ വിദേശത്തു വെച്ചുപെട്ട പാട്, എത്ര പേരുടെ പരിഹാസങ്ങൾ, യുക്തിവാദങ്ങൾ, ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്ന നാളുകൾ, എല്ലാം സഹിച്ചിട്ടും താൻ വാക്കുപാലിച്ചു എന്ന് അഭിമാനത്തോടെ അമ്മയെ അറിയിക്കാൻ കൊതിച്ചുവന്നതാണ്. വിധി ഗാന്ധിജിയെ വല്ലാതെ തോൽപ്പിച്ചു കളഞ്ഞു. ദുഃഖപൂർണമായ തിരിച്ചുവരവായിരുന്നു അത്. അമ്മയില്ലാത്ത ലോകത്തെക്കുറിച്ചേ ഗാന്ധിജിക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല. എന്റെ അമ്മ ഓർമ്മയിൽ അവശേഷിപ്പിച്ചിട്ടുള്ള മുന്തിയ മുദ്ര ആത്മവിശുദ്ധിയുടേതാണ് എന്ന് മഹാത്മജി തന്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ അദ്ദേഹം ഈ ജീവിത സന്ദർഭത്തെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്.
3: മൂത്ത ജ്യേഷ്ഠൻ എന്നെ കാത്ത് തുറമുഖത്തുണ്ടായിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം ഡോക്ടർ മേത്തയും കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നു. തന്റെ വീട്ടിൽ വന്ന് താമസിക്കണമെന്ന് ഡോക്ടർ മേത്ത നിർബന്ധിച്ചതിനാൽ ഞങ്ങൾ അങ്ങോട്ടു പോയി. അങ്ങനെ ഇംഗ്ലണ്ടിൽ തുടങ്ങിയത് ഇന്ത്യയിൽ തുടരുകയും അത് ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിലുള്ള ദൃഢബന്ധമായി പരിണമിക്കുകയും ചെയ്തു. അമ്മയെ കാണാനുള്ള തിടുക്കത്തിലായിരുന്നു ഞാൻ. അവരുടെ വാത്സല്യപൂർണമായ ആശ്ലേഷത്തിനായി കാത്തിരുന്ന എന്നിൽ അവരുടെ മരണവിവരം കഠിനമായ ആഘാതമേൽപ്പിച്ചു. അമ്മയുടെ മരണമറിയിച്ച് പുറംനാട്ടിലായിരുന്ന എന്നെ ദുഃഖിപ്പിക്കേണ്ടതില്ലെന്ന് ജ്യേഷ്ഠൻ തീരുമാനിച്ചു. ദുഃഖം ഞാൻ നെഞ്ചിലൊതുക്കി. അച്ഛന്റെ മരണമുണ്ടാക്കിയതിനേക്കാൾ തീവ്രമായിരുന്നു അമ്മയുടെ അഭാവമുണ്ടാക്കിയ വ്യഥ. നിലവിട്ട ശോകത്തിൽ പതറാതെ ഒന്നും സംഭവിച്ചില്ലെന്ന മട്ടിൽ ജീവിതം തുടർന്നു. ഡോക്ടർ മേത്ത തന്റെ മറ്റനേകം സുഹൃത്തുക്കളുമായി ഞങ്ങളെ പരിചയപ്പെടുത്തി. അവരിലൊരാൾ മേത്തയുടെ സഹോദരൻ രേവാശങ്കർ ജഗ്ജീവനായിരുന്നു. പിന്നെ ജീവിതകാലം അത്രയും നിലനിന്ന ഒരു സുഹൃത് ബന്ധമായിരുന്നു അത്. എന്നാൽ കവി റായ്ചന്ദുമായി പരിചയപ്പെട്ടതാണ് അമൂല്യമായ അനുഭവം. അദ്ദേഹം മേത്തയുടെ മൂത്ത ജ്യേഷ്ഠന്റെ ജാമാതാവും രേവാശങ്കർ ജഗ്ജീവന്റെ പേരിലുണ്ടായിരുന്ന ബിസിനസിൽ പങ്കാളിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ ധന്യതയും പാണ്ഡിത്യവും അതുല്യമായിരുന്നു എന്നെനിക്ക് ബോധ്യപ്പെട്ടു. ശതാവധാനി എന്നാണ് അദ്ദേഹത്തെ ആളുകൾ വിശേഷിപ്പിച്ചത്. 100 കാര്യം ഒരേ സമയം ചെയ്യാൻ വിരുദുള്ളവനാണ് ശതാവധാനി. അത്ഭുതകരമായിരുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മശക്തി. താൽപ്പര്യമുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിക്കാമെന്ന് ഡോക്ടർ മേത്ത പറഞ്ഞു. എനിക്കറിയാവുന്ന കുറേയേറെ യൂറോപ്യൻ ഭാഷാപദങ്ങൾ ഞാൻ തുരുതുരാ പറഞ്ഞു. വള്ളിപുള്ളി തെറ്റാതെയും അതേ ക്രമത്തിലും അതേപടിയും ഒരെണ്ണം വിട്ടുപോകാതെയും റായ്ചന്ദ് ആവർത്തിച്ചു. ഞാൻ അന്തിച്ചിരുന്നുപോയി. എന്നാൽ എനിക്ക് അദ്ദേഹം ആദരണീയനായി തീർന്നത് ഈ സിദ്ധിപ്രകർഷം നിമിത്തമല്ല. ഞാൻ പരിചയപ്പെടുമ്പോൾ അദ്ദേഹത്തിന് 25 വയസ്സിൽ കൂടുതലായിട്ടില്ല. എന്നാൽ അതിധന്യമായ സ്വഭാവത്തിന്റെ ഉടമയും മഹാപണ്ഡിതനുമാണെന്ന് എനിക്ക് മനസ്സിലായി. അപാരമായ വേദജ്ഞാനം നേടിയിരുന്നു. ആത്മസാക്ഷാത്കാരത്തിനായുള്ള അതിതീവ്രമായ ക്ഷുത്തിന്റെ ജ്വലനം അദ്ദേഹത്തിന്റെ നേത്രങ്ങളിൽ ദൃശ്യമായിരുന്നു. ഈ ഒടുവിൽ പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ ഒരേ ഒരു ലക്ഷ്യമെന്ന് ഞാൻ മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ ഹൃദയഫലകത്തിൽ രേഖപ്പെടുത്തിയതും ചുണ്ടിലെപ്പോഴുമുണ്ടായിരുന്നതും മുക്താനന്ദന്റെ ഈ ഈരടിയായിരുന്നു. ചെയ്യുന്ന കൃത്യമേതിലും ഹരിമുഖദർശനം സാധ്യമാകണം, എങ്കിലൻ ജീവിതം ധന്യമായിടും, ഹരിയാകുന്ന ചരടിൽ കുരുത്ത ഹാരമല്ലോ മമ ജീവിതം. നിത്യവും കോടിക്കണക്കിന് രൂപയുടെ വിനിമയം നടക്കുന്ന ബിസിനസ്സാണ് റായ്ചന്ദ് നിയന്ത്രിക്കുന്ന രത്നാഭരണ വ്യാപാരം. വജ്രങ്ങളുടെയും മുത്തുകളുടെയും മൂല്യനിർണയത്തിൽ റായ്ചന്ദ് ഭായ് അതിവിദഗ്ധനാണ്. ബിസിനസ് കാര്യങ്ങളുടെ ഏതു ഊരാക്കുടുക്കും അഴിച്ചെടുക്കാൻ അദ്ദേഹത്തിന്

0: ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധ പതിഞ്ഞത് ഇതിലൊന്നുമായിരുന്നില്ല, ദൈവിക വിഷയങ്ങളിലായിരുന്നു ശ്രദ്ധ. തന്റെ മേശപ്പുറത്ത് മതഗ്രന്ഥങ്ങളും ഡയറിയും എപ്പോഴുമുണ്ടാകും. ബിസിനസ് കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ പറ്റുമ്പോൾ റായ്ചന്ദ് ഭായ് മതഗ്രന്ഥം തുറക്കും, അല്ലെങ്കിൽ ഡയറിയിൽ എന്തെങ്കിലും കുറിക്കും. അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരിച്ച രചനകളെല്ലാം പിറന്നത് ഇത്തരം ഡയറികളിലാണ്. രത്നാഭരണ വ്യാപാര തിരിമറികളെക്കുറിച്ചുള്ള സംഭാഷണം തീരുമ്പോഴദ്ദേഹം അന്തരാത്മാവിലാണ്ടുകിടക്കുന്ന തത്വരത്നങ്ങളുടെ അനാവരണ ശ്രമത്തിൽ മുഴുകും. ഇങ്ങനെ ബിസിനസ് തിരക്കുകൾക്കിടയിൽ അദ്ദേഹം പെട്ടെന്ന് പരമ്പൊരുളിന്റെ അന്വേഷണത്തിൽ മുഴുകുന്നത് ഒന്നോ രണ്ടോ തവണയല്ല, പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് സമചിത്തത നഷ്ടപ്പെട്ട ഒരു സന്ദർഭവും ഞാൻ കണ്ടിട്ടില്ല. ബിസിനസ്സോ തൻകാര്യമോ പ്രമാണിച്ച് എന്നോടൊരു ബന്ധവും അദ്ദേഹത്തിനില്ല. എന്നാലും ഗൗരവമുള്ള ആത്മീയ സമസ്യകളുടെ ചർച്ചകളിൽ അദ്ദേഹം എന്നെ കുടുക്കിയിട്ടിട്ടുണ്ട് പലപ്പോഴും. മിക്കപ്പോഴും ഞാൻ ഇരുട്ടിൽ തപ്പിത്തടയും. ഗഹനമായ മതചർച്ചകൾ എനിക്ക് വഴങ്ങുകയില്ല. എന്നാലും ആ വാഗ്ധോരണിയിൽ ഞാൻ മതിമറക്കും. മതാചാര്യരും മതശിക്ഷകരുമായ അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ റായ്ചന്ദ് ഭായിക്ക് കഴിഞ്ഞ പോലെ അത്ര ശക്തമായ ആത്മീയ താൽപര്യം എന്നിൽ ഉണർത്താൻ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നിൽ ആഞ്ഞുതറഞ്ഞു. അദ്ദേഹത്തിന്റെ തീവ്രമായ സത്മാർഗനിഷ്ഠയ്ക്കൊപ്പം നിശ്ചിതമായ ധൈഷണിക പ്രഭാവവും എന്നിൽ വലിയ മതിപ്പുണ്ടാക്കി. ഒരിക്കലും അദ്ദേഹം എന്നെ വഴി തെറ്റിച്ചില്ല. ഉള്ളിന്റെ ആഴങ്ങളിൽ തപ്പിയെടുത്ത ചിന്താമുത്തുകൾ സമ്മാനിക്കാൻ മടിച്ചുമില്ല. ആത്മീയ പ്രതിസന്ധികളിൽ അദ്ദേഹം എന്റെ ശരണസങ്കേതമായിരുന്നിട്ടുണ്ട്. സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും ഗുരു എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ മനസ്സിൽ പ്രതിഷ്ഠിച്ചില്ല. ഗുരുവിന്റെ സിംഹാസനം ശൂന്യമായി തന്നെ കിടന്നു. അന്വേഷണം ഞാൻ തുടരുകയും ചെയ്തു. ഗുരുവിനെക്കുറിച്ചുള്ള ഹൈന്ദവ സങ്കല്പത്തിലും ഗുരുവിന് ആത്മീയ സാക്ഷാത്കാരത്തിലുള്ള പങ്കിനെക്കുറിച്ചും എനിക്ക് വിശ്വാസമുണ്ട്. ഗുരുവിനെ കൂടാതെ ശരിയായ ജ്ഞാനപ്രാപ്തി അസാധ്യമാണെന്നതിലും കാര്യമുണ്ട്. വിഷയം ലൗകികമെങ്കിൽ ശിക്ഷകൻ പൂർണ്ണനല്ലെങ്കിലും കുഴപ്പമില്ല. വിഷയം ആത്മീയമാണെങ്കിൽ ഗുരു പൂർണ്ണൻ തന്നെ ആയിരിക്കണം. പൂർണ്ണത നേടാനുള്ള യത്നം നിരന്തരവുമായിരിക്കണം. ഒരാൾക്ക് ലഭിക്കുക അയാൾ അർഹിക്കുന്ന ഗുരുവിനെയാണ്. പൂർണതയ്ക്കായുള്ള അനന്തശ്രമം ഒരുവന്റെ അവകാശമാണ്. അതിനു തക്കതായ പ്രതിഫലവും കിട്ടും. ശേഷമെല്ലാം ഗുരുവിന്റെ കൈകളിൽ. ഗുരുപീഠത്തിൽ റായ്ചന്ദ് ഭായിയെ ഞാൻ പ്രതിഷ്ഠിച്ചിട്ടില്ല. എന്നാലും അദ്ദേഹമെന്റെ സഹായിയും വഴികാട്ടിയുമാണ്. എന്നിൽ അസാമാന്യമായ സ്വാധീനം ചെലുത്തിയ ആധുനികർ മൂന്നുപേരാണ്. സജീവ സമ്പർക്കം കൊണ്ട് റായ്ചന്ദ് ഭായിയും ദൈവരാജ്യം നിന്റെ ഉള്ളിൽ തന്നെ എന്ന കൃതിയാൽ ടോൾസ്റ്റോയിയും സർവോദയത്താൽ റസ്കിനും. ഇവരെക്കുറിച്ച് യഥാസ്ഥാനങ്ങളിൽ കൂടുതൽ പറയാം.
1: ഗാന്ധിജിയുടെ ജീവിതത്തിലെ വഴികാട്ടിയായി കവി റായ്ചന്ദ് മാറിയ സന്ദർഭത്തെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. അവതരണം അഞ്ജു പി അർജുനൻ, ഷിബു എം ജോസ് മച്ചാട്.
2: ഗാന്ധിമാർഗം സമാപിച്ചു. നിർവഹണ സഹായം ഷാഹിന പി എം, നിർവഹണം അഞ്ജു പി അർജുനൻ. ഗാന്ധിമാർഗം
3: അറിയിപ്പ്. ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഒരു കുടൽ സംബന്ധ രോഗമാണ് ഷിഗെല്ല. മലിനമായ ഭക്ഷണം, വെള്ളം, കൈകൾ എന്നിവയിലൂടെ ഷിഗെല്ല പകരാം. പ്രധാന രോഗലക്ഷണങ്ങൾ: വയറിളക്കം, വയറുവേദന, പനി, ഛർദി, ക്ഷീണം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഭക്ഷണത്തിന് മുൻപും ശൗചാലയം ഉപയോഗിച്ച ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. തിളപ്പിച്ചാറിയ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകുക. രോഗലക്ഷണങ്ങൾ ഉള്ളവർ ഭക്ഷണം തയ്യാറാക്കുന്നത് ഒഴിവാക്കുക. കടുത്ത വയറിളക്കം, രക്തം കലർന്ന മലം അല്ലെങ്കിൽ നിർജ്ജലീകരണ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടുക. അറിയിപ്പ് കഴിഞ്ഞു.

0: ഗ്രോത്ത് വേവ്സ് ജീവിത നൈപുണ്യപാതയിൽ മുന്നേറാൻ
1: സമ്മർദ്ദത്തെ നേരിടാൻ പഠിക്കാം. ഇതേക്കുറിച്ച് സംസാരിക്കുന്നു തൃശൂർ ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സീനിയർ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എസ് വി സുബ്രഹ്മണ്യൻ.
2: നമസ്കാരം. ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങിയാലോ. തൃശൂരിൽ ഒരു കുട്ടിയുണ്ട്, പേര് വേണ്ട. അവൻ്റെ മാർക്സ് ഓക്കെയാണ്, അവൻ്റെ ഫ്രണ്ട്സ് ഓക്കെയാണ്, അവൻ്റെ ലൈഫ് ഓക്കെയാണ്. പക്ഷെ എല്ലാം ഓക്കെ എന്ന് പറയുമ്പോഴും ഉള്ളിൽ എന്തോ ഒരു ഫീലിംഗ് ഉണ്ട്, ഒന്നും ഓക്കെ അല്ല എന്ന്. ആ കുട്ടി നിങ്ങളാണോ? അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആരെങ്കിലും? ഇന്ന് ആ ഫീലിംഗിനെ കുറിച്ചാണ്, സമ്മർദ്ദം. നമ്മൾ പലപ്പോഴും സമ്മർദ്ദം എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അത് ശരിക്കും എന്താണ്? ശരീരത്തിന് ഒരു അപകടം വരുന്നു എന്ന് തോന്നുമ്പോൾ ആ അപകടം ഒരു പക്ഷേ ഒരു പരീക്ഷയോ ഒരു വഴക്കോ ഒരു അനിശ്ചിതത്വമോ എന്തുമാകാം. തലച്ചോറൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നു, ഹൃദയം കൂടുതൽ ശക്തിയായി മിടിക്കുന്നു, രക്തപ്രവാഹം കൂടുന്നു, പേശികൾ മുറുകുന്നു, ശരീരം നമ്മോട് പറയുന്നു ഒരുങ്ങൂ തയ്യാറെടുക്കൂ എന്ന്. ഇത് പ്രകൃതി നമുക്ക് നൽകുന്ന ഒരു സംവിധാനമാണ്. ആയിരക്കണക്കിന് വർഷം മുൻപ് മനുഷ്യൻ കാട്ടിൽ ജീവിച്ചിരുന്ന കാലത്ത് ഈ സംവിധാനം ജീവൻ രക്ഷിക്കാൻ ഉതകിയിരുന്നു. പക്ഷെ ഇന്ന് ആ മുന്നറിയിപ്പ് ഉണ്ടാകാൻ ഒരു കാട്ടുമൃഗങ്ങളൊന്നും വേണ്ട. ഒരു റിസൾട്ട്, ഒരു മെസ്സേജ്, ഒരു താരതമ്യം, അത് മതി. ശരീരം പ്രതികരിക്കും. അപ്പോൾ ഒരു ചോദ്യമുണ്ടാകും, സമ്മർദ്ദം എപ്പോഴും ഒഴിവാക്കേണ്ട ഒന്നാണോ? അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗവേഷണങ്ങൾ ഒരു കാര്യം പറയുന്നുണ്ട്, സമ്മർദ്ദത്തിന് രണ്ടു മുഖങ്ങളുണ്ട് എന്ന്. ഒന്ന് നല്ല സമ്മർദ്ദം, യൂസ്ട്രെസ്. മത്സരത്തിന് തൊട്ടു മുൻപ് കളിക്കാരന് തോന്നുന്ന ഒരു വിറയൽ, വേദിയിൽ കയറുന്നതിന് തൊട്ടു മുൻപ് ഉള്ളിൽ തിളയ്ക്കുന്ന ഒരു ചെറിയ പതർച്ച. ഇത് നമ്മെ കൂടുതൽ ഉണർത്തുന്നു, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. ഇത് ശത്രുവല്ല. പക്ഷെ രണ്ടാമത്തേത് വേറെയാണ്, പുറത്തു വരാൻ വഴിയില്ലാതെ അകത്ത് കെട്ടിക്കിടക്കുന്ന സമ്മർദ്ദം. ഇത് പതുക്കെ പതുക്കെ നമ്മളെ തളർത്തും. ദിവസങ്ങൾ നീണ്ടാൽ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ അസ്വസ്ഥതകൾ ഉണ്ടാകും. ഇന്ന് സമ്മർദ്ദമുണ്ടാകാൻ വലിയ കാര്യമൊന്നും വേണ്ട. നമുക്ക് മീനാക്ഷിയെ ഒന്ന് പരിചയപ്പെടാം. മീനാക്ഷിയുടെ പ്ലസ് ടു റിസൾട്ട് വന്നു, 94% മാർക്ക്. നല്ല മാർക്ക്, ആർക്കും പരാതി പറയാൻ വകയില്ല. പക്ഷെ വീട്ടിൽ എന്തോ ഒരു നിശബ്ദത. അച്ഛൻ സുരേഷിന് ഒരാഗ്രഹമുണ്ടായിരുന്നു, മകൾ ഡോക്ടറായി കാണണം എന്ന്. മീനാക്ഷിക്കോ ആർട്ട് വർക്കാണ് ഇഷ്ടം. ആ രാത്രി അവൾ ഉറങ്ങാൻ കിടന്നു, ഉറക്കം വന്നില്ല. നെഞ്ചിലൊരു കല്ല് വെച്ചതുപോലെ ഒരു ഭാരം. കൂട്ടുകാരുടെ അഡ്മിഷൻ വാർത്തകൾ വരുന്നു, കോച്ചിംഗ് സെന്ററുകളുടെ പരസ്യങ്ങൾ വരുന്നു. നോക്കും തോറും ആ ഭാരം കൂടുന്നു. ഒരു നിമിഷം അവൾ ഫോൺ മാറ്റിവെച്ചു, അവളുടെ നോട്ട് പുസ്തകമെടുത്തു, വരച്ചു തുടങ്ങി. ഒരു വര, രണ്ടു വര, ഒടുവിലൊരു കെട്ടിടത്തിൻ്റെ രൂപം. കയ്യിൽ പെൻസിലെടുത്തപ്പോൾ ആ കല്ലിൻ്റെ ഭാരം അല്പം കുറഞ്ഞതുപോലെ അവൾക്ക് തോന്നി. പിറ്റന്ന് രാവിലെ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് മീനാക്ഷി അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു കാര്യം പറയണം, ദേഷ്യപ്പെടരുത്. എനിക്ക് ചെറുപ്പം മുതലേ വരയും കുറിയും നല്ലതുപോലെ വഴങ്ങും. ഒരു സ്ഥലം കണ്ടാൽ അതൊരു മുറിയോ ഒരു തെരുവോ ഒരു പൂന്തോട്ടമോ എന്തുമാകട്ടെ, അതിനെ എങ്ങനെ കൂടുതൽ മനോഹരമാക്കാം, എങ്ങനെ കൂടുതൽ ഉപയോഗപ്രദമാക്കാം എന്നെൻ്റെ മനസ്സ് ആലോചിച്ചുകൊണ്ടേയിരിക്കും. ഈ കഴിവ് ഉപയോഗിക്കാൻ ഒരുപാട് വഴികളുണ്ടച്ചാ. കെട്ടിടങ്ങൾ ഡിസൈൻ ചെയ്യാം, ഉൾഭാഗങ്ങൾ അലങ്കരിക്കാം, നഗരങ്ങൾ ആസൂത്രണം ചെയ്യാം. ഇതൊക്കെ ഒരു വലിയ പഠനമേഖലയാണ്. ഒരു അവസരം തരുവച്ചാ, ഞാൻ നിരാശപ്പെടുത്തില്ല. എൻ്റെ വഴി എളുപ്പമല്ല എന്നെനിക്കറിയാം, പക്ഷെ ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ, ശരിക്കും ഇഷ്ടമുള്ളത് ചെയ്യുമ്പോൾ അതെത്ര കഷ്ടമാണെങ്കിലും ഉള്ളിൽ നിന്നൊരു ഊർജം വരും. അത് അച്ഛനും അറിയാമല്ലോ. സുരേഷ് ഒന്നും മിണ്ടിയില്ല, പക്ഷെ എണീറ്റ് പോയതുമില്ല. ആ നിശബ്ദത ഒരു വാതിൽ അല്പം തുറന്നതിൻ്റെ നിശബ്ദതയായിരുന്നു. മീനാക്ഷി സമ്മർദ്ദത്തിൽ നിന്നും ഒളിച്ചോടിപ്പോയില്ല, ആ സമ്മർദ്ദത്തെ ഒരു സംഭാഷണമാക്കി മാറ്റി. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, മീനാക്ഷി ആ സമ്മർദ്ദം പുറത്തു പറഞ്ഞു. പലർക്കും അത് പറ്റാറില്ല. പെൺകുട്ടികൾ പൊതുവിൽ സമ്മർദ്ദം പ്രകടിപ്പിക്കും, കരയും, സംസാരിക്കും, അടുത്ത കൂട്ടുകാരോട് പങ്കുവയ്ക്കും. ഇത് ബലഹീനതയല്ല, ഉള്ളിൽ കെട്ടിക്കിടക്കാതിരിക്കാനുള്ളൊരു വഴിയാണ്. ആൺകുട്ടികൾ ചിലപ്പോൾ വേറൊരു രീതിയിലാണ് പ്രതികരിക്കുക. ഒരു പ്രശ്നവുമില്ല, ഞാൻ ഓക്കെയാണ് എന്ന് പറഞ്ഞ് എല്ലാം ഉള്ളിൽ അടക്കി വയ്ക്കും. സമ്മർദ്ദം പ്രകടമാകുന്നത് വേറൊരു രൂപത്തിലാകും. പെട്ടെന്ന് ദേഷ്യം വരും, ഒറ്റയ്ക്ക് ഒതുങ്ങും, ഉറക്കം കൂടും, അല്ലെങ്കിൽ തീരെ ഉറങ്ങില്ല, ആഹാരം ഒരുപക്ഷെ കഴിക്കാതാകും. ഇവ രണ്ടും തെറ്റല്ല, ഇവ രണ്ടും മനുഷ്യ സഹജമാണ്. പക്ഷേ ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലോ സഹോദരങ്ങളിലോ സ്വയം നമ്മളിൽ തന്നിലോ കാണുമ്പോൾ ശ്രദ്ധിക്കൂ. മറ്റുള്ളവരിൽ അത് കാണുമ്പോൾ ഒരു നിമിഷം ഒരു ചോദ്യം, എടാ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ, നിനക്ക് സംസാരിക്കണോ, ആ ഒരു ചോദ്യം ചിലർക്ക് വലിയ ആശ്വാസമാകും. നന്ദിത പ്ലസ് ടു കഴിഞ്ഞ് എൻട്രൻസ് കോച്ചിങ്ങിന് ചേർന്നിട്ട് 3 മാസമായി. കഠിനമായി പഠിക്കുന്നുണ്ട്, ആരോടും പരാതിയില്ല. ഒരു രാത്രി മോക്ക് ടെസ്റ്റ് റിസൾട്ട് വന്നു, സ്വന്തം മാർക്ക് കണ്ടു, മോശമില്ല. പക്ഷെ അതേ നിമിഷം ഇൻസ്റ്റാഗ്രാം തുറന്നപ്പോൾ

0: എ ബാച്ചിലെ മറ്റൊരു കുട്ടിയുടെ പോസ്റ്റ്, സ്കോർ, സ്ക്രീൻഷോട്ട്, കൂടാതെ ഒരു ക്യാപ്ഷനും. കമന്റ്സിൽ അഭിനന്ദനങ്ങളുടെ വെള്ളപ്പൊക്കം. നന്ദിത ഫോൺ താഴെ വെച്ചു. ഒരു നിമിഷം മുൻപ് മതിയായിരുന്ന മാർക്ക് ഇപ്പോൾ പോരാത്തതുപോലെ തോന്നി. ഒന്നും ചെയ്തിട്ടല്ല, ആരും ഒന്നും പറഞ്ഞിട്ടുമില്ല, പക്ഷെ ഉള്ളിലൊരു വീഴ്ച. ആ രാത്രി അവൾ പഠിക്കാനിരുന്നു. വാക്കുകൾ കണ്ണിൽ പതിയുന്നില്ല. വീണ്ടും ഫോൺ എടുത്തു. വീണ്ടും സ്ക്രോള്, വീണ്ടും അസ്വസ്ഥത. ഒരു ഘട്ടത്തിൽ നന്ദിത നിർത്തി. ഫോൺ കമഴ്ത്തി വച്ചു. ഒരു കടലാസ് എടുത്തു. രണ്ട് കോളം വരച്ചു. ഒന്നിലെഴുതി ഇന്ന് ഞാൻ ചെയ്തത്, മറ്റേതിലെഴുതി ഞാൻ ആകാൻ ആഗ്രഹിക്കുന്നത്. ആ രണ്ട് നിരം നോക്കിയപ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി. താരതമ്യം ചെയ്തിരുന്നത് മറ്റൊരാളുമായിട്ടായിരുന്നു, ചെയ്യേണ്ടിയിരുന്നത് ഇന്നലത്തെ ഞാനുമായിട്ടായിരുന്നു. അവൾ ഫോൺ തുറന്നില്ല. സമാധാനമായി ഉറങ്ങി. ഈ രണ്ട് കഥകളിലും ഒരു കാര്യം ശ്രദ്ധിച്ചോ? മീനാക്ഷി ഫോൺ മടക്കി വെച്ചു, പെൻസിൽ എടുത്തു. നന്ദിത ഒന്ന് നിന്നു, സ്വയം സത്യസന്ധമായി വിലയിരുത്തി. വലിയ കാര്യങ്ങളൊന്നുമല്ല, ചെറിയ യഥാർത്ഥ നിമിഷങ്ങൾ, അതാണ് സമ്മർദ്ദത്തെ നേരിടുക എന്നതിൻ്റെ അർത്ഥം. മൂന്ന് ശീലങ്ങളെക്കുറിച്ച് പറയാം, ഒന്ന് ശ്രദ്ധിക്കൂ. ഒന്ന്, സമ്മർദ്ദം തോന്നുമ്പോൾ ആ മാനസിക അവസ്ഥയ്ക്ക് ഒരു പേരു നൽകൂ. ഒരു വൈകാരിക അവസ്ഥയ്ക്ക് പേരിടുമ്പോൾ അതല്പം ശമിക്കും. നമ്മുടെ ഉള്ളിലെ അദൃശ്യ എതിരാളി ആരാണെന്ന് നമ്മൾ തിരിച്ചറിയും. രണ്ട്, ശരീരത്തെ ഉണർത്തൂ. മീനാക്ഷിക്ക് അത് വരയ്ക്കലിലൂടെയായിരുന്നു. ഒരാൾക്കത് നടത്തത്തിലൂടെയാകാം, മറ്റൊരാൾക്ക് പാചകമാകാം, പാട്ടാകാം. ഇത് സമ്മർദ്ദത്തിൻ്റെ തീവ്രത കുറയ്ക്കും. ഇത് ഒളിച്ചോട്ടമല്ല, ഒന്ന് ആശ്വസിക്കലാണ്. മൂന്ന്, നമ്മുടെ ശ്വാസം നമ്മുടെ ഏറ്റവും ലളിതമായ ശക്തമായ ആയുധം. സമ്മർദ്ദം ശക്തമാകുമ്പോൾ ശ്വാസത്തിൻ്റെ ക്രമം തെറ്റും. ഒരു കാര്യം ചെയ്തു നോക്കൂ. 4 സെക്കൻഡ് ഉള്ളിലേക്ക് ശ്വസിക്കൂ, 7 സെക്കൻഡ് പിടിച്ചു നിർക്കൂ, എന്നിട്ട് പതുക്കെ പതുക്കെ ശ്വാസം വിടൂ. ഇത് 3 തവണ ആവർത്തിക്കൂ. ഇത് വെറും ശ്വസനമല്ല, ഇത് തലച്ചോറിനൊരു സിഗ്നലാണ്. അപകടം കഴിഞ്ഞു, ഇപ്പോൾ സുരക്ഷിതമാണ്, എല്ലാം ശാന്തമാണ് എന്ന്. ഇതെവിടെ വെച്ചുമാകാം. 4, സ്ക്രോൾ ചെയ്യുന്നതിന് മുമ്പ് 1 നിമിഷം നിൽക്കൂ. മറ്റുള്ളവരുടെ നേട്ടങ്ങൾ കണ്ട് മനസ്സിടിയുമ്പോഴും നമ്മൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കും. ആ ശീലം സമ്മർദ്ദം കൂട്ടുകയുള്ളൂ. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് എൻ്റെ മനസ്സ് കനക്കുന്നത്? ഒന്ന് ശ്രദ്ധിക്കൂ. ആ തിരിച്ചറിവ് തന്നെ ഒരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. കൗമാരക്കാർ സമ്മർദ്ദം പറഞ്ഞറിയിക്കണമെന്നില്ല. ചിലർ പെരുമാറ്റത്തിലൂടെ കാണിക്കും. പഠനത്തിൽ പെട്ടെന്ന് താല്പര്യം കുറയാം, ഭക്ഷണം കഴിക്കാതെയാകാം, ദേഷ്യക്കാരാകും. ഇവയൊന്നും ശിക്ഷിക്കേണ്ടുന്ന ലക്ഷണങ്ങളല്ല, ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങളാണ്. വീട്ടിൽ അച്ഛനമ്മമാർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം മുൻവിധിയില്ലാതെ സംസാരിക്കുക എന്നതാണ്. അവരുടെ ഒരു ദിവസം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു മനസ്സിലാക്കൂ. പരിഹാരം പറയേണ്ടതില്ല, ഉപദേശം കൊടുക്കേണ്ടതില്ല, ശ്രദ്ധ മാത്രം മതി. അധ്യാപകർക്ക്, ഉത്തരം പറഞ്ഞിരുന്ന കുട്ടി പെട്ടെന്ന് മൗനിയായാൽ ഒന്ന് അടുത്ത് വിളിച്ച്, ഒറ്റയ്ക്ക് വിളിച്ച് സംസാരിക്കൂ. നീ ഓക്കെ ആണോ? സ്നേഹത്തോടെയുള്ള ആ ഒരു നോട്ടം, ആ ഒരു ചോദ്യം ഒരു കുട്ടിക്ക് ഒരു ഓപ്പണിംഗ് ആകും. ഈ സ്കിൽ എന്നത് 1 നിമിഷത്തിൽ ഒരു ചെറിയ ബോധപൂർവമായ തിരഞ്ഞെടുപ്പ് നടത്താൻ പഠിക്കുക എന്നതാണ്. ഫോണ് മാറ്റിവെക്കാനുള്ള തീരുമാനം, സത്യസന്ധമാകാനുള്ള ഒരു നടപടി, ഫീലിംഗ്സിന് പേരിട്ട് വിളിക്കാനുള്ള തയ്യാറെടുപ്പ്. പക്ഷെ ഒരു കാര്യം കൂടി, ചിലപ്പോൾ സമ്മർദ്ദം ഇതൊന്നും കൊണ്ട് മാറില്ല. ആഴ്ചകളായി ഉറക്കമില്ലെങ്കിൽ, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഒന്നിലും താല്പര്യം തോന്നുന്നില്ലെങ്കിൽ, ഒറ്റയ്ക്കാണ് എന്ന തോന്നൽ മാറുന്നില്ലെങ്കിൽ, ആ നിമിഷം ഒരു കൗൺസിലറെയോ വിശ്വസ്തനായ അല്ലെങ്കിൽ വിശ്വസ്തയായ മുതിർന്ന വ്യക്തിയോടോ സംസാരിക്കൂ. അത് ബലഹീനതയല്ല, അത് ഏറ്റവും വലിയ ധൈര്യമാണ്. ഓർക്കുക, ലൈഫ് സ്കിൽസ് എല്ലാം തന്നെ നിരന്തര പരിശീലനം കൊണ്ട് നമ്മെ തന്നെ, നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണ്. നീന്തൽ പഠിക്കുന്നത് പോലെ, ഡ്രൈവിംഗ് പഠിക്കുന്നത് പോലെ ആർക്കും പഠിക്കാൻ പറ്റുന്ന നൈപുണ്യങ്ങളാണ്. ഒരു കാര്യം കൂടി, സമ്മർദ്ദം നേരിടുക എന്നത് മറ്റുള്ളവരെ കുറ്റം പറയലല്ല, സ്വയം കുറ്റപ്പെടുത്തലുമല്ല, ഇത് സ്വയം മനസ്സിലാക്കലാണ്.
1: ഗ്രോത്ത് വേവ്സ്, ജീവിത നൈപുണ്യപാതയിൽ മുന്നേറാൻ
2: സമ്മർദ്ദത്തെ നേരിടാൻ പഠിക്കാം. ഇതേക്കുറിച്ച് സംസാരിച്ചത് തൃശൂർ ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സീനിയർ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എസ് വി സുബ്രഹ്മണ്യൻ. സ്വാസ്ഥ്യം സമാപിക്കുന്നു. നിർവഹണം YS പൗർണമി.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, ഇന്നത്തെ സ്വർണ്ണവില
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
2: ആകാശവാണി തൃശൂർ. കഥകൾ അതിസാദരം.

0: മാധവിക്കുട്ടി രചിച്ച സോനാഗാച്ചി എന്ന കഥ. അവതരണം മെജോ.
1: പവിത്രയും ധനാഠ്യയുമായ ഒരു ഭാര്യയും 7 വയസ്സ് പ്രായം വരുന്ന ഒരു മകനും അയാൾക്കുണ്ടായിരുന്നു. കലഹമില്ലാത്ത ഗൃഹാന്തരീക്ഷം. എന്നിട്ടും ഞായറാഴ്ചയുടെ മധ്യാഹ്ന നിദ്രയിൽ നിന്നുണർന്നപ്പോൾ താൻ പരിചയപ്പെട്ട ഏകവേശിയായ അമലയെ അയാൾ ഓർത്തു. കൽക്കത്തയിലേക്ക് യാത്ര ചെയ്ത് 2 ദിവസമെങ്കിലും അവളുടെ സമീപത്ത് കഴിച്ചുകൂട്ടുവാൻ അയാൾ അതിയായി ആഗ്രഹിച്ചു. ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയുടെ കൊഴുത്ത കൈക്കാലുകളിൽ നിന്ന് ധൃതിയോടെ കണ്ണുകൾ പിൻവലിച്ച് അയാൾ അമലയുടെ മെലിഞ്ഞ ശരീരത്തിന്റെ അപൂർവ ലാവണ്യം ഒരു വേദനയോടെ ഓർത്തു. വെയിൽ തട്ടിവാടിയ ആമ്പൽപ്പൂവിന്റെ തണ്ട് പോലെ കരിവാളിച്ച് തളർന്ന ആ കരങ്ങളിൽ താൻ വിശ്രമിക്കുന്നത് സങ്കൽപ്പിച്ചപ്പോൾ അയാളുടെ അടിവയർ വാത്സല്യ വായ്പാൽ വേദനിച്ചു. ഓ അമല, എന്റെ അമല, അയാൾ മന്ത്രിച്ചു. ഭാര്യ കണ്ണുകൾ തുറന്നു. ഭീതിയില്ലാത്ത കണ്ണുകൾ, സന്ദേഹങ്ങളില്ലാത്ത കണ്ണുകൾ. എന്തേ പറഞ്ഞത്? അവൾ ചോദിച്ചു. ജാള്യതയോടെ പാവാട താഴ്ത്തിക്കൊണ്ട് അവൾ ഭർത്താവിനെ നോക്കി മന്ദഹസിച്ചു. മധുരക്കനികൾ വളർന്ന തോട്ടം പോലെയായിരുന്നു അവൾ. മരത്തിൽ നിന്ന് കാറ്റും വെയിലും തട്ടിപ്പഴുത്ത ഒരു മാമ്പഴം. എനിക്ക് കൽക്കത്തയിൽ പോകണം, 1 ആഴ്ച കഴിഞ്ഞേ മടങ്ങുകയുള്ളൂ, അയാൾ ദൃഢസ്വരത്തിൽ പ്രസ്താവിച്ചു.
2: വരുമ്പോൾ എനിക്ക് മോനും തിന്നാൻ രസഗുളയും സന്ദേശം കൊണ്ടുവരണം.
1: ഭാര്യ ഉറക്കച്ചടവോടെ പിറുപിറുത്തു. അയാൾ അമലയെ ഓർത്തു. കൽക്കത്തയിൽ നിന്ന് സ്ഥലം മാറ്റം കിട്ടിയ ദിവസമാണ് ആദ്യമായി ഒരു വേശ്യാലയം സന്ദർശിക്കുവാൻ താൻ ഒരുങ്ങിയത്. ബംഗാളി പെൺകുട്ടികളുടെ വശ്യതയെപ്പറ്റി സ്നേഹിതന്മാർ കുടിക്കുന്ന വേളയിൽ പ്രശംസിച്ച് പറയുന്നത് താൻ പലപ്പോഴും കേട്ടിരുന്നു. ഒരു തവണയെങ്കിലും അവരെ അനുകരിക്കണമെന്ന് തോന്നിപ്പോയി. കന്യകാത്വം ഉപേക്ഷിക്കാത്ത പുരുഷന് ഒരപകർഷതാബോധം അനുഭവപ്പെടുന്നതിൽ അത്ഭുതപ്പെടാനില്ല. ആരെയും കൂട്ടുപിടിക്കാതെയാണ് താൻ സോനാഗാച്ചിയിൽ കയറി ചെന്നത്. കൈവശം 1300 രൂപയുണ്ടായിരുന്നു. അമലയെ ചൂണ്ടിക്കാണിച്ചപ്പോൾ സ്ഥലത്തെ വൃദ്ധ പറഞ്ഞു, 300 തന്നാ മതി. അവളുടെ മുടിയുടെ മണത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അമല ചിരിച്ചു. ഞാൻ കേസരഞ്ജൻ തൈലം തയ്ക്കുന്നു, അതിൻ്റെ മണമാണ്, അവൾ പറഞ്ഞു. രാവിലെ വരെ എൻ്റെ കൂടെ ഇരിക്കണമെങ്കിൽ തള്ള 1200 രൂപ വാങ്ങും, അമല പറഞ്ഞു. താൻ രൂപ എണ്ണിക്കൊടുത്തു. അതും കൊണ്ട് അമല വൃദ്ധയെ തേടിപ്പോയപ്പോൾ താൻ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. ചുറ്റും നോക്കി. നീലക്കണ്ണാടി തൂക്കിയ ചുമര്, കൃത്രിമ റോസാപ്പൂക്കൾ, കൊതുകിന്റെ രക്തക്കറയുള്ള കിടക്കവിരി. തനിക്ക് തന്നോട് തന്നെ അവജ്ഞ തോന്നി.
2: കൊതുകല്ല, മൂട്ടയാണ്. എന്റെ ശരീരത്തിൽ പലയിടത്തും തടിപ്പ് കാണാം, മൂട്ട കടിച്ചതാണ്,
1: അമല പറഞ്ഞു. താൻ ഒരു നേരം പോക്ക് പറഞ്ഞുവെന്ന മട്ടിൽ അവൾ പൊട്ടിച്ചിരിച്ചു. അനേകായിരം മൂട്ടകളും പേനകളും തന്റെ മുടിയിലും ശരീരത്തിലും ഓടി നടക്കുന്നതായി ആ നിമിഷത്തിൽ തനിക്ക് തോന്നി. എന്നിട്ടും താൻ അവിടെ തന്നെ ശയിച്ചു. രാവിലെ ആകാശം വെളുക്കുന്നതുവരെ അവളുടെ മുടി മണത്തുകൊണ്ട് അവളുടെ ആലിംഗനത്തിൽ കിടന്നു.
2: ഇവിടെ സാധാരണ വരുന്നവരൊക്കെ ചെന്നായ്ക്കളാണ്, എന്നെ കടിച്ചു ചീന്തും.
1: നിങ്ങളുടെ കൂടെ ഇങ്ങനെ കിടക്കുമ്പോൾ എന്റെ ബാല്യകാല സഖിയായ മീറയുടെ കൂടെയാണ് ഞാൻ എന്ന് തോന്നിപ്പോകുന്നു, അമല പറഞ്ഞു.
2: ആണായിട്ടല്ലേ താൻ അമലയെ സമീപിച്ചത്? താൻ തേടിയിരുന്നത് ഒരു ബാല്യകാല സഖിയെ മാത്രമായിരുന്നു.
1: എന്നോ മരിച്ചു പോയിരുന്ന അമ്മയുടെ മുടിയാണോ താൻ മണത്തറിഞ്ഞത്?
2: നിങ്ങൾക്ക് ഭീമമായ ഒരു സംഖ്യ നഷ്ടമായി. നിങ്ങൾ എന്താണ് വെറുതെ കിടന്ന് ആലോചിക്കുന്നത്?
1: അമല ചോദിച്ചു. അവളുടെ പല്ലുകൾ വെറ്റില മുറുക്കിയതുകൊണ്ടാകാം ചുവന്നിരുന്നു. നെറ്റിയിൽ പതിഞ്ഞിരുന്ന അളകങ്ങൾ വിയർപ്പിൽ നനഞ്ഞിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവൾ ചുമച്ചു.
2: എനിക്ക് ക്ഷയമൊന്നുമില്ല, ഭയപ്പെടണ്ട. കഴിഞ്ഞ ആഴ്ച 3 ദിവസം പനിച്ചു, ചുമ മുഴുവനും മാറിയിട്ടില്ല,
1: അവൾ പറഞ്ഞു. രാവിലെ അവിടം വിട്ടു പോന്നപ്പോൾ ജനലിന്റെ വക്കത്ത് അമലയുടെ മുഖം ഒരു ലില്ലി പുഷ്പം പോലെ വിരിഞ്ഞു നിൽക്കുന്നത് താൻ നോക്കിക്കണ്ടു. നിരത്തിന്റെ അറ്റം വരെ അവളുടെ കണ്ണുകൾ തന്നെ അനുഗമിച്ചു. ഇനി വരില്ലേ എന്ന് അവൾ ചോദിച്ചില്ല. ചോദിച്ചിരുന്നുവെങ്കിൽ ഇല്ല എന്ന് പറയാൻ തനിക്ക് ധൈര്യമുണ്ടാവുമായിരുന്നില്ല. പിന്നീട് തന്റെ ഔദ്യോഗിക പദവി വേശ്യാലയങ്ങളിലോ മദ്യശാലയിലോ പോവാൻ നിവൃത്തിയില്ലാതാക്കി. താൻ അറിയപ്പെട്ടവനായി. തന്റെ മുഖം വാരികകളിലും പത്രങ്ങളിലും കണ്ടു തുടങ്ങി. വ്യവസായികളുടെ കുടുംബമായിരുന്നു തന്റെ ഭാര്യയുടെ കുടുംബം. തുലവും വ്യത്യസ്തമായ ഒരു പശ്ചാത്തലത്തിൽ ഉത്ഭവിച്ച തനിക്ക് സൽഗുണസമ്പന്നയും കുലീനയുമായ ഒരുത്തിയെ വിവാഹം ചെയ്തു തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. വിവാഹം കലഹരഹിതമാക്കുവാൻ

നിരന്തരം പരിശ്രമിച്ചു. പരിശ്രമം വിജയകരമായി. എന്നിട്ടും ആ ഞായറാഴ്ച സുഖനിദ്രയിൽ നിന്ന് ഉണർന്നപ്പോൾ അമലയെ വീണ്ടും ആശ്ലേഷിച്ചില്ലെങ്കിൽ തന്റെ ജന്മം വ്യർത്ഥമാവുമെന്ന് ഭയപ്പെട്ടു. അവളുടെ മെലിഞ്ഞ മണിക്കണ്ഠത്തിൽ വിരൽത്തുമ്പുകൾ അമർത്തുവാൻ, അവളുടെ മുടിയിൽ തന്റെ മുഖം മറയ്ക്കുവാൻ, അവളുടെ ചുമ കേൾക്കുവാൻ, അവളുടെ സാമീപ്യം സാവധാനത്തിൽ അനുഭവിച്ച് അയവിറക്കുവാൻ. കൽക്കത്ത ആകെ മാറിപ്പോയെന്ന് അയാൾക്ക് തോന്നി. പരിചിതങ്ങളായ കെട്ടിടങ്ങൾക്ക് പകരം ഫ്ളാറ്റുകൾ എല്ലായിടത്തും ഉയർന്നു കഴിഞ്ഞിരുന്നു. വേശ്യാലയക്കാർ തന്ന മേൽവിലാസം തേടി അയാൾ സന്ധ്യയ്ക്ക് കുറേ നേരം അലഞ്ഞു. അമല സ്വന്തമായി ഒരു ഭവനം വാങ്ങിച്ചിരിക്കണം. അവൾ ധനികയായ ഒരു അഭിസാരികയായി തീർന്നിരിക്കണം, അയാൾ ചിന്തിച്ചു. പണ്ട് ദോബികൾ താമസിച്ചിരുന്ന ഒരു കോളനിയിലെ തുത്തനാക

0: വൈശ്യാലയക്കാർ തന്ന മേൽവിലാസം തേടി അയാൾ സന്ധ്യയ്ക്ക് കുറേ നേരം അലഞ്ഞു. അമല സ്വന്തമായി ഒരു ഭവനം വാങ്ങിച്ചിരിക്കണം. അവൾ ധനികയായ ഒരഭിസാരികയായി തീർന്നിരിക്കണം, അയാൾ ചിന്തിച്ചു. പണ്ട് ദോബികൾ താമസിച്ചിരുന്ന ഒരു കോളനിയിലെ തുത്തനാകപ്പട്ട കൊണ്ട് മേൽക്കൂരമേഞ്ഞ ഒരു കുടിലിലായിരുന്നു അമല താമസിച്ചിരുന്നത്. പുറത്ത് അഴുക്കുചാൽ, കോഴിയുടെ പുടയും മീനിന്റെ ചിതമ്പലും ചിതറിക്കിടക്കുന്ന അങ്കണം, കിതയ്ക്കുന്ന കൊടിച്ചിപ്പട്ടി. അമല, അയാൾ വിളിച്ചു.
1: അതാരാണ്?
0: അകത്തുനിന്ന് ഒരു സ്ത്രീ ശബ്ദം. അമല കണ്ണിറുക്കി അയാളെ ഉറ്റുനോക്കി. എന്നെ മറന്നുവോ?
1: രാജേന്ദ്രൻ.
0: എന്റെ കൂടെ കിടക്കുന്നത് ഒരു ബാല്യകാല സഖിയുടെ കൂടെ കിടക്കുന്നത് പോലെയാണെന്ന് നീ പറഞ്ഞത് ഓർമ്മയില്ലേ? അയാൾ ചോദിച്ചു.
1: എന്റെ കച്ചവടം എന്നേ ഞാൻ നിർത്തി. എനിക്ക് പണ്ടത്തെ കഥകൾ ഓർമ്മയില്ല,
0: അവൾ പറഞ്ഞു.
1: കച്ചവടം കച്ചവടത്തിനല്ല ഞാൻ വന്നത്,
0: വെറുതെ നിന്റെ അടുത്ത് കിടക്കുവാൻ. നിന്നെ തൊടാതെ ഞാൻ കിടക്കാം. നിന്റെ മുടിയുടെ കേസരഞ്ജൻ മണം ശ്വസിച്ചുകൊണ്ട് അയാൾ കിതച്ചുകൊണ്ട് പറഞ്ഞു. അമല കൂടുതൽ വിളർത്തിരുന്നു. അവളുടെ തൊലിക്കടിയിൽ വിളക്കുകൾ കത്തുന്നതായി അയാൾക്ക് തോന്നി. അവളുടെ കൈകളിൽ ഞരമ്പുകൾ പൊങ്ങി നിന്നിരുന്നു.
1: എന്നെ അകത്ത് കയറുവാൻ അനുവദിക്കൂ,
0: അയാൾ പറഞ്ഞു. അമല വാതിൽ മലർക്കെ തുറന്നു. അവൾ ഒരു മുഷിഞ്ഞ പരുത്തിസാരിയാണ് ധരിച്ചിരുന്നത്, ബ്ലൗസ് ധരിച്ചിരുന്നില്ല.
1: പാവം മനുഷ്യ, നിങ്ങൾക്ക് എന്ത് പ്രയോജനം?
0: അമല ചിരിച്ചു.
1: പ്രയോജനമോ?
0: അയാൾ ചോദിച്ചു.
1: ഞാൻ എന്നേ കച്ചവടം നിർത്തി. എനിക്ക് ടി ബി ആയിരുന്നു.
0: ശസ്ത്രക്രിയ ചെയ്ത് രണ്ട് വാരിയെല്ലുകൾ നീക്കിക്കളഞ്ഞു ഡോക്ടർമാർ. എന്നിട്ടും ഞാൻ നിർത്താതെ ചുമയ്ക്കുന്നു, അവൾ പറഞ്ഞു.
1: എന്റെ അടുത്തേക്ക് വരൂ,
0: അയാൾ പറഞ്ഞു. പന്തയ കുതിരയെപ്പോലെ കിതച്ചുകൊണ്ട് അയാൾ അവളെ സമീപിച്ചു.
1: ഇനി എനിക്കൊന്നും ചെയ്യാൻ വയ്യ, ടി ബി ബാധിച്ച് ഞാൻ ആകെ തളർന്നു,
0: അവൾ പറഞ്ഞു. പിറ്റേ ദിവസം സൂര്യൻ ഉദിക്കുന്നതുവരെ അയാൾ ആ സ്ത്രീയെ ആശ്ലേഷിച്ചുകൊണ്ട് കിടന്നു. എന്നിട്ടും അയാൾ അവൾക്ക് ഒരപരിചിതൻ മാത്രമായിരുന്നു.
1: ഞാൻ നിങ്ങളുടെ മുഖം ഓർക്കുന്നില്ല,
0: അവൾ ഒരു വല്ലായ്മയോടെ പറഞ്ഞു.
1: നീ ആരുടെയെങ്കിലും മുഖം ഓർമ്മിക്കുന്നുണ്ടോ?
0: അയാൾ ചോദിച്ചു. ഇല്ല, ഞാൻ ആരുടെ മുഖവും ഓർക്കുന്നില്ല, കറുത്ത പല്ലുകൾ വെളിപ്പെടുത്തിക്കൊണ്ട് ആ പാവപ്പെട്ട സ്ത്രീ പറഞ്ഞു.
2: മാധവിക്കുട്ടി രചിച്ച സോനാഗാച്ചി എന്ന കഥയാണ് കഥകളധിസാദരത്തിൽ നിങ്ങൾ കേട്ടത്. അവതരിപ്പിച്ചത് മെജോ. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത മനമൽ.
3: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം.
4: ആ പറയൂ.
3: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
4: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
3: എങ്ങനെ ചെയ്യേണ്ടത്?
4: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക, അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
3: അത് ശരി. മാറ്റങ്ങളുണ്ടെങ്കിലോ?
4: മാറ്റങ്ങളുണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
3: ഇത്രയുള്ളൂ?
4: ഇത്രയുള്ളൂ.
3: ഇപ്പോൾ മനസ്സിലായി.
4: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
3: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

സംബന്ധിച്ച രേഖയും ഹാജരാക്കണം. വൈഫൈ ക്യാമറകൾ കൈവശമുള്ളവർക്കും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ കരാർ ഫോട്ടോഗ്രാഫറായും പത്രസ്ഥാപനങ്ങളിൽ ഫോട്ടോഗ്രാഫറായും സേവനം അനുഷ്ഠിച്ചവർക്കും മുൻഗണന ലഭിക്കും. പേര്, വീട്ടുവിലാസം, ഏറ്റവും പുതിയ ഫോട്ടോ, ഫോൺ നമ്പർ, ഇമെയിൽ വിലാസം, കൈവശമുള്ള ഫോട്ടോഗ്രാഫി, ഉപകരണങ്ങളുടെ വിവരം, പ്രവൃത്തി പരിചയം എന്നിവ വെള്ളക്കടലാസിൽ രേഖപ്പെടുത്തിയാണ് അപേക്ഷ തയ്യാറാക്കേണ്ടത്. അസൽ രേഖകളുടെയും ഉപകരണങ്ങളുടെയും പരിശോധന, പ്രായോഗിക പരീക്ഷ, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ്. അപേക്ഷയും അനുബന്ധ രേഖകളും തപാലിലോ ഓഫീസിൽ നേരിട്ടോ നൽകാം. പ്രവൃത്തി പരിചയം ഉൾപ്പെടെ ബന്ധപ്പെട്ട രേഖകളുടെ പകർപ്പ് സഹിതമുള്ള അപേക്ഷ ഈ മാസം 18 വൈകിട്ട് 5 ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, അയ്യന്തോൾ, തൃശൂർ 6800003 എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04872364644 നമ്പർ ആവർത്തിക്കാം. 04872364644. തൃശൂർ വരവൂർ ഗവൺമെന്റ് ഐടിഐയിൽ ട്രെയിനിംഗ് ഇൻസ്ട്രക്ടർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ തസ്തികയിലെ ഒരു ഒഴിവിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ താൽക്കാലികമായി ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ 3 ഡിപ്ലോമയാണ് കുറഞ്ഞ യോഗ്യത. ദിവസവേതനാടിസ്ഥാനത്തിൽ പ്രതിമാസം പരമാവധി 27,825 രൂപ വരെ വേതനം ലഭിക്കും. കൂടിക്കാഴ്ച ഈ മാസം 17 രാവിലെ 11. കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ ബി ബ്ലോക്ക് 6 പ്രവർത്തിക്കുന്ന ഉത്തരമേഖല ട്രെയിനിംഗ് ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ നടക്കും. ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പുകൾ എന്നിവ സഹിതം കൂടിക്കാഴ്ചയ്ക്ക് നേരിട്ട് ഹാജരാകണം. ഫോൺ നമ്പർ 04952371451. ചാലക്കുടി നായരങ്ങാടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 വർഷത്തേക്ക് ഇലക്ട്രീഷ്യൻ കം പ്ലംബർ തസ്തികയിൽ ദിവസവേതന വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നു. സ്ഥാപനത്തിൽ താമസിച്ച് ജോലി ചെയ്യാൻ താൽപര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കായി ഈ മാസം 18 രാവിലെ 10:30 സ്കൂളിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. 10 ITIയും ഇലക്ട്രീഷ്യൻ, വയർമാൻ ട്രേഡ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും KSEB നൽകിയ വയർമാൻ കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റ്, പെർമിറ്റ്, വയർമാൻ ലൈസൻസും ഉണ്ടായിരിക്കണം. 22-50 ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രവൃത്തി പരിചയം ഉള്ളവർക്കും മുൻഗണന ലഭിക്കും. ഉദ്യോഗാർത്ഥികൾ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം, ലൈസൻസ്, ആധാർ കാർഡ് എന്നിവയുടെ അസൽ രേഖകളും പകർപ്പുകളും സഹിതം ഈ മാസം 18 രാവിലെ 10 ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04802960400. മറ്റൊരു നമ്പർ 8075694117. നമ്പർ ആവർത്തിക്കാം. 04802960400. 8075694117. തൊഴിലവസര വാർത്തകൾ സമാപിച്ചു.

ആകാശവാണി തൃശൂർ തൊഴിലവസര വാർത്തകൾ. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിനായി ഫോട്ടോ കവറേജ് നടത്തുന്നതിന് തൃശൂർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിലേക്ക് കരാർ ഫോട്ടോഗ്രാഫർമാരുടെ പാനൽ തയ്യാറാക്കുന്നു. അപേക്ഷകർക്ക് ഡിജിറ്റൽ SLR മിറർ ലെൻസ് ക്യാമറകൾ ഉപയോഗിച്ച് ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങൾ എടുക്കാൻ കഴിയണം. ജില്ലയിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. ക്രിമിനൽ കേസുകളിൽ പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ആരോപണ വിധേയരോ അച്ചടക്ക നടപടി നേരിട്ടവരോ ആകരുത്. അപേക്ഷകർ താമസപരിധിയിലെ സ്റ്റേഷൻ ഹൌസ് ഓഫീസറിൽ നിന്നും സ്വഭാവ സർട്ടിഫിക്കറ്റും കേസുകളോ മറ്റോ ഇല്ല എന്ന്

ആകാശവാണി തൃശൂർ. അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 സമകാലികം. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, PM ജൻധൻ യോജന. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ബർമിംഗ്ഹാമിൽ നടക്കുന്ന ICC വുമൻസ് T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ തത്സമയ വിവരണം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. ഇനി നാളത്തെ പരിപാടികൾ. 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ കൃഷ്ണദാസ് എളയടത്ത്. 6:00 ഉഷമലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം. 6:35 ഐവിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ.

ആറ് 55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7 പുലരിപ്പൂക്കൾ. സൈമ ദ വുമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ഹരിതം. പ്രണയിക്കണം മണ്ണും മനുഷ്യനും, ശ്രീ കാവിൽരാജ് സംസാരിക്കുന്നു. 7:10 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG റോഡ് തൃശൂർ, ജാഗ്രത. വാടക അക്കൌണ്ടുകളുടെ കുരുക്കിൽ വീഴാതിരിക്കാൻ ഡോക്ടർ അനിലക്കാട് ജയകൃഷ്ണൻ സംസാരിക്കുന്നു. 7:15 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരിയർ റോഡ് തൃശൂർ, കാവ്യാഞ്ജലി. സുഗതകുമാരിയുടെ ജന്മാന്തരങ്ങളിലൂടെ എന്ന കവിത ആലപിക്കുന്നത് വിദ്യ ടി. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ, ഗാനസന്ദേശം. 7:40 തൊഴിലവസര വാർത്തകൾ. 7:45 10:15 ചലച്ചിത്ര ഗാനങ്ങൾ. 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്, ആരോഗ്യക്കുറിപ്പുകൾ. 7:55 അക്കൗണ്ടൻസ് അക്കാഡമി തൃശൂർ, ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ, കാഴ്ച. പുതിയ അധ്യയന വർഷവും കുട്ടികളുടെ കണ്ണുകളുടെ ആരോഗ്യവും. ഡോക്ടർ മിനു ദത്തുമായി YS പൌർണമി സംസാരിക്കുന്നു. 9:30 ഡോക്ടർ പത്മ എസ് തമ്പുരാന്റെ വീണക്കച്ചേരി, വി കാർത്തിക് മൃദംഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരിയർ റോഡ് തൃശൂർ, ഇന്നത്തെ സ്വർണവില. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 കാവടി ചിന്ത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 സ്മൃതിലഹരി. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർനാടകം. 2:30 സ്വരസാഗരം. വി ദക്ഷിണാമൂർത്തി പാടിയ കൃതികൾ. എം ചന്ദ്രശേഖരൻ വയലിൻ, മധുരൈ ശ്രീനിവാസൻ മൃദംഗം. വൈകിട്ട് 4:45 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 അക്ഷരശ്ലോകം. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 ലക്ഷദ്വീപ് ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മായാമുദ്രകൾ. 8:00 ഹലോ ഡോക്ടർ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. FM 101.1 MHz ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 ഉച്ചയ്ക്ക് 3:00 ചലച്ചിത്ര ഗാനങ്ങൾ. 11:02 ഹലോ ആകാശവാണി ഫോണിൻ പരിപാടി. 4:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. അറിയിപ്പുകൾ സമാപിച്ചു. കാലാവസ്ഥ. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കാലാവസ്ഥാ അറിയിപ്പാണ് കേട്ടത്.

0: ആകാശവാണി തൃശൂർ സമകാലികം. ഫിഫ ലോകകപ്പിനു വേണ്ടി 4 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഫുട്ബോൾ മത്സരത്തിന്റെ 23-ാം പതിപ്പിന് കഴിഞ്ഞ ദിവസം നടന്ന മെക്സിക്കോ സൌത്ത് ആഫ്രിക്ക മത്സരത്തോടെ തുടക്കമായി. മത്സരാരംഭത്തോടെ ലോകമാകെ ഉയർന്ന ഫുട്ബോൾ ആവേശം നമ്മുടെ രാജ്യത്തും ഒട്ടും കുറവല്ല. 38 ദിവസങ്ങളോളം നീണ്ടുനിൽക്കുന്ന മത്സരങ്ങളുടെ വിശദാംശങ്ങൾ ടെലിവിഷൻ റേഡിയോ കമന്റേറ്ററായ ഡോക്ടർ ജോസ് പി ജോർജ് വിവരിക്കുന്നു.
1: ഇത്തവണത്തെ ലോകകപ്പിൽ പന്തു കെട്ടാൻ അണിനിരക്കുന്നത് 1248 കളിക്കാരാണ്. ജൂൺ 10 വരെ സന്നാഹ മത്സരങ്ങളായിരുന്നു. സ്പെയിൻ, ബ്രസീൽ, ജർമ്മനി, പോർച്ചുഗൽ, ഫ്രാൻസ്, അർജന്റീന, ഇംഗ്ലണ്ട് തുടങ്ങിയ ടീമുകൾ സന്നാഹ മത്സരങ്ങളിൽ

0: മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ജൂൺ 11 ഇന്ത്യൻ സമയം അർദ്ധരാത്രി മെക്സിക്കോയിൽ വെച്ച് വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങുകൾ നടന്നു. ഇത്തവണത്തെ ലോകകപ്പിൽ ആകെ 104 മത്സരങ്ങളാണുള്ളത്. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി ഈ ലോകകപ്പിന് ആതിഥേയം അരുളുമ്പോൾ പഞ്ചഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള കോടിക്കണക്കിന് ആരാധകർ ഈ കായിക മാമാങ്കത്തിന് സാക്ഷ്യം വഹിക്കുന്നതാണ്. ഈ ചാമ്പ്യൻഷിപ്പിന്റെ പ്രഥമ മത്സരം മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ് നടന്നത്. പങ്കെടുക്കുന്ന 48 ടീമുകളുടെ റൗണ്ട് റോബിൻ ലീഗ് മത്സരങ്ങൾ ജൂൺ 28 വരെ നീണ്ടു നിൽക്കുന്നതാണ്. അതിൽ 72 മത്സരങ്ങളാണുള്ളത്. പിന്നീട് അതിൽ നിന്നും റൗണ്ട് ഓഫ് 32 യോഗ്യത നേടുന്ന ടീമുകളുടെ 16 മത്സരങ്ങൾ ജൂൺ 29 ആരംഭിച്ച് ജൂലൈ 4 പൂർത്തിയാവുക. അതിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന 16 ടീമുകളുടെ പ്രീ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ജൂലൈ 4 ആരംഭിച്ച് ജൂലൈ 8 പൂർത്തിയാകുന്നതാണ്. തുടർന്ന് ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടുന്ന 8 ടീമുകളുടെ മത്സരങ്ങൾ ജൂലൈ 10 തുടങ്ങി ജൂലൈ 12 പൂർത്തിയാകും. സെമി ഫൈനലിലേക്ക് യോഗ്യത നേടുന്ന 4 ടീമുകളുടെ മത്സരങ്ങൾ ജൂലൈ 15-16 നടക്കുന്നതാണ്. മൂന്നാം സ്ഥാനത്തിന് വേണ്ടിയുള്ള പ്ലേ ഓഫ് ഫോർ തേർഡിന്റെ മത്സരം ജൂലൈ 19 നടക്കും. ജൂലൈ 20 അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ വെച്ച് ലോകകപ്പിന്റെ ഫൈനൽ മത്സരം അരങ്ങേറുന്നതാണ്. അർജന്റീന ക്യാപ്റ്റൻ ലയണൽ മെസ്സി, പോർച്ചുഗൽ സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, മെക്സിക്കോ ഗോൾ കീപ്പർ ഗില്ലാർമോ ഒച്ചാവ എന്നിവരുടെ 6 ലോകകപ്പാണിത്. സ്കോട്ട്ലൻഡിന്റെ ക്ലെയ്ഗ് ഗോർഡനാണ് ഏറ്റവും പ്രായം കൂടിയ താരം. മെക്സിക്കോയുടെ ഗിൽബർട്ടോ മൊറയാണ് പ്രായം കുറഞ്ഞ താരം. 20 വയസ്സിന് താഴെയുള്ള 22 കളിക്കാർ ഇക്കുറി അണിനിരക്കുന്നുണ്ട്.
1: പുതിയ ഫോർമാറ്റിൽ 12 ഗ്രൂപ്പുകളിലായി 48 ടീമുകൾ മത്സരിക്കുന്ന ഈ ഫുട്ബോൾ വേൾഡ് കപ്പിലെ പ്രതീക്ഷകളെക്കുറിച്ച് കേരള സ്പോർട്സ് കൗൺസിൽ ഫുട്ബോൾ കോച്ച് ദിനേശ് ചന്ദ്രൻ.
2: പുതിയ ഫോർമാറ്റ് ആണ് വന്നിരിക്കുന്നത്. 12 ഗ്രൂപ്പുകളാണ്. ഇപ്രാവശ്യം ഓരോ ഗ്രൂപ്പിലും 4 ടീമുകൾ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഈ ടൂർണമെന്റ് വളരെ നീണ്ടു നിൽക്കുന്ന ഒരു ടൂർണമെന്റ് ആയിരിക്കും. 3 രാജ്യങ്ങളിലായിട്ടും മൊത്തം 16 നഗരങ്ങളിലുമായിട്ടാണ് ഈ വേൾഡ് കപ്പ് കളി നടക്കുന്നത്. അങ്ങനെ നമ്മളൊരു കാര്യം കൂടെ നോക്കുകയാണെങ്കിൽ കുറച്ച് രാജ്യങ്ങൾ വളരെയധികം ശ്രദ്ധ നേടിക്കൊണ്ട് വരുന്ന രാജ്യങ്ങളാണ്. അതായത് ബ്രസീല്, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, സ്പെയിന്, ജർമ്മനി രാജ്യങ്ങളിലൊക്കെയാണ് കൂടുതൽ ഒരു സാധ്യത കൽപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പുതിയ രാജ്യങ്ങൾ ആദ്യമായി ലോകകപ്പിനെത്തിയിട്ടുണ്ട്. ജോർദാൻ വരുന്നുണ്ട്, ഉസ്ബെക്കിസ്ഥാൻ നാഷണൽ ടീം വരുന്നുണ്ട്, സ്ലോവാക്യ വരുന്നുണ്ട്. അങ്ങനെ പല പുതിയ രാജ്യങ്ങൾക്കും ലോക ഫുട്ബോളിൽ അവരുടെ ചുവടുവയ്പ് നടത്താൻ സാധിച്ചിട്ടുണ്ട്. 3 രാജ്യങ്ങളിലെ വ്യാപിച്ചെടുക്കുന്നുണ്ട്. ആരാധകരുടെ പ്രവാഹവും ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പിൽ കൂടുതലായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ തന്നെ നമ്മൾ ചെറിയൊരു വിമർശനങ്ങളും കാണുന്നുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ കൂടുതൽ ടീമുകൾ വന്നതോടുകൂടെ ചില മത്സരങ്ങൾ ഏകപക്ഷീയമായി മാറാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം 3 രാജ്യങ്ങളിലായിട്ട് നടക്കുന്നതുകൊണ്ട് പ്ലേയേഴ്സിന് കാലാവസ്ഥാ വ്യതിയാനം ഒരു ചെറിയ ബുദ്ധിമുട്ടാവാൻ സാധ്യതയായി കണക്കാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ഫിറ്റ്നസ് കൂടുതൽ കളികളുള്ളതുകൊണ്ട് കൂടുതൽ ഫിറ്റ്നസിന്റെ അനിവാര്യത ഉണ്ടായിരിക്കുന്നതായിരിക്കും. ചില രാജ്യങ്ങൾ കറുത്ത കുതിരകളാകാനും സാധ്യതയുണ്ട്. അതായത് അമേരിക്ക, കാനഡ, മെക്സിക്കോ അവരുടെ ഹോം ഗ്രൗണ്ടുമാണ്. അപ്പോൾ ചിലപ്പോൾ ഈ രാജ്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും പുതിയ രാജ്യങ്ങൾ ജപ്പാനോ ഈ വേൾഡ് കപ്പിൽ ചിലപ്പോൾ കറുത്ത കുതിരകളായി കാണുന്നുണ്ട്. ഏഷ്യൻ ടീമുകളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ജപ്പാൻ നല്ലൊരു ഫൈറ്റ് കൊടുക്കാൻ സാധ്യത ഉണ്ടായിട്ട് കാണുന്നുണ്ട്. ഈ മത്സരങ്ങൾ അവരുടെ ഫ്രണ്ട്ലി മാച്ചസ് ഒക്കെ കാണുമ്പോൾ വമ്പൻ ടീമുകളെ അടിയറ പറയിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാന്, ഇറാനും ജപ്പാന്റെയും ഞാൻ 2-3 ഫ്രണ്ട്ലി മാച്ചസ് ഒക്കെ കണ്ടിരുന്നു അവരുടെ. അപ്പൊ അത് കാരണം അവര് ഫൈറ്റ് കൊടുക്കാൻ സാധ്യത കൽപ്പിക്കുന്ന ടീമുകളാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഈ വേൾഡ് കപ്പ് ഉത്തേജനകമായിരിക്കും. കളികൾ കാണികളിൽ ഒരു ആവേശം പകരുന്നതായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം.
1: മുൻകാലങ്ങളിലേതുപോലെ തന്നെ ഫുട്ബോൾ ലോകകപ്പിന്റെ ആവേശം കേരളത്തിൽ ആകമാനം പ്രകടമാണ്. ഈ മത്സരത്തിൽ ഏഷ്യയിൽ നിന്നും മികച്ച ടീമുകളാണ് പങ്കെടുക്കുന്നത്. എങ്കിലും യൂറോപ്യൻ ടീമുകൾക്കാണ് കൂടുതൽ സാധ്യത. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ മുൻ ക്യാപ്റ്റനും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷനുമായിരുന്ന യു ഷറഫ് അലി.
3: മുൻകാലങ്ങളിലെ പോലെ തന്നെ ലോകകപ്പിന്റെ ആവേശം കേരളത്തിൽ പ്രത്യേകിച്ച് മലബാർ മേഖലയിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഒരുപക്ഷെ ഖത്തറിൽ നടന്ന വേൾഡ് കപ്പിന്റെ അത്ര തന്നെ ആവേശം കാണുന്നില്ല എന്നുള്ള ഒരു സത്യം തന്നെയാണ്. പല പല കാരണങ്ങളുണ്ട്. ഒരുപക്ഷെ ഗൾഫ് മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ള സംഘർഷം, സാമ്പത്തിക മാന്ദ്യം, അതിലുപരിയായിട്ട് ഖത്തറിൽ നടക്കുമ്പോൾ കേരളത്തിൽ നടക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ആവേശം നമുക്ക് കാണാൻ കഴിഞ്ഞു. അതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചൊരു ആവേശക്കുറവുണ്ടെങ്കിലും മലബാറിൽ പല സ്ഥലങ്ങളിലും വേൾഡ് കപ്പിൽ കളിക്കാരുടെയും ടീമുകളുടെയും ബാനറുകളും ഫ്ലക്സുകളും ഉയർന്നു കഴിഞ്ഞു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ലോകകപ്പ് സ്വപ്നം എന്ന് പൂവണിയും എന്ന് ഒരു പ്രവചനം നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. ഇന്നത്തെ കാലത്തും ഇന്ത്യൻ ടീം ലോകകപ്പിലേക്ക് പ്രവേശിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ വകയില്ല. ഏഷ്യയിലെ ടീമുകളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു സാധ്യത എന്ന് പറയാനേ സാധ്യമാവുകയുള്ളൂ. ഏഷ്യയിലെ എത്ര മികച്ച ടീമുകളാണെങ്കിൽ ജപ്പാനും കൊറിയ ഉൾപ്പെടുന്ന ടീമുകൾ ഒരുപക്ഷെ ക്വാർട്ടർ ഫൈനലിൽ വരെ മാക്സിമം എത്താനേ സാധ്യത കാണുന്നുള്ളൂ. 1st റൗണ്ടിൽ നിന്ന് ലീഗ് റൗണ്ടിൽ നിന്ന് ക്വാളിഫൈ ചെയ്ത് പ്രീ ക്വാർട്ടർ മത്സരം ജയിച്ച് മാക്സിമം ക്വാർട്ടർ ഫൈനൽ സാധ്യത മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പതിവ് പോലെ തന്നെ യൂറോപ്യൻ ടീമുകൾക്കാണ് ലോകകപ്പിലെ സാധ്യത നമ്മൾ കൽപ്പിക്കുന്നത്. അതിലുപരിയായിട്ട് അർജന്റീന ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട്. ചാമ്പ്യൻഷിപ്പ് കരസ്ഥ

0: മാക്കും എന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. ഒരു മികച്ച ടീമിനെ തന്നെ അണിനിരത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ മെസ്സിയുടെ അവസാന ലോകകപ്പ് മത്സരമായി മാറാനും ഈ ലോകകപ്പിന് സാധിക്കും. ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലും ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു ടീമാണ്. അതുപോലെ തന്നെ വിജയ പ്രതീക്ഷ നൽകുന്നത് ഫ്രാൻസാണ്. ഫ്രാൻസ് കഴിഞ്ഞ കൊല്ലത്തെ രണ്ടാം സ്ഥാനക്കാരാണെങ്കിലും ഇത്തവണ എംബാപ്പയുടെ നേതൃത്വത്തിലുള്ള ഫ്രാൻസ് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കുമെന്ന ഏറെക്കുറെ പ്രതീക്ഷ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സ്പെയിനും നമുക്ക് ഏറെ പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. ഫുട്ബോളിൽ ഒരു പ്രവചനം ഒരിക്കലും സാധ്യമാവില്ല എന്ന് നമുക്കൊക്കെ അറിയാം. മികച്ച ടീമുകൾ മത്സരിക്കുമ്പോൾ ആ മത്സരത്തിൽ അതാത് ദിവസങ്ങളിലെ അവസരങ്ങൾ മുതലാക്കുന്ന ഒരുപക്ഷെ ഭാഗ്യവാന്മാർ എന്ന് നമുക്ക് നിർവചിക്കാൻ കഴിയുന്ന ആളുകൾക്ക് വിജയം കൈവരിക്കാൻ കഴിയുന്ന ഒരു ഗെയിമാണ് ഫുട്ബോൾ. അതുകൊണ്ട് തന്നെ ഫുട്ബോളിലെ റിസൾട്ട് പ്രവചിക്കാൻ കഴിയില്ല എന്നുള്ളത് സത്യം കൂടിയുണ്ട്. ഇവിടെ നമുക്ക് ഒരു അഭിപ്രായം പറയാൻ സാധിക്കുന്നത് ലോകകപ്പിൽ മത്സരിക്കുന്ന ആറോ ഏഴോ ടീമുകളിൽ സെമി ഫൈനലിൽ എത്താൻ സാധ്യതയുള്ള ടീമുകളെ മാത്രം നമുക്ക് ഒന്ന് പറയാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അർജന്റീന കൂടാതെ ഫ്രാൻസും അതുപോലെ തന്നെ സ്പെയിനും ബ്രസീലും പോർച്ചുഗല് മൊറോക്ക ഉൾപ്പെടെയുള്ള ടീമുകൾ ഒരു ക്വാർട്ടർ ഫൈനലിൽ കഴിഞ്ഞ് സെമി ഫൈനൽ വരെ എത്താൻ സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഇതിൽപ്പെട്ട ഏതെങ്കിലും രണ്ട് ടീമുകൾ ഫൈനലിലേക്ക് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. യൂറോപ്യൻ ടീമുകൾക്ക് സാധ്യത കൽപ്പിക്കുമ്പോൾ തന്നെ അർജന്റീനയുടെ സാധ്യതക്ക് ഒട്ടും കുറവില്ല. മെസ്സി കഴിഞ്ഞ വർഷത്തെ ഒരു ആവേശവും പ്രകടനവും ഇത്തവണ പുറത്തെടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അർജന്റീനയെക്കാളും സാധ്യത എനിക്ക് തോന്നുന്നത് ഫ്രാൻസിന് ആണ് എന്നുള്ളതാണ്. ഫ്രാൻസിന്റെ ഒപ്പം തന്നെ സ്പെയിനും പോർച്ചുഗലും ഏറെ പ്രതീക്ഷ നൽകുന്ന ടീമുകളാണ്. ഏതായാലും ഒന്നാം റൗണ്ട് കഴിയുന്നതോടുകൂടി നോക്കൌട്ട് റൗണ്ടിലേക്ക് കടക്കും. ഏറ്റവും മികച്ച മത്സരങ്ങൾ കാണാനുള്ള അവസരം ഫുട്ബോൾ പ്രേമികൾക്ക് ലഭിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. മുൻകാലങ്ങളിലെ പോലെ തന്നെ രാത്രിയായാലും പാതിരാക്കായാലും പുലർച്ചെക്കായാലും ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടുകൂടി ലോകകപ്പിനെ വരവേൽക്കുമെന്നതിൽ യാതൊരു സംശയമില്ല.
1: ഈ മത്സരം കേരളത്തിൽ ഫുട്ബോളിന് നൽകുന്ന സാധ്യതകളെ കുറിച്ച് 79th സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിൽ കേരള ഫുട്ബോൾ ടീമിന്റെ മുഖ്യ പരിശീലകനായിരുന്ന ഷഫീഖ് ഹസൻ.
2: നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ കേരളം ഫുട്ബോൾ വേൾഡ് കപ്പിനെ വരവേൽക്കുന്നത് എപ്പോഴും നമ്മുടെ രാജ്യം പങ്കെടുക്കുന്നില്ലെങ്കിൽ കൂടി വളരെ ആവേശത്തോടുകൂടിയാണ്. നാട്ടിലെ ഫ്ലക്സുകളും തോരണകളും ഇപ്പോ പുതിയ കാലഘട്ടമായതുകൊണ്ട് ഡിജിറ്റലായിട്ടാണെങ്കിലും പല രീതിയിലും നമ്മൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാ വേൾഡ് കപ്പ് വരുന്ന സമയത്തും നമ്മുടെ നാട്ടില് ഫുട്ബോളിനൊരു ആവേശം വരാറുണ്ട്. അത് നമ്മളുടെ ഫാൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല, വേൾഡ് കപ്പ് കഴിഞ്ഞ് ഉടനെ തന്നെ പല കുട്ടികളും ഫുട്ബോളിലേക്ക് ഫുട്ബോൾ എന്ന സ്പോർട്സിന് അവരുടെ ഒരു മെയിൻ ഇവന്റായി എടുക്കുകയും തൊട്ടടുത്തുള്ള അക്കാദമികളിലും അതുപോലെ തന്നെ ഫുട്ബോൾ ട്രെയിനിങ് സെന്ററുകളിലും എല്ലാം ഫുട്ബോൾ പരിശീലനം ആരംഭിക്കുവാനും കാരണമാകാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ വരുന്ന ഒരു വേൾഡ് കപ്പ് കൊമേഴ്ഷ്യൽ ആയിട്ടാണെങ്കിലും അതല്ല ഫുട്ബോൾ ഡെവലപ്മെന്റ് ആയിട്ടാണെങ്കിലും നമ്മുടെ നാടിന് വലിയ തരത്തിലുള്ള ഒരു പ്രചോദനം നൽകാറുണ്ട്. തീർച്ചയായിട്ടും ഈ വേൾഡ് കപ്പ് നമ്മുടെ ഫുട്ബോളിനും അതുപോലെ തന്നെ ഫുട്ബോൾ ആരാധകർക്കും ഒരു നല്ല അനുഭവം കാഴ്ചവെക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ വേൾഡ് കപ്പ് കണ്ടു തുടങ്ങുന്നത് 1994 1994 വേൾഡ് കപ്പ് നടന്നിട്ടുണ്ടായിരുന്നത് US അപ്പം ഈ ടൈമിംഗ് സോൺ അന്ന് നല്ല മഴയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ പിതാവിന്റെ കൂടെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മൾ പോവുകയും 3-4 മണിക്കൊക്കെ കളി കാണുന്ന ഒരു അനുഭവം ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. എന്നാണ് നമ്മൾ ഞാൻ ഒരു ആരാധകൻ എന്നുള്ള നിലയിൽ ബ്രസീൽ എന്ന ഫുട്ബോളിന്റെ കൂടെ പോകുന്നത്. അതിനുശേഷം മുമ്പുള്ള കളികളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് എന്നിലുണ്ടാക്കിയ ഒരു ആരാധകൻ എന്നുള്ള രീതിയിൽ, പരിശീലകൻ എന്നുള്ള രീതിയിലല്ല, ആരാധകൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു ഇമോഷൻ എന്നും പറയുന്നത് എപ്പോഴും സാംബ ഫുട്ബോളിനോടായിരുന്നു. തീർച്ചയായിട്ടും 2002 ശേഷം ബ്രസീലിന് വേൾഡ് കപ്പ് ചാമ്പ്യന്മാരാകാൻ സാധിച്ചിട്ടില്ല. അപ്പോ അത്തരത്തില് ചാമ്പ്യന്മാരാകാൻ സാധിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു ഒരു ആരാധകൻ എന്നുള്ള നിലയിൽ. പക്ഷെ ഒരു പരിശീലകൻ എന്നുള്ള നിലയിൽ നോക്കുന്ന സമയത്ത്, നമ്മുടെ ഫുട്ബോളിന്റെ സ്റ്റാറ്റ്സും ഫിഗേഴ്സും എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും പ്രോബബിലിറ്റി വളരെ കുറവാണ്. പക്ഷെ ഫുട്ബോൾ എന്ന ഗെയിമിൽ എന്തും സംഭവിക്കാം. ഫ്രാൻസും സ്പെയിനും എന്നീ ടീമുകളൊക്കെ പ്രോബബിൾ റേറ്റിൽ വളരെ മുന്നിലാണ് നമ്മളുടെ ഓൾ ടൈം ഫേവറേറ്റുകളായ അർജന്റീനയും ബ്രസീലിനെയും നോക്കുന്ന സമയത്ത്. അപ്പോ ഇത്തരം ടീമുകൾക്കും ഫുട്ബോളിലേക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ. പുതിയൊരു ചാമ്പ്യനെ ഈ ലോകകപ്പ് തന്നാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. പാർട്ടിസിപ്പേഷൻ ലെവലിൽ നോക്കുകയാണെങ്കിൽ, നമ്പർ ഓഫ് മാച്ചിന്റെ ലെവലിൽ നോക്കുകയാണെങ്കിൽ, കൂടുതൽ കളികൾ വരുന്ന ഒരു ആദ്യ ലോകകപ്പാണ് നടക്കുന്നത്. പരമ്പരാഗത രാജ്യങ്ങളെ നോക്കിക്കഴിഞ്ഞാല് എല്ലാ രാജ്യങ്ങളും ഇപ്പൊ നമ്മൾ പ്രിപ്പറേറ്ററി കോമ്പറ്റീഷനകത്ത് അവര് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ട്രെയിനിങ് മാച്ചുകളൊക്കെ കളിക്കുമ്പോൾ എല്ലാവരും കോമ്പറ്റന്റ് ആയിട്ട് വരുന്നുണ്ട്. എന്നാൽ പോലും കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുടെ ഫേവറേറ്റ് ടീമുകളായ ബ്രസീൽ, അർജന്റീന, പോർച്ചുഗൽ, ജർമ്മനി എന്നീ രാജ്യങ്ങളുടെ പെർഫോമൻസ് നിലവിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം അവരുടെ പ്രതീക്ഷകൾക്കൊത്തുയരാൻ

0: പെട്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് പുറമെ തന്നെ പ്രോബബിലിറ്റി നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫ്രാൻസും അതുപോലെ തന്നെ സ്പെയിന്, നെതർലാൻഡ്സ് ഈ രാജ്യങ്ങളും ഒട്ടും ബാക്കിലേക്കല്ല. അവരുടെ ടീം പെർഫോമൻസിലും ടീം കോമ്പിനേഷനകത്ത് നോക്കുകയാണെങ്കിലും കളിക്കുന്ന കളിക്കാരുടെ ബ്രാൻഡ് വാല്യു നോക്കുകയാണെങ്കിലും അവരും മുൻപന്തിയിൽ തന്നെയാണ് ഉള്ളത്. അതേസമയം നമ്മൾ എഴുതി തള്ളാൻ പറ്റാത്ത പല രാജ്യങ്ങളും ഉണ്ട്. ബ്രസീലിന്റെ ഗ്രൂപ്പിൽ കളിക്കുന്ന ഒരു രാജ്യമാണ് മൊറോക്കോ. മൊറോക്കോയുടെ സ്റ്റാറ്റ്സ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിലുള്ള 22 കളിക്കാരിൽ ഒന്നോ രണ്ടോ കളിക്കാർ മാത്രമാണ് ആ രാജ്യത്തെ കളിക്കുന്നത്. ബാക്കി എല്ലാവരും യൂറോപ്യൻ കൺട്രികളിൽ ഹൈ ലെവൽ ഫുട്ബോൾ കളിക്കുന്ന ആളുകളാണ്, കഴിഞ്ഞ പ്രാവശ്യത്തെ സെമി ഫൈനലിസ്റ്റുകളാണ്.
1: ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന ലോകകപ്പാണ് എന്ന പ്രത്യേകത 23rd ഫിഫ ലോകകപ്പ് മത്സരങ്ങൾക്കുണ്ട്. കേരള കൗമുദി സ്പോർട്സ് എഡിറ്റർ അൻസാർ എസ് രാജ്.
2: ഈ ലോകകപ്പില് ഉപയോഗിക്കുന്ന ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പരാതികൾ പരിഹരിച്ച് ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ലോകകപ്പായിരിക്കും ഇതെന്ന്, കാലത്തിന്റെ ഓരോ കാലത്തിനെ അനുസരിച്ചുള്ള മാറ്റം ഏറ്റവും കൂടുതൽ ആദ്യം ഉൾക്കൊള്ളുന്നത് ഫുട്ബോളാണ്. കാരണം പല ലോകകപ്പുകളിലും മനുഷ്യന്റെ റഫറിയായ മനുഷ്യന്റെ മാനുഷികമായ ഇഴവുകൾ വലിയ ചർച്ചകളായിരുന്നു ആയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ കൈയെന്നും ഒക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന സംഭവങ്ങൾ ഇന്നും ചരിത്രം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, ഇനിയുള്ള കാലത്ത് അങ്ങനെയുള്ള സാങ്കേതിക പിഴവുകൾക്കും മാനുഷികമായ പിഴവുകൾക്കും ഇടയില്ലാത്ത രീതിയിൽ AI നിർമ്മിത ബുദ്ധിയെ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് മെക്സിക്കോയിലും അമേരിക്കയിലും കാനഡയിലുമായിട്ട് ഈ ലോകകപ്പ് നടക്കുക. നമ്മുടെ ഈ ലോകകപ്പിൽ ഉപയോഗിക്കുന്ന പന്ത്, ട്രയോണ്ട എന്ന് പറയുന്ന പന്ത്, സാങ്കേതിക വിദ്യയുടെ ഏറ്റവും ഉദാത്തമായ ഒരു ഉദാഹരണമാണ്. കാരണം ആ പന്തിന്റെ ചലനങ്ങൾ കൃത്യമായി ഡീകോഡ് ചെയ്യപ്പെടുവാൻ, ആ പന്ത് അതിനെ അതിൽ എത്രത്തോളം ശക്തിയിലാണ് ഓരോ ഷോട്ട് വരുന്നതെന്നും ആ ഷോട്ടിനനുസരിച്ച് അത് എവിടെ വരെ പോകുമെന്നും ഉള്ള രീതിയിൽ വരെ ചിന്തിക്കാൻ കഴിയുന്ന രീതിയിൽ AI നിർമ്മിത ബുദ്ധി അതിനെ സാങ്കേതികമായി ഉയർത്തിയിരിക്കുന്നു. അത്തരത്തിലുള്ള പന്തും അതുപോലെ ഓഫ്സൈഡിനായാലും ഗോളിനായാലും ഗോൾ ലൈൻ ടെക്നോളജി ഒക്കെ വളരെയധികം പരിഷ്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു, സാങ്കേതികമായിട്ട് വളരെ ഉന്നതയിലെത്തിയിരിക്കുന്ന ഒരു ലോകകപ്പിനാണ് ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എങ്കിലും സാങ്കേതികത എത്രത്തോളം ഉണ്ടെങ്കിലും ഫുട്ബോൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ ശക്തിയുടെ, ബുദ്ധിയുടെ, അവന്റെ വേഗത്തിന്റെ, അവന്റെ സ്കില്ലിന്റെ ഒക്കെ കളിയാണ്. ആ കളിയിൽ ആരാകും ചാമ്പ്യന്മാരെന്നുള്ള കാത്തിരിപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നെഞ്ചിടിപ്പേറ്റുന്നതാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ലോകകപ്പിൽ ഖത്തറിൽ നടക്കുമ്പോൾ നമ്മൾ എല്ലാവരും പ്രാർത്ഥിച്ചത് ഫുട്ബോളിനോട് ഇഷ്ടമുള്ളവരും അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ മറ്റു രാജ്യങ്ങളുടെ ആരാധകരും ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്നതും ഏറ്റവും വലിയ താരമായിട്ട് വാഴ്ത്തപ്പെടുന്ന ലയണൽ മെസ്സി എന്ന് പറയുന്ന താരത്തിന് ഒരു ലോകകപ്പ്, ആ ലോകകപ്പിൽ ഒന്ന് ഉമ്മ വെച്ചിട്ട് അയാളുടെ കരിയർ അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഒരുങ്ങണമേ എന്ന് പ്രാർത്ഥിച്ചവർ അർജന്റീനക്കാരല്ലാത്ത എത്രയോ പേരുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇത്തവണ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന പോർച്ചുഗലിന്റെ സൂപ്പർ താരം, ഒരുപക്ഷെ ലയണൽ മെസ്സിയോടൊപ്പം നിൽക്കുന്ന, പ്രതിഭയിലൊപ്പം നിൽക്കുന്ന, ഫിറ്റ്നസിൽ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ, അദ്ദേഹത്തിന്റെയും കരിയറിൽ അദ്ദേഹവും കഴിഞ്ഞ 5 ലോകകപ്പുകളിലും ഗോൾ അടിച്ച ഏക താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് എത്രത്തോളം ലോക ചാമ്പ്യൻ എന്ന പേര് എടുത്തിട്ട് അദ്ദേഹത്തിന് കരിയർ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് ഉള്ളതാണ് ആരാധകർ കാത്തിരിക്കുന്നത്. എല്ലാ ടീമുകളിലും സൂപ്പർ താരങ്ങളുണ്ട്. ഓരോ മത്സരവും ആവേശജനകമായി മാറും എന്നുള്ളത് തന്നെയാണ് ഒരു ഫുട്ബോൾ ആരാധകൻ എന്ന നിലയിലുള്ള എന്റെ ഈ ലോകകപ്പിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ. ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് ഈ ലോകകപ്പ് ആസ്വദിക്കാം. അതുപോലെ തന്നെ കുഞ്ഞൻ രാജ്യങ്ങൾ, കേപ്പ് വെറുതെ, ജോർദാൻ, ഉസ്ബെക്കിസ്ഥാൻ, കുറാസോ തുടങ്ങിയ രാജ്യങ്ങളുടെ മികച്ച പ്രകടനങ്ങൾ കാണാൻ, അത് വിലയിരുത്താൻ, അതിൽ നിന്നും നമുക്ക് ആവേശം ഉൾക്കൊള്ളാൻ കഴിയണം. കാരണം ഈ കൊച്ചു രാജ്യങ്ങൾക്ക് പോലും ലോകകപ്പിൽ കളിക്കാൻ കഴിയുമെങ്കിൽ ഇനി 48 രാജ്യങ്ങളിൽ നിന്നും 64 രാജ്യങ്ങളിലേക്ക് ലോകകപ്പ് വളരാൻ പോവുകയാണ്. ആ ഒരു സമയത്ത് ഇന്ത്യക്കും ഒരു ലോകകപ്പ് കളിക്കാമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണർത്താൻ ഈ പറയുന്ന കുഞ്ഞു രാജ്യങ്ങളുടെ ലോകകപ്പിലെ പ്രകടനങ്ങൾ നമുക്ക് പ്രചോദനമേകണം.
1: അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി ആഭിമുഖ്യം വഹിക്കുന്ന 23rd ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളുടെ സന്ദേശം യുണൈറ്റഡ് ബൈ ഫുട്ബോൾ, യുണൈറ്റഡ് ബൈ പീസ് എന്നാണ്. നിലവിലെ കലുഷിതമായ ലോക സാഹചര്യത്തിൽ ഈ സന്ദേശം ഉൾക്കൊണ്ട് സമാധാനത്തിലേക്ക് മുന്നേറാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് സമകാലികം പ്രത്യാശിക്കുന്നു. സമകാലികം സമാപിക്കുന്നു. തയ്യാറാക്കിയത് സതീശൻ PG, നിർവഹണം YS പൗർണമി. ആകാശവാണി തൃശൂർ. അടുത്ത പദ്ധതികൾ ജനനന്മയ്ക്ക്. PM ജൻധൻ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപിള്ള സംസാരിക്കുന്നു.
3: ഭാരത സർക്കാർ പൗരന്മാരുടെ സാമ്പത്തിക ഉൾപ്പെടുത്തലിന് പ്രത്യേക ഊന്നൽ നൽകി വരികയാണ്. കാരണം ഇത് ദാരിദ്ര്യം കുറയ്ക്കുന്നതിന് നിർണായകമാണ്. ഒരു വലിയ വിഭാഗം ആളുകൾക്ക് സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കാത്തത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. എല്ലാവർക്കും വളർച്ചയുടെയും വികസനത്തിൻ്റെയും ആനുകൂല്യങ്ങൾ

0: അനുഭവിക്കാൻ കഴിയുന്ന തരത്തിൽ പൗരന്മാരെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്ന ഒരു പദ്ധതി അത്യന്താപേക്ഷിതമായിരുന്ന സാഹചര്യത്തിലാണ് ജൻധൻ യോജന ആരംഭിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉൾപ്പെടുത്തൽ സംരംഭമായി ഇന്നറിയപ്പെടുകയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2014 ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ നിന്ന് ഈ പദ്ധതി പ്രഖ്യാപിച്ചു. 2014 ഓഗസ്റ്റ് 28 രാജ്യവ്യാപകമായി പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുമ്പോൾ പ്രധാനമന്ത്രി ആ അവസരത്തെ പാവപ്പെട്ടവരുടെ ദുഷിച്ച അവസ്ഥയിൽ നിന്നുള്ള മോചനത്തിന്റെ ആരംഭമായി ആഘോഷമായി വിശേഷിപ്പിച്ചു. സുഖസ്യ മൂലം ധർമ്മധർമ്മസ്യ മൂലം അർത്ഥ അർത്ഥസ്യ മൂലം രാജ്യം എന്ന പുരാതന സംസ്കൃത ശ്ലോകത്തെ പ്രധാനമന്ത്രി ആ സാഹചര്യത്തിൽ പരാമർശിച്ചു. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ ഉൾപ്പെടുത്തേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് ഈ ശ്ലോകം പറയുന്നു. സർക്കാർ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നിർദ്ദിഷ്ട ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും സാമ്പത്തികമായി വിവേചനം ഇല്ലാതാക്കാനും സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി ഏകദേശം 7.25 ലക്ഷം ബാങ്ക് ജീവനക്കാർക്ക് ഇമെയിൽ അയക്കുകയുണ്ടായി. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ഏതൊരു വ്യക്തിക്കും ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കാനും അതുമായി ബന്ധപ്പെട്ട മറ്റു സേവനങ്ങൾ പ്രയോജനപ്പെടുത്താനും സാധിക്കും. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇനി പറയുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക, എല്ലാ കുടുംബത്തിനും ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന ലക്ഷ്യം നടപ്പിലാക്കുക, പണമിടപാടുകൾ സുഗമമാക്കുകയും സാമ്പത്തിക സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുകയും ചെയ്യുക, പാവപ്പെട്ടവരുടെ സാമ്പത്തിക ഉന്നമനം സാധ്യമാക്കുക. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ആനുകൂല്യങ്ങൾ ഇനി പറയുന്നു. സൗജന്യമായി ഏത് ഇന്ത്യൻ പൗരനും ബാങ്ക് അക്കൗണ്ട് തുറക്കാം. അക്കൗണ്ട് എടുക്കുന്നവർക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. മിനിമം ബാലൻസ് ഇല്ലാതെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കാം. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കും. കൂടാതെ വായ്പാ സൗകര്യങ്ങളും ലഭ്യമാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ബാങ്ക് അക്കൗണ്ട് തുറക്കാനായി അടുത്തുള്ള ബാങ്ക് ശാഖയിൽ പോയി അപേക്ഷാ ഫോം വാങ്ങി പൂരിപ്പിച്ചു നൽകുക. കൂടാതെ ആവശ്യമായ രേഖകൾ, ആധാർ കാർഡ്, തിരിച്ചറിയൽ രേഖ തുടങ്ങിയവ ഹാജരാക്കുകയും വേണം. ജൻധൻ യോജനയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അടുത്തുള്ള ബാങ്ക് ശാഖ സന്ദർശിക്കുക, അല്ലെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റ് PMJDY.gov.in സന്ദർശിക്കുക. ഈ പദ്ധതിയിലൂടെ ഒരുപാട് ആളുകൾക്ക് സാമ്പത്തികമായ പല നേട്ടങ്ങളും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ കീഴിൽ കൈവരിച്ച നേട്ടങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ക്യാമ്പയിന്റെ ഭാഗമായി 2014 ഓഗസ്റ്റ് 23 മുതൽ 29 വരെ ഒരാഴ്ച കൊണ്ട് 18,96,130 ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നതിന് ഭാരത സർക്കാരിന്റെ ധനകാര്യ സേവന വകുപ്പിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. മുൻ കേന്ദ്ര ധനമന്ത്രി ശ്രീ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിട്ടുള്ളതുപോലെ പ്രധാനമന്ത്രി ജൻധൻ യോജന നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഗതി മാറ്റിയിരിക്കുന്നു. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നു. സബ്സിഡികളിലെ ചോർച്ചകൾ ഒഴിവാകുന്നു. അതുവഴി പൊതു ഖജനാവിന് ലാഭമുണ്ടാകുന്നു.
1: ജൻധൻ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
3: This is Akashwani, the news read by Nishit Kumar. Prime Minister Narendra Modi and French President Emmanuel Macron are holding delegation level talks at the historic Villa Carolus at Nice in France. The discussion between the two sides focuses on expanding the special global strategic partnership between two countries, covering defense, technology and trade. The two leaders also interacted during a walk and talk session at Villa Carolus. Earlier, Prime Minister Modi and French President Macron jointly inaugurated Bharat Innovates event at Palais

0: ജില്ലാ കളക്ടർ പറഞ്ഞു. സെൻസസ് 2027 ആദ്യഘട്ടമായി വിവരങ്ങൾ ഓൺലൈനിൽ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ ഈ മാസം 16 മുതൽ 30 വരെ നടക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളുടെ പങ്കാളിത്തം പരമാവധി ഉറപ്പിക്കണമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. തിരുവനന്തപുരം അമ്മത്തൊട്ടിലിൽ സർക്കാർ പരിചരണത്തിനായി ഒരു കുഞ്ഞുകൂടിയെത്തി. ഏകദേശം 8 ദിവസം പ്രായവും 4.57 കിലോഗ്രാം ഭാരവും 49 സെന്റിമീറ്റർ ഉയരവുമുള്ള ആൺകുഞ്ഞിന് അൻപ് എന്ന് പേരിട്ടതായി സംസ്ഥാന ശിശുക്ഷേമ സമിതി അറിയിച്ചു. ഈ വർഷം തിരുവനന്തപുരം അമ്മത്തൊട്ടിലിൽ എത്തുന്ന 8-ാമത്തെ കുഞ്ഞാണ് അൻപ്. മാധ്യമപ്രവർത്തകർക്കായി തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ ശില്പശാലയായ വാർത്ത തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ ജി ബൈജു ശില്പശാല ഉദ്ഘാടനം ചെയ്തു. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും കുട്ടികൾക്ക് വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന അവാർഡുകൾ മന്ത്രി VE അബ്ദുൽ ഗഫൂർ തിരുവനന്തപുരത്ത് വിതരണം ചെയ്തു. മന്ത്രി CP ജോൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. യുവാക്കളുടെ മാനസികാരോഗ്യവും വൈകാരിക ക്ഷേമവും ലക്ഷ്യമിട്ട് തിരുവനന്തപുരം ജില്ലാ ഭരണകൂടവും ലെറ്റ്സ് ലിവ് NGOയും സംയുക്തമായി സംഘടിപ്പിച്ച അൺഫിൽട്ടേഡ് പദ്ധതിയുടെ 1-ാം സീസൺ സമാപിച്ചു. യുവതലമുറയ്ക്ക് മാനസികാരോഗ്യത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കാനും സഹായം തേടാനുമുള്ള സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരിയുടെ അധ്യക്ഷതയിൽ ജില്ലാതല നിയന്ത്രണ സമിതി യോഗം ചേർന്നു. വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി വനം വകുപ്പ് വികസിപ്പിക്കുന്ന മൊബൈൽ ആപ്പിന്റെ സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്തു. കുരങ്ങ്, മയിൽ തുടങ്ങിയ വന്യജീവികളുടെ ശല്യം നിയന്ത്രിക്കുന്നതിനായി പഞ്ചായത്ത് തല പ്രാദേശിക റെസ്പോൺസ് ടീമുകൾ രൂപീകരിച്ച് പരിശീലനം നൽകാൻ യോഗം തീരുമാനിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ തിരുവനന്തപുരം ജില്ലാ സിറ്റിംഗ് ശാസ്തമംഗലം കമ്മീഷൻ ആസ്ഥാനത്തെ കോർട്ട് ഹാളിൽ നടന്നു. ചെയർമാൻ AA റഷീദ് ഹർജികൾ പരിഗണിച്ചു. പുഴയിലെ മണൽ നീക്കൽ, പുലിമുട്ട് നിർമ്മാണം തുടങ്ങി മുതലപ്പുഴയിലെ വിവിധ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് ന്യൂനപക്ഷ കമ്മീഷൻ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് സംബന്ധിച്ച് മന്ത്രി CP ജോണിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. നഗരത്തിലെ ഓടകൾ, തോടുകൾ തുടങ്ങിയവയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ അറിയിച്ചു. വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും വിഴിഞ്ഞം തുറമുഖ പ്രദേശത്തെ പൊതുവായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും വിവിധ വകുപ്പുദ്യോഗസ്ഥരുടെയും പ്രദേശവാസികളുടെയും സാമുദായിക നേതാക്കളുടെയും യോഗം തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്നു. വിഴിഞ്ഞം തുറമുഖ പ്രദേശത്ത് ലൈറ്റുകൾ, CCTV ക്യാമറകൾ എന്നിവ പുനഃസ്ഥാപിക്കുക, ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുക, ഹാർബർ വൃത്തിയാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചു. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിനെ വരവേറ്റ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഫുട്ബോൾ ആരാധകരുടെ സംഗമം ആവേശകരമായി. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി 10,000 ചതുരശ്രയടി വരുന്ന പടുകൂറ്റൻ പോസ്റ്റർ മന്ത്രി രമേശ് ചെന്നിത്തല അനാച്ഛാദനം ചെയ്തു.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: 2026 ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിന് ആതിഥേയത്വം വഹിക്കുന്നത് ഏത് രാജ്യമാണ്? ഉത്തരം: ഇംഗ്ലണ്ടും വെയിൽസും. June 12 മുതൽ July 5 വരെ 7 പ്രശസ്തമായ വേദികളിലായി 33 മത്സരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് 2026 ICC വനിതാ T20 ലോകകപ്പ്. ഗ്രൂപ്പ് 1-ൽ ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾക്കൊപ്പമാണ് ഇന്ത്യ. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ഇന്ന്

0: ത്തെ ചോദ്യം ഇതായിരുന്നു. 2026 ഐ സി സി വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിന് ആതിഥേയത്വം വഹിക്കുന്നത് ഏത് രാജ്യമാണ്? ഉത്തരം: ഇംഗ്ലണ്ടും വെയിൽസും. ജൂൺ 12 മുതൽ ജൂലൈ 5 വരെ 7 പ്രശസ്തമായ വേദികളിലായി 33 മത്സരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് 2026 ഐ സി സി വനിതാ T20 ലോകകപ്പ്. ഗ്രൂപ്പ് 1 ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾക്കൊപ്പമാണ് ഇന്ത്യ. ഇനി ചിന്താവിഷയം. ചിലർ അത് സംഭവിക്കാൻ ആഗ്രഹിക്കുന്നു, ചിലർ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, മറ്റു ചിലർ അത് സാധ്യമാക്കുന്നു. മൈക്കൽ ജോർദാൻ. ചിന്താവിഷയം ഒരിക്കൽ കൂടി: ചിലർ അത് സംഭവിക്കാൻ ആഗ്രഹിക്കുന്നു, ചിലർ അത് സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, മറ്റു ചിലർ അത് സാധ്യമാക്കുന്നു. മൈക്കൽ ജോർദാൻ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ. സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
1: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
2: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
4: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
5: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
6: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
5: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
6: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
5: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
6: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
5: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ. മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
2: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10.
2: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിത പാഠം.
0: ജീവിത പാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

0: ആകാശവാണി തൃശൂർ 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ഡൽഹി റിലേ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം തിരുവനന്തപുരം റിലേ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ കൃഷ്ണപ്രസാദോപാധ്യായഃ. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസ് ദേശസ്യ രാഷ്ട്രപതിനാ ഇമാനുവൽ മാക്രോൺ ഇത്യനേന സഹ നീസ് നഗരെ പ്രതിനിധി മണ്ഡലസ്തരീയാം വാർത്താം കൃതവാൻ. അസ്യാം വാർത്തായാം ഭാരത ഫ്രാൻസയോഃ വിശേഷ വൈശ്വിക രണനീതിക സഹഭാഗിതായാഃ അധിക സുദൃഢീകരണേ ബലം ദത്തം. രക്ഷാപ്രവ

0: പരസ്പര വിശ്വാസത്തിലും ഭാവിയെക്കുറിച്ചുള്ള പൊതുവായ കാഴ്ചപ്പാടിലും വേരൂന്നിയ ശാശ്വതമായ ബന്ധമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കെഎസ്ആർടിസിയെ പ്രൊഫഷണലാക്കി പൊതുഗതാഗത സംവിധാനം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി മന്ത്രി കെ മുരളീധരൻ. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഇന്ന് ജർമ്മനി കുറസാവോയെ നേരിടും. ഐസിസി വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഫ്രാൻസിലെ മീസിൽ നടന്ന ഭാരത് ഇന്നവേറ്റ്സ് പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. പരസ്പര വിശ്വാസം, ഭാവിയെക്കുറിച്ചുള്ള പൊതുവായ കാഴ്ചപ്പാട്, സമാനമായ മൂല്യങ്ങൾ എന്നിവയിൽ വേരൂന്നിയ ശാശ്വതമായ ബന്ധമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതെന്ന് ശ്രീ മോദി ചടങ്ങിൽ പറഞ്ഞു. നൂതനാശയങ്ങളുടെയും സാങ്കേതിക വിദ്യയിലെ വിപ്ലവകരമായ ശക്തിയുടെയും രാജ്യമായാണ് ഇന്ത്യയെ നോക്കിക്കാണുന്നതെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ന് രാത്രി ബ്രാറ്റിസ്ലാവയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യൻ പരമ്പരാഗത രീതിയിലെ വരവേൽപ്പ് നൽകും. കൂടുതൽ വിവരങ്ങളുമായി ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ ഇന്ന് രാത്രി എത്തുന്ന പ്രധാനമന്ത്രിയെ പരമ്പരാഗത സ്ലോവാക്യൻ രീതിയിൽ ബ്രെഡും ഉപ്പും നൽകിയാവും സ്വീകരിക്കുക. വിശിഷ്ടാതിഥികൾ എത്തുമ്പോൾ ഇങ്ങനെ വരവേൽക്കുന്നതാണ് സ്ലോവാക്യൻ പാരമ്പര്യം. സ്ലോവാക്യയിലെ മേയാവ മേഖലയിൽ നിന്നുള്ള കുട്ടികളുടെ പ്രമുഖ സംഘം പരമ്പരാഗത രീതിയിൽ സ്ലോവാക്യൻ നൃത്തവുമായാവും പ്രധാനമന്ത്രിയെ വരവേൽക്കുക. ലുക്നിയ ഓംസാമ്പിൾ അവതരിപ്പിക്കുന്ന വന്ദേ മാതരമായിരിക്കും വരവേൽപ്പിനിടെ ശ്രദ്ധേയമാകുന്ന മറ്റൊന്ന്.
0: കഴിഞ്ഞ 12 വർഷങ്ങളായി വികസന നേട്ടങ്ങൾ രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളിലും എത്തുന്നുവെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന ദർശനം ന്യൂനപക്ഷ സമുദായങ്ങളുടെ ജീവിതവും ഗുണനിലവാരവും ഏറെ മെച്ചപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതാണ് ഇക്കാര്യം. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ദൂരപരിധിയില്ലാതെ ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യാനാകും. ഈ ബസ്സുകളിൽ പ്രിയദർശിനി എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കും. കെഎസ്ആർടിസിയെ കൂടുതൽ പ്രൊഫഷണലാക്കി പൊതുഗതാഗത സംവിധാനം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആലുവ പറവൂർ റൂട്ടിൽ പുതുതായി അനുവദിച്ച കെഎസ്ആർടിസി ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കെഎസ്ആർടിസിയെ പ്രൊഫഷണലാക്കാനായി പഠനങ്ങൾ നടത്തുമെന്നും പൊതുഗതാഗത സംവിധാനത്തെ ഏറ്റവും മികച്ച രീതിയിൽ നിലനിർത്താനാണ് സർക്കാർ ശ്രദ്ധിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. എസ് പി എസ് ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്. അന്വേഷണത്തിന്റെ ഭാഗമായ പരിശോധന അല്പസമയത്തിനകം ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കോഴിക്കോട് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ആകെ 30 പരിശോധനകളാണ് ഇതുവരെ നടത്തിയത്. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5-ാം ഡിവിഷനിൽ നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചതായും മരുന്നിന് ക്ഷാമമില്ലെന്നും മന്ത്രി പറഞ്ഞു. യോഗത്തിന് ശേഷം അദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിച്ചു. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇതുവരെ 135 ഷിഗല്ല കേസുകളും 3 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റോപ്പ് ഡയേറിയ ക്യാമ്പയിൻ നടത്തുന്നതായും മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തിയതായും അദ്ദേഹം പറഞ്ഞു. സ്കൂളുകളിലെ കിണറുകളിൽ പരിശോധന നടത്തുന്നതിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പ്രത്യേക പരിശോധനയ്ക്കും മന്ത്രി നിർദ്ദേശം നൽകി.
3: സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ സംസ്ഥാനം മുഴുവൻ ജൂൺ ആദ്യ വാരം മുതൽ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ORS സിങ്ക് ഗുളികകളും മറ്റു മരുന്നുകളും എല്ലായിടത്തും ലഭ്യമാക്കിയിട്ടുണ്ട്. ജലസ്രോതസ്സുകളുടെ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള ബോധവൽക്കരണ പരിപാടിയും നടത്തുന്നു. അതോടൊപ്പം തന്നെ വിദ്യാലയങ്ങളിലും മറ്റും കിണറുകൾ പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ്.

0: നമ്മൾ ഹോട്ടൽ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശിക്കുന്നു.
1: ഷിഗല്ല റിപ്പോർട്ട് ചെയ്യുന്ന പ്രദേശങ്ങളിൽ MLA മാരുടെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനത്തിന് നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ക്യൂറസാവോയെ നേരിടും. രാവിലെ നടന്ന മത്സരങ്ങളിൽ ഓസ്ട്രേലിയ തുർക്കിയെയും സ്കോട്ട്ലാന്റ് ഹെയ്റ്റിയെയും പരാജയപ്പെടുത്തി. ഖത്തർ സ്വിറ്റ്സർലാന്റ് ബ്രസീൽ മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. സംസ്ഥാനത്ത് സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം മറ്റന്നാൾ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. സെൻസസിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. ജില്ലയെ 5608 ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകളായി തിരിച്ചിട്ടുണ്ട്. RSS ശതാബ്ദിയുടെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച പ്രഭാഷണ സഭയിൽ പങ്കെടുക്കുന്നതിനായി സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് തൃശൂരിലെത്തി. 3 ദിവസത്തെ കേരള സന്ദർശനത്തിനായി എത്തിയ അദ്ദേഹം നാളെ രാവിലെ ബംഗളൂരുവിലേക്ക് പുറപ്പെടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. മിഥുനമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. മിഥുനം 1 നാളെ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും ആരംഭിക്കും. ഈ മാസം 19 നട അടയ്ക്കും. ഇടുക്കി മെഡിക്കൽ കോളേജിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, ജീവനക്കാരുടെ അഭാവം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നിർമ്മാണ ഏജൻസിക്ക് യോഗം നിർദ്ദേശം നൽകി. ജീവനക്കാരുടെ കുറവ് സംബന്ധിച്ച് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും യോഗം തീരുമാനിച്ചു. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ഗിന്നസ് ലോക റെക്കോർഡ് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ചു. 130ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. മുതിർന്ന പൌരരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനാചരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. വയോജനങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള ബോധവൽക്കരണ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് എല്ലാ വർഷവും June 15 ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ഇറാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവെക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. എന്നാൽ നിർദ്ദിഷ്ട കരാറുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. അതേസമയം ഇറാൻ US സംഘർഷം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾക്കായി ഖത്തർ പ്രതിനിധി സംഘം ടെഹ്റാനിലെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പരസ്പര വിശ്വാസത്തിലും ഭാവിയെക്കുറിച്ചുള്ള പൊതുവായ കാഴ്ചപ്പാടിലും വേരൂന്നിയ ശാശ്വതമായ ബന്ധമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. KSRTCയെ പ്രൊഫഷണലാക്കി പൊതുഗതാഗത സംവിധാനം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി മന്ത്രി കെ മുരളീധരൻ. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഇന്ന് ജർമ്മനി ക്യൂറസാവോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി തൃശൂർ. മീഡിയം വേവ് FM പ്രക്ഷേപണത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ബർമിംഗ്ഹാമിൽ നടക്കുന്ന ICC വിമൻസ് T20 ക്രിക്കറ്റ് ലോകകപ്പ് മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണവും പൂർവാവലോകനവും കേൾക്കാം. ഡൽഹിറിലെ ന്യൂസ് ഓൺ എയർ ആപ്പിൽ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം.

ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ബെർമിംഗ്ഹാമിൽ നടക്കുന്ന ICC വിമൻസ് T20 ക്രിക്കറ്റ് ലോകകപ്പ് മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് മേഖല അതിവേഗം വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് ഫ്രാൻസിൽ ഭാരത് ഇന്നോവേറ്റ്സ് സംരംഭം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന് ഗിന്നസ് റെക്കോർഡ്. പ്രത്യേക തത്സമയ ഓൺലൈൻ യോഗ സെഷനിൽ പങ്കെടുത്തത് 435,831 പേർ. കേരളത്തിൽ KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യയാത്രാ പദ്ധതിക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. അമേരിക്കയും ഇസ്രയേലുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാനുള്ള ധാരണാപത്രത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ജർമ്മനി ക്യൂറസോവയെ നേരിടും. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് മേഖല അതിവേഗം വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിലെ നീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് ഭാരത് ഇന്നോവേറ്റ്സ് സംരംഭം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാനവികതയ്ക്കായി

0: സാങ്കേതിക വിദ്യ എന്ന തത്വം അടിസ്ഥാനമാക്കി ഇന്ത്യയിൽ 200,000+ സ്റ്റാർട്ടപ്പുകളാണ് പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: भारत का नौजवान एक नए माइंडसेट के साथ मानवता के हित में समस्याओं के समाधान ढूंढ रहा है और हमारे नौजवानों के वर्ल्ड क्लास सॉल्यूशंस को ग्लोबल स्टेज पर लाने का माध्यम ही है भारत इनोवेट्स.
0: ഇന്ത്യയുടെ സാങ്കേതിക മികവിന്റെ തെളിവാണ് ചന്ദ്രയാൻ ദൌത്യമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ പറഞ്ഞു. ഇന്ത്യ ഫ്രാൻസ് സംരംഭങ്ങളുടെ വർഷത്തിന്റെ ഭാഗമാകാൻ അവസരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ന് രാത്രി ബ്രാറ്റിസ്ലാവിയയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യൻ പരമ്പരാഗത രീതിയിൽ വരവേൽപ്പ് നൽകും. മേയാവോ മേഖലയിൽ നിന്നുള്ള കുട്ടികളുടെ സംഘം പരമ്പരാഗത സ്ലോവാക്യൻ നൃത്തവുമായി പ്രധാനമന്ത്രിയെ വരവേൽക്കും. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന് മുന്നോടിയായി രാജ്യത്തിന് അഭിമാനകരമായ ചരിത്ര നേട്ടം. യൂട്യൂബ് ലൈവ്

0: നരേന്ദ്രമോദിക്ക് സ്ലോവാക്യൻ പരമ്പരാഗത രീതിയിൽ വരവേൽപ്പ് നൽകും. മേയാവോ മേഖലയിൽ നിന്നുള്ള കുട്ടികളുടെ സംഘം പരമ്പരാഗത സ്ലോവാക്യൻ നൃത്തവുമായി പ്രധാനമന്ത്രിയെ വരവേൽക്കും. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് മുന്നോടിയായി രാജ്യത്തിന് അഭിമാനകരമായ ചരിത്ര നേട്ടം. യൂട്യൂബ് ലൈവ് യോഗ സ്ട്രീമിംഗിൽ ഏറ്റവും കൂടുതൽ പേരെ പങ്കെടുപ്പിച്ചതിന്റെ ഗിന്നസ് ലോക റെക്കോർഡ് കേന്ദ്ര ആയുഷ് മന്ത്രാലയം കരസ്ഥമാക്കി. മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ വഴി തത്സമയം സംപ്രേഷണം ചെയ്ത പ്രത്യേക യോഗ സെഷനിൽ 435,831 പേരാണ് പങ്കാളികളായത്. കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യത്തെ ആരോഗ്യമേഖല സമാനതകളില്ലാത്ത പുരോഗതിയാണ് കൈവരിച്ചതെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. ആയുഷ്മാൻ ഭാരത്, പി എം ജെ എ വൈ, ആരോഗ്യമന്ദിർ തുടങ്ങിയവയിൽ നിന്ന് ഡിജിറ്റൽ ആരോഗ്യ സംരംഭങ്ങളിലേക്ക് മാറിയതിലൂടെ ഗുണമേന്മയുള്ള ചികിത്സ കൂടുതൽ ജനങ്ങളിലെത്തിക്കാൻ സാധിച്ചു. മെഡിക്കൽ കോളേജുകൾ വ്യാപിപ്പിച്ചതും മെഡിക്കൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതും ഭാവിയിലെ ആരോഗ്യ പ്രവർത്തകർക്കുള്ള ശക്തമായ അടിത്തറയാകുമെന്നും ശ്രീ ജെ പി നദ്ദ പറഞ്ഞു. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ജീവിത നിലവാരം വലിയ തോതിൽ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു. വികസനത്തിന്റെ നേട്ടങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തിച്ചേരുന്നുവെന്ന് സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ശ്രീ റിജിജു ചൂണ്ടിക്കാട്ടി. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം കേരളത്തിൽ മറ്റന്നാൾ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. സെൻസസ് 2027 ആദ്യഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും പഞ്ചാബിൽ വിജയകരമായി പൂർത്തിയാക്കി. പഞ്ചാബിലെ 23 ജില്ലകളിലും 14 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലുമായാണ് ഒന്നാം ഘട്ട പ്രവർത്തനം നടത്തിയതെന്ന് ചീഫ് പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ നവജ്യോത് ഖോസ അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അമേരിക്കയും ഇസ്രയേലുമായുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിർദ്ദിഷ്ട ധാരണാപത്രത്തിൽ ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് ഇറാൻ. എന്നാൽ എത്രയും വേഗം അന്തിമ കരാറിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം @AERNews TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കേരളത്തിൽ പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ലോക ഫുട്ബോളിലെ പ്രതാപകാലത്തിന്റെ ഗതകാല സ്മരണകളുമായി മുൻ ചാമ്പ്യന്മാരായ ജർമ്മനി ഇന്ന് കളത്തിലിറങ്ങും. നവാഗതരായ ക്യൂറസോവയാണ് എതിരാളികൾ. വിശദാംശങ്ങളിലേക്ക്.
2: അമേരിക്കയിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി 10:30 ജർമ്മനി ക്യൂറസാവോ മത്സരം. ലോകകപ്പിന്റെ കഴിഞ്ഞ രണ്ട് പതിപ്പിലും പതറിപ്പോയ ജർമ്മനി ഇക്കുറി വമ്പൻ തിരിച്ചുവരവാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ പുലർച്ചെ 1:30 നെതർലാൻഡ്സ് ജപ്പാനെയും 4:30 ഐവറി കോസ്റ്റ് ഇക്വഡോറിനെയും നേരിടും. ഇന്ന് നടന്ന മത്സരങ്ങളിൽ ഓസ്ട്രേലിയ തുർക്കിയെ 2-0, സ്കോട്ട്ലൻഡ് ഹെയ്ത്തിയെ ഏകപക്ഷീയമായ 1 പരാജയപ്പെടുത്തി. അതേസമയം ജയം പ്രതീക്ഷിച്ചെത്തിയ കരുത്തരായ ബ്രസീലിനെ മൊറോക്കോ സമനിലയിൽ തളച്ചു. ഖത്തർ സ്വിറ്റ്സർലാൻഡ് മത്സരം 1-1 സമനിലയിൽ കലാശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ കിരീടം ലക്ഷ്യമിടുന്ന ഇന്ത്യയുടെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാമിലാണ് മത്സരം. തുർക്കിയയിൽ നടക്കുന്ന അമ്പെയ്ത്ത് ലോകകപ്പിൽ ഇന്ത്യയുടെ ധീരജ് ബൊമ്മദേവരയ്ക്കും കുംകും മൊഹോദിനും സ്വർണ്ണ മെഡൽ. റീകർവ് മിക്സഡ് ടീം ഇനത്തിലാണ് മെഡൽ നേട്ടം. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നിവിടങ്ങളിൽ അടുത്ത 2-3 ദിവസങ്ങളിലായി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.

0: സമയം മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗത്തിനും തീരദേശ ആന്ധ്രാപ്രദേശ്, കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ നാളെ വരെ ചൂടുകൂടിയ കാലാവസ്ഥയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. മിഥുനമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. മിഥുനം ഒന്നായ നാളെ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും ആരംഭിക്കും. ഈ മാസം 19 നടയടയ്ക്കും. ജാർഖണ്ഡിൽ ഇടിമിന്നലേറ്റ് 7 മരണം. മരിച്ചവരിൽ 3 സ്ത്രീകളും 10 വയസ്സുള്ള കുട്ടിയും ഉൾപ്പെടുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2 വ്യത്യസ്ത ഇടങ്ങളിലാണ് അപകടമുണ്ടായത്. റാഞ്ചി, ഗഢ്വ, ചത്ര ജില്ലകളിൽ നിന്നുള്ളവരാണ് മരിച്ചത്. ഇന്ത്യൻ പതാകവാഹക കപ്പലായ വിരാട് 1 ഒമാൻ തീരത്ത് എഞ്ചിൻ തകരാർ സംഭവിച്ചതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. 14 ഇന്ത്യക്കാരാണ് കപ്പലിലുള്ളത്. 11 ജീവനക്കാരെ സുരക്ഷിതമായി മാറ്റിയതായി എംബസി അറിയിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. നാഷണൽ സ്റ്റുഡന്റ് ലാപ്ടോപ്പ് പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ലാപ്ടോപ്പ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചതായി പ്രചരിക്കുന്ന വാട്സാപ്പ് സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഇന്ത്യൻ നാവികസേനാ കപ്പലായ INS ശാരദയുടെ കൊളംബോ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള സമുദ്ര സഹകരണവും സൌഹൃദവും ഈ സന്ദർശനം കൂടുതൽ ശക്തിപ്പെടുത്തിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ ലക്ഷ്യമിട്ട് ലെബനൻ തലസ്ഥാനത്ത് ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യം ഇന്ന് പ്രഖ്യാപിച്ചു. വടക്കൻ ഇസ്രയേലിൽ ഹിസ്ബുള്ള നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് തിരിച്ചടിച്ചതെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി. ഒമാൻ തീരത്തുള്ള MT സെലസ്റ്റിയൽ എന്ന കപ്പലിൽ അസുഖം മൂലം മരണമടഞ്ഞ ഇന്ത്യൻ പൌരൻ നിഷാന്ത് ഉയർത്തുനാഥിന്റെ ഭൌതികദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഒമാൻ അധികൃതരുമായും ഷിപ്പിംഗ് കമ്പനിയുമായി ചേർന്ന് നടത്തിവരികയാണെന്ന് ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. കപ്പൽ ഉടൻ തന്നെ ഒമാനിലെ ദുഃഖം തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എംബസി അറിയിച്ചു. ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് മേഖല അതിവേഗം വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് ഫ്രാൻസിൽ ഭാരത് ഇന്നൊവേറ്റ്സ് സംരംഭം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന് ഗിന്നസ് റെക്കോർഡ്. പ്രത്യേക തത്സമയ ഓൺലൈൻ യോഗ സെഷനിൽ പങ്കെടുത്തത് 435,831 പേർ. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കം. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. അമേരിക്കയും ഇസ്രയേലുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാനുള്ള ധാരണാപത്രത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ജർമ്മനി ക്യൂറസോവയെ നേരിടും. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: തൃശൂർ മീഡിയം വേവ് FM പ്രക്ഷേപണത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ബർമിംഗ്ഹാമിൽ നടക്കുന്ന ICC വിമൻസ് T20 ക്രിക്കറ്റ് ലോകകപ്പ് മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം തുടർന്നു കേൾക്കാം. ന്യൂസ് ഓൺ എയർ ആപ്പിൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ബർമിംഗ്ഹാമിൽ നടക്കുന്ന ICC വിമൻസ് T20 ക്രിക്കറ്റ് ലോകകപ്പ് മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് മേഖല അതിവേഗം വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിലെ നീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോയുമായി ചേർന്ന് ഭാരത് ഇന്നോവേറ്റ്സ് സംരംഭം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഫ്രാൻസ് സംരംഭങ്ങളുടെ വർഷത്തിന്റെ ഭാഗമാകാൻ അവസരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞു. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന് മുന്നോടിയായി രാജ്യത്തിന് അഭിമാനകരമായ ചരിത്ര നേട്ടം. യൂട്യൂബ് ലൈവ് യോഗ സ്ട്രീമിംഗിൽ ഏറ്റവും കൂടുതൽ പേരെ പങ്കെടുപ്പിച്ചതിന്റെ ഗിന്നസ് ലോക റെക്കോർഡ് കേന്ദ്ര ആയുഷ് മന്ത്രാലയം കരസ്ഥമാക്കി. മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ വഴി തത്സമയം സംപ്രേഷണം ചെയ്ത പ്രത്യേക യോഗ സെഷനിൽ 435,831 പ്രേക്ഷകരാണ് പങ്കാളികളായത്. അന്താരാഷ്ട്ര യോഗ ദിനാചരണങ്ങളുടെ ഭാഗമായി മലപ്പുറം മഞ്ചേരിയിൽ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. മഞ്ചേരി ചിന്മയ വിദ്യാലയത്തിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് എം റഹ്മത്തുള്ള MLA ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യത്തെ ആരോഗ്യമേഖല സമാനതകളില്ലാത്ത പുരോഗതിയാണ് കൈവരിച്ചതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ആയുഷ്മാൻ ഭാരത്, PMJAY, ആരോഗ്യമന്ദിർ തുടങ്ങിയവയിൽ നിന്ന് ഡിജിറ്റൽ ആരോഗ്യ സംരംഭങ്ങളിലേക്ക് മാറിയതിലൂടെ ഗുണമേന്മയുള്ള ചികിത്സ കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാൻ സാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. 12 വർഷത്തിനിടെ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ജീവിത നിലവാരം വലിയ തോതിൽ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു. വികസനത്തിന്റെ നേട്ടങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തിച്ചേരുന്നുവെന്ന് സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ശ്രീ റിജിജു ചൂണ്ടിക്കാട്ടി. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം കേരളത്തിൽ മറ്റന്നാൾ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. July 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്രസംഘം മേലേവാരം അർബൻ ഹെൽത്ത് സെന്റർ, രാമനാട്ടുകര നഗരസഭ കാര്യാലയം എന്നിവിടങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരുമായി ചർച്ച നടത്തി. നഗരസഭാ പരിധിയിൽ വവ്വാലുകളുടെ ആവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ രോഗി സന്ദർശിച്ച സ്ഥലങ്ങളിൽ വിശദമായ നിരീക്ഷണവും നടത്തി. ശബരിമല സ്വർണ്ണ അപഹരണം

0: കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. എസ് പി എസ് ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്. മിഥുനമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. മിഥുനം ഒന്നായ നാളെ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും ആരംഭിക്കും. ഈ മാസം 19 നട അടയ്ക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റംസ് 1 കിലോഗ്രാമിലധികം സ്വർണം പിടികൂടി. 1.5 കോടി രൂപ വില മതിക്കുന്ന 1281.7 ഗ്രാം സ്വർണമാണ് പിടികൂടിയത്. ലോകകപ്പ് ഫുട്ബോളിൽ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനി ഇന്ന് കളത്തിലിറങ്ങും. നവാഗതരായ ക്യൂറസാവോയാണ് എതിരാളികൾ. അമേരിക്കയിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ രാത്രി 10:30 മത്സരം. നാളെ പുലർച്ചെ 1:30 നെതർലാൻഡ്സ് ജപ്പാനെയും 4:30 ഐവറി കോസ്റ്റ് ഇക്വഡോറിനെയും നേരിടും. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഇംഗ്ലണ്ടിലെ ബിർമിംഗ്ഹാമിലാണ് മത്സരം. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരായ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിർദ്ദിഷ്ട ധാരണാപത്രത്തിൽ ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് ഇറാൻ. എന്നാൽ എത്രയും വേഗം അന്തിമ കരാറിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഏറ്റവും വലിയ ഭരതനാട്യ നൃത്ത പാഠ പ്രകടനത്തിലൂടെ ഗിന്നസ് ലോക റെക്കോർഡ് സ്വന്തമാക്കി നർത്തകർ. 5000-ൽ ഭരതനാട്യ നർത്തകരാണ് കൊളംബോയിൽ നൃത്ത വിരുന്നൊരുക്കിയത്. ഇന്ത്യയിലെ സംഗമം ഗ്ലോബൽ അക്കാദമിയും ശ്രീലങ്കയിലെ സംഗമിഴ് ലിയയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. നഗരത്തിലെ പൊതുസ്ഥലങ്ങൾ വികസിപ്പിച്ച് ജനങ്ങളുടെ മാനസിക ഉല്ലാസം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പറവൂർ അംബേദ്കർ പാർക്കിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടിയുള്ള ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ. സേവന വാർത്തകൾ. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇനി പറയുന്ന പഞ്ചായത്തുകളിൽ നിശ്ചിത തീയതികളിൽ സിറ്റിംഗ് നടത്തുന്നതാണ്. 16 പെരിഞ്ഞനം, 18 അഡാട്ട്, 20 പാഞ്ഞാൾ, 23 തോളൂർ, 27 പൂമംഗലം. പുതുതായി ചേരുവാൻ വരുന്നവർ സ്കൂൾ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ബാങ്ക് പാസ്ബുക്കിന്റെ ആദ്യത്തെ പേജ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. കണ്ണൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി നടത്തുന്ന ത്രിവത്സര ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽ ടെക്നോളജി ഡിപ്ലോമ കോഴ്സിലേക്ക് ഈ മാസം 16 വരെ അപേക്ഷിക്കാം. അപേക്ഷകർ SSLC അഥവാ തത്തുല്യ പരീക്ഷയിൽ ഇംഗ്ലീഷ് ഒരു വിഷയമായി പഠിച്ച് പാസായിരിക്കണം. അപേക്ഷയോടൊപ്പം സ്വയം സാക്ഷ്യപ്പെടുത്തിയ വിദ്യാഭ്യാസ യോഗ്യത, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകളും സമർപ്പിക്കണം. അപേക്ഷാ ഫോം iihtkannur@ac.in എന്ന വെബ്സൈറ്റിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നേരിട്ടും ലഭിക്കും. വിശദവിവരങ്ങൾക്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി, കണ്ണൂർ, PO കിഴുന്ന, തോട്ടട, കണ്ണൂർ 7. ഫോൺ നമ്പർ 0497283539. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കരയിലുള്ള സെൻട്രൽ ലൈബ്രറിയിൽ 2 ഇന്റഗ്രേറ്റഡ് PG പ്രോഗ്രാമിലേക്ക് പ്രവേശന രജിസ്ട്രേഷൻ ആരംഭിച്ചു. മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്. യോഗ്യത 50% മാർക്കോടുകൂടിയ ബിരുദം. മികച്ച പഠനാന്തരീക്ഷം, പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ഡിജിറ്റൽ ലൈബ്രറി സൌകര്യങ്ങൾ എന്നിവയോടുകൂടി നടത്തുന്ന ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് വിവിധ മേഖലകളിൽ മികച്ച തൊഴിൽ സാധ്യതകളാണ് ഉള്ളത്. ഓൺലൈൻ അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും admissions@admissions.kau.in എന്ന വെബ് പോർട്ടലിൽ ലഭ്യമാണ്.

അപേക്ഷകർ രജിസ്ട്രേഷനു ശേഷം ഈ മാസം 20 ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487243851, 9495037603, 89211973. അസാപ് ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് അഡ്വാൻസ് ട്രെയിനിംഗ് കോഴ്സ് അഡീഷണൽ സ്കിൽ അക്വിറ്റൻസ് പ്രോഗ്രാം ചാത്തന്നൂരിൽ നടത്തുന്ന ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് അഡ്വാൻസ് ട്രെയിനിംഗ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. തിയറി, പ്രായോഗിക പരിശീലനം, ഹാൻഡ്സ് ഓൺ അനുഭവം എന്നിവ ഉൾക്കൊള്ളുന്നതാണ് കോഴ്സ്. പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് ഈ മാസം 20 അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ 9495999971 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സേവന വാർത്തകൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ 8:45 ഹിന്ദിയിലും 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം ഡൽഹി റിലേ.

ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ബെർമിംഗ്ഹാമിൽ നടന്ന ICC വിമൻസ് T20 ക്രിക്കറ്റ് ലോകകപ്പ് മത്സരത്തിലെ ദൃക്സാക്ഷി വിവരണവും അനുബന്ധ പരിപാടികളുമാണ് ഇതുവരെ.

0: കേട്ടത്.
1: ആകാശവാണി തൃശൂർ, സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കൃഷ്ണദാസ് എളയടത്ത്.
2: സൗഹൃദം, എന്താണ് സൗഹൃദം? എന്താണ് സൗഹൃദത്തിൻ്റെ അടിസ്ഥാനം? നല്ല സൗഹൃദം, മോശം സൗഹൃദം എന്നിങ്ങനെ വിഭജിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? സൗഹൃദം എന്ന പദത്തിൽ നിന്നാണ് സുഹൃത്ത് എന്ന പദമുണ്ടായത്. സൗഹൃദം സൂക്ഷിക്കുന്നവൻ സുഹൃത്ത്. നല്ല സുഹൃത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല രീതിയിലുള്ള സൗഹൃദം പുലർത്തുന്നവൻ എന്നാണ്. ആളുകൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഊഷ്മളമായ ബന്ധമാണ് സൗഹൃദം. ഇത് വൈകാരികമായ പിന്തുണയും സന്തോഷവും നൽകുന്ന അഗാധമായ ബന്ധമാണ്. പരസ്പരം മനസ്സിലാക്കാനും കുറ്റങ്ങളും കുറവുകളും തിരുത്തി നന്മയിലേക്ക് നയിക്കാനും കഴിയുന്നതാണ് യഥാർത്ഥ സൗഹൃദം. ഇനി സൗഹൃദത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്ന് നോക്കാം. ആത്മബന്ധം, സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ഒരുപോലെ കൂടെ നിൽക്കുന്ന കൂട്ട്. 2. താങ്ങ്, വീഴ്ചകളിൽ തണലേകാനും വിജയങ്ങളിൽ പങ്കുചേരാനും കഴിയുന്നത്. 3. വിശ്വാസം, തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് ശരിയായ വഴിയിൽ നയിക്കുന്ന ആത്മാർത്ഥത. എന്നാൽ ഈ പുതിയ കാലത്ത്, നാം ന്യൂജൻ എന്ന് വിളിക്കുന്ന ഈ കാലത്ത്, സൗഹൃദങ്ങളുടെ ലെവലുകൾ വളരെ വളരെ മാറിയിരിക്കുന്നു. പഴയ തലമുറയിൽ കണ്ടിരുന്ന ആ സൗഹൃദം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവിടെ കണ്ടിരുന്ന ആത്മാർത്ഥത നമുക്കിപ്പോൾ കാണാനാവുന്നില്ല. അതിന് പ്രധാന കാരണം വളർന്നു വരുന്ന സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റമാണ്. ഇപ്പോൾ ലോകം തന്നെ നമ്മുടെ വിരൽത്തുമ്പിലാണ്. എന്തിനും ഏതിനും സോഷ്യൽ മീഡിയയെ ആശ്രയിക്കുന്ന നാം സൗഹൃദങ്ങളുടെ അർത്ഥം തന്നെ മറന്നിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട് സൗഹൃദം സ്ഥാപിച്ച് അത് വളർത്തിക്കൊണ്ടുവന്ന് അത് പ്രണയത്തിൽ കലാശിച്ച് അവസാനം ജീവൻ തന്നെ അപകടത്തിലാവുന്ന എത്രയോ വിവരങ്ങൾ നാം ദിവസവും കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ കാണുന്നുണ്ട്. എന്നാൽ പുത്തൻ തലമുറയുടെ എല്ലാ സൗഹൃദങ്ങളും ഇങ്ങനെയാണ് എന്ന് അർത്ഥമില്ല. നല്ല സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്നവരും ഉണ്ട്, എന്നാൽ അത് കുറവാണെന്ന് മാത്രം. ചന്ദനത്തോട് ചാരിയാൽ ചന്ദനം അണക്കും, ചാണകത്തോട് ചാരിയാൽ ചാണകവും എന്ന ആ ആപ്തവാക്യം എത്ര സത്യമാണ്. നമ്മുടെ സൗഹൃദം നാം കാത്തു സൂക്ഷിക്കണം. മറ്റുള്ളവർ നമുക്ക് തരുന്ന സൗഹൃദഭാവം എത്രയാണോ അതിൻ്റെ ഇരട്ടി നാം തിരിച്ചു കൊടുക്കണം. നല്ല നല്ല സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുക ഏറെ ശ്രമകരമാണ്. സൗഹൃദം നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന വേദന ചിലർക്ക് സഹിക്കാനാവില്ല. എപ്പോഴും നാം എല്ലാവരെയും സ്നേഹിക്കുകയും അവരോടുള്ള സൗഹൃദബന്ധം അല്ലെങ്കിൽ സുഹൃദ്ബന്ധം നിലനിർത്തുകയും വേണം.
1: ഡോക്ടർ കൃഷ്ണദാസ് ഇളയടത്ത് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.
3: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
4: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
3: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
4: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
3: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
4: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 6806-3.
3: തിരഞ്ഞെടുത്ത കത്തോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: ആകാശവാണി തൃശൂർ. ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: This is Akashvani, the news read by Saira Mujtaba.

മീഡിയം വേവ് 630 കിലോഹെഡ്സിലും FM 101.1 മെഗാഹെഡ്സിലും ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്കോ ഇടിയോടുകൂടിയ അതിതീവ്ര മഴയ്ക്കോ സാധ്യത. കാലാവസ്ഥാ അറിയിപ്പാണ് കേട്ടത്. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോഹെഡ്സിലും FM 101.1 മെഗാഹെഡ്സിലും ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50